പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ? കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് ഒക്ടോബർ 4 തട്ടകത്തിലൂടെ സഞ്ചരിക്കുന്നു. 1535 ഒക്ടോബർ 4 ഇംഗ്ലീഷ് ഭാഷയിലെ ആദ്യത്തെ ബൈബിൾ അച്ചടിക്കപ്പെട്ടിരിക്കുന്നു. മാത്യു ബൈബിൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 1582 ഒക്ടോബർ 4 യൂറോപ്പിൽ നൂറ്റാണ്ടുകളായി നിലനിന്നു പോന്ന ജൂലിയൻ കലണ്ടറിന്റെ സ്ഥാനത്ത് പോപ്പ് ഗ്രിഗറിയുടെ കലണ്ടർ അവരോധിക്കപ്പെട്ടിരിക്കുന്നു. 1669 ഒക്ടോബർ 4 ബൈബിളിനെ അവലംബിച്ചുള്ള ചിത്രരചനയിലൂടെ ലോക പ്രശസ്തി ആർജിച്ച ഡച്ച് ചിത്രകാരൻ റെം ബ്രാൻഡ് അന്തരിച്ചിരിക്കുന്നു. 1883 ഒക്ടോബർ 4 ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ അതിവേഗ തീവണ്ടിയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദി ഓറിയന്റ് എക്സ്പ്രസ് പാരീസിൽ നിന്ന് ഇസ്താംബൂളിലേക്കുള്ള അതിന്റെ ഔദ്യോഗിക കന്നിയാത്ര ആരംഭിച്ചിരിക്കുന്നു. 1957 ഒക്ടോബർ 4 ബഹിരാകാശ യുഗത്തിന്റെ പിറവി പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ സ്പുട്നിക് 1 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ചു. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മനുഷ്യൻ കൈവരിച്ച ഏറ്റവും മഹത്തരമായ നേട്ടമെന്ന് കരുതപ്പെടുന്ന ഈ വിക്ഷേപണം ബഹിരാകാശ ഗ്രഹങ്ങളെ കീഴടക്കുക എന്ന ശാസ്ത്ര സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള യാത്രയിലെ പ്രധാന ചുവടുവയ്പായി തീർന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. ഇലകൾ കൊഴിയും, പുതിയ തളിരിലകൾ ജന്മമെടുക്കും. കൊഴിഞ്ഞു വീണ ഇലയുടെ അവശിഷ്ടത്തിൽ നിന്നോ ചാരത്തിൽ നിന്നോ അല്ല പുതിയ ഇല ജന്മമെടുക്കുന്നത്. പുതിയ തളിര് സൂര്യനിൽ നിന്ന് ചൈതന്യം ഉൾക്കൊള്ളുവാൻ മുകളിലേക്ക് ശിരസ്സുയർത്തുന്നു. കൊഴിഞ്ഞുപോയ ഇലയ്ക്ക് ജീവനില്ല, അത് നിശ്ചേഷ്ടമാണ്, അത് കഴിഞ്ഞു. തളിരിലേക്കതറിയാം, അതുകൊണ്ട് അത് താഴേക്ക് നോക്കുന്നില്ല. മനുഷ്യനാകട്ടെ, കൊഴിഞ്ഞുപോയ കഴിഞ്ഞ വർഷങ്ങളിലെ പരാജയങ്ങളും പാളിച്ചകളും എണ്ണിപ്പെറുക്കി നോക്കുന്നു. ഒരു പ്രയോജനവുമില്ലാതെ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അങ്ങനെ ഒന്നും കഴിഞ്ഞുപോകാത്ത തരത്തിൽ പലതിനെയും നമ്മൾ മനസ്സോട് ചേർത്തുവെക്കുന്നു, ഓർമ്മയുടെ ലാവണങ്ങളിൽ കെട്ടിയിടുന്നു. ഓർക്കുക, ഇന്നലകൾ വെറും സ്വപ്നങ്ങൾ മാത്രമാണ്. ഇന്നിന്റെ ജീവിതമാണ് ഇന്നലകളെ സുന്ദര സ്വപ്നമാക്കി തീർക്കുന്നത്, ഓരോ നാളുകളെയും പ്രതീക്ഷാ നിർഭരമാക്കി തീർക്കുന്നത്. പലരുടെയും ഇന്നലകളും നാളുകളും പേടിപ്പിക്കുന്ന പേക്കിനാവുകളായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇന്നത്തെ ജീവിതത്തെ ഭാരമുള്ളതാക്കുന്നതുകൊണ്ടാണ്. പ്രതീക്ഷാ നിർഭരമായ നാളെയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് വില്യം ബാർക്ലേയുടെ ഒരു കവിത വായിക്കാം. സകലവും പുതുക്കുന്ന പ്രപഞ്ചമേ, ഈ നല്ല ദിവസത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഒരു പൂ വിരിയുന്നത് പോലെ ലളിതവും നിഷ്കളങ്കവുമായി ഈ ദിവസത്തിൽ ഞാനും പ്രകാശിതമായിരിക്കട്ടെ. സത്യത്തിന്റെയും വിശ്വസ്തതയുടെയും ഇളം കാറ്റിലൂടെ ഞാൻ സഞ്ചരിക്കട്ടെ. എന്റെ സ്നേഹിതർക്ക് മനോവേദനയും സങ്കടവും ഉണ്ടാകാതിരിക്കത്തക്ക വണ്ണം എനിക്ക് അവരോട് കൂറു പുലർത്താനുമാവട്ടെ. പ്രപഞ്ചമേ, നീ എനിക്ക് നൽകിയിട്ടുള്ള കഴിവുകളും അനുകൂലനങ്ങളും ഉപയോഗിക്കത്തക്ക വിധം ഞാൻ പ്രയത്നശീലനും ശുഷ്കാന്തിയുള്ളവനുമായിരിക്കട്ടെ. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനും പരീക്ഷണങ്ങളിലൂടെ അനുഭവശക്തി ആർജിക്കുവാനും കഴിയത്തക്ക വിധം ക്രോധാദികളിൽ നിന്ന് അകന്നു നിൽക്കാൻ എനിക്കാവുന്നു. ദുഃഖിതരോട് സഹാനുഭൂതിയും ഉത്കണ്ഠാകുലരോട് മാർഗനിർദ്ദേശവും നൽകുന്ന രീതിയിൽ എന്നിൽ കരുണ മിഴിവാർന്നു നിൽക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ദൈവം നാം തന്നെയാകുന്നു. ഒരു ദൈവപുത്രനും നിന്നെ തുണയ്ക്കുവാൻ വരികില്ല. കാത്തിരിക്കേണ്ട, നിന്റെ മുക്തിക്ക് നിൻ നീതിബോധം തന്നെ ശരണം എന്ന് കവിവാക്യം എത്ര ശരിയെന്ന് ഓർത്തുനോക്കൂ. ഈ പ്രപഞ്ചം സദാ സകലതിനെയും പുതുക്കിക്കൊണ്ടേയിരിക്കുന്നു. അതിനനുസൃതമായി മനുഷ്യൻ മനുഷ്യനെ ധരിക്കേണ്ടതുണ്ട്. ആധുനിക മനുഷ്യനെ, പുതിയ മനുഷ്യനെ ധരിക്കുക എന്ന ശബ്ദം ആർണോൾഡിന്റേതാണ്. പ്രകാശപൂർണമായി ജീവിക്കുക എന്നതാണ് ആർണോൾഡ് ഉദ്ദേശിച്ചത്. ആർണോൾഡ് ഒരു ഇലക്ട്രോണിക് കമ്പനിയുടെ മാനേജറായിരുന്നു. സാമ്പത്തിക തകർച്ച മൂലം ആർണോൾഡിന്റെ കമ്പനി പൊട്ടുമെന്നായി. ഇനി മുന്നോട്ട് തള്ളിക്കൊണ്ടുപോകുവാൻ ഒരു നിവൃത്തിയുമില്ല എന്ന നിലയിലെത്തി. ആർണോൾഡ് ആകെ അസ്വസ്ഥനായി. വിട്ടുമാറാത്ത തലവേദനയും ശരീരവേദനയും കൊണ്ട് ജീവിതം തന്നെ അയാൾ മടുത്തു. വളരെ യാദൃശ്ചികമായി ഒരു ദിവസം വഴിയോരത്തെ ഒരു മതിലിൽ പതിപ്പിച്ചിരുന്ന ഏതോ ഒരു പോസ്റ്ററിലെ വാചകം അയാളുടെ മനസ്സിൽ തറച്ചു. പുതിയ മനുഷ്യനെ ധരിക്കുക എന്നതായിരുന്നു ആ വാക്കുകൾ. അത് അയാളുടെ ചിന്താഗതികളെ തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുള്ളതായിരുന്നു. ഒരു സ്വയം പ്രകാശത്തിന് വഴിയൊരുക്കാൻ അത് സഹായിച്ചു എന്ന് വേണം കരുതാൻ. അയാൾ കൂടുതൽ ധൈര്യവാനാവുകയും പൊട്ടിത്തകർന്നുപോയ അയാളുടെ കമ്പനിയെ അനുക്രമം ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയും ചെയ്തു. ഇത്രയും നാൾ ഈ വക അസ്വസ്ഥതകൾ ചുമന്നുകൊണ്ട് നടന്നത് വ്യഥ ആയിരുന്നു എന്ന തിരിച്ചറിവായിരുന്നു ആർണോൾഡിനെ വീണ്ടെടുത്തത്. അതൊരു സ്വയം വീണ്ടെടുക്കലായിരുന്നു. വീഴുകയാണെന്ന് തോന്നിത്തുടങ്ങിയാൽ അവിടെ നിന്ന് എങ്ങനെ ഉയർത്തെണീക്കാം എന്നാണ് ആലോചിക്കേണ്ടത്. അല്ലാതെ നിരാശയോ സമ്മർദ്ദമോ ആണ് പിടിമുറുക്കുന്നതെങ്കിൽ കൂടുതൽ താഴ്ചയിലേക്ക് നിപതിക്കുകയേയുള്ളൂ. നോക്കൂ, നിരാശയ്ക്കും സമ്മർദ്ദത്തിനും ഒരിക്കലും മനുഷ്യനെ ഒരു ഇഞ്ച് പോലും ഉയരത്തിലേക്ക് കൊണ്ടുപോകാനാവില്ല. അതിനെ അതിജീവിക്കുമ്പോഴാണ് മനുഷ്യൻ ശരിക്കും പുതിയ മനുഷ്യനാകുന്നത്. അതുകൊണ്ടാണ് ഒരു പ്രഖ്യാപനം പോലെ ആർണോൾഡ് ഇപ്രകാരം ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ ഒരു പുതിയ മനുഷ്യനെ ധരിക്കുന്ന മനുഷ്യനാവുക എന്ന്.
1: പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതിയൊരു പ്രഭാതത്തിന്റെ പുണ്യം നുകർന്ന് നമ്മൾ ഒരു പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മളുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കാൻ പ്രകാശചിന്തകൾക്ക് കഴിയും. ഇന്നത്തെ പ്രകാശചിന്തയിൽ കേൾക്കാം ലക്ഷ്യബോധം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് യാത്രകളുണ്ട്. ചില യാത്രകൾ ഒരുപാട് ദൂരമുണ്ടാകും, ചില യാത്രകൾ വളരെ ചെറുതായിരിക്കും. പക്ഷേ എല്ലാ യാത്രകൾക്കും ഒരു ലക്ഷ്യമുണ്ടാകണം. ഒരു ലക്ഷ്യബോധമില്ലാത്ത ജീവിതം ഒരു പുഴയിൽ ഒഴുകി നടക്കുന്ന ഒരു വള്ളം പോലെയാണ്. ആ വള്ളം എവിടേക്കാണ് പോകേണ്ടതെന്ന് അതിനറിയില്ല. അത് കാറ്റടിക്കുന്നിടത്തേക്കൊക്കെ ഒഴുകി പോകുന്നു. ലക്ഷ്യബോധം നമ്മുടെ ജീവിതത്തിന് ഒരു ദിശാബോധം നൽകുന്നു. അത് നമ്മളെ മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കുന്നു. നമുക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ പ്രതിസന്ധികളെയും നേരിടാൻ സാധിക്കും. ലക്ഷ്യബോധമില്ലാത്ത ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ രണ്ട് യുവാക്കൾ ഉണ്ടായിരുന്നു. ഒരാൾക്ക് ഒരു വലിയ വീട് വെക്കണം എന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു. മറ്റേയാൾക്ക് ഒരു ലക്ഷ്യവും ഉണ്ടായിരുന്നില്ല. ലക്ഷ്യമുള്ള യുവാവ് ഓരോ ദിവസവും അവന്റെ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിച്ചു. അവൻ ഒരുപാട് കഠിനാധ്വാനം ചെയ്തു, ഒരുപാട് പണം സമ്പാദിച്ചു. പക്ഷേ ലക്ഷ്യമില്ലാത്ത യുവാവ് ഓരോ ദിവസവും വെറുതെ സമയം പാഴാക്കി കളഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം ലക്ഷ്യമുണ്ടായിരുന്ന യുവാവിന് ഒരു വലിയ വീട് ലഭിച്ചു. പക്ഷേ ലക്ഷ്യമില്ലാത്ത യുവാവിന് ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അവന് മനസ്സിലായി ലക്ഷ്യമുള്ള ഒരു ജീവിതം ഒരുപാട് സന്തോഷം നൽകുമെന്ന്. ഈ കഥയിലെ ലക്ഷ്യമുള്ള യുവാവിനെ പോലെയാകണം നമ്മളും. നമുക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് ആ ലക്ഷ്യത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ സാധിക്കും. നമ്മൾക്ക് എങ്ങനെ ലക്ഷ്യബോധമുണ്ടാക്കാൻ സാധിക്കും? നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയുക. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക. ചെറിയ ലക്ഷ്യങ്ങൾ വയ്ക്കുക. നിങ്ങളുടെ ലക്ഷ്യം വളരെ വലുതാണെങ്കിൽ അതിനെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളായി തിരിക്കുക. ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുക. ഓരോ ദിവസവും നിങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി ഒരു ചുവടെങ്കിലും മുന്നോട്ട് വയ്ക്കുക. ഈ പ്രഭാതത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധമുണ്ടാക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തട്ടെ. നമ്മുടെ ഈ യാത്രയിൽ ലക്ഷ്യബോധം നമുക്ക് വഴികാട്ടിയാകട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരവസരം നൽകട്ടെ. സ്വയം പറയേണ്ടതായ ഒരു സന്ദേശം ഇതാണ്: നിങ്ങൾക്ക് ഒരു ലക്ഷ്യമില്ലെങ്കിൽ മറ്റുള്ളവർ അവരുടെ ലക്ഷ്യത്തിനു വേണ്ടി നിങ്ങളെ വിനിയോഗിക്കും. വെറുതെ ആലോചിക്കൂ, ലക്ഷ്യമുണ്ടായേക്കും.

ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

സുഖത സാന്ദ്രമായ സംഗീതം മനസ്സിനെ ശാന്തമാക്കുന്നു. അത് അമൃതമയമായി ആത്മാവിന്റെ ആഴങ്ങളിൽ അലകൾ നെയ്യുന്നു. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ഗസൽ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. നൂതന സാങ്കേതിക വിദ്യകൾക്ക് മുൻഗണന നൽകി സംസ്ഥാനത്തെ പുനർവിഭാവനം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിദ്യാർത്ഥികളിലെ സർഗാത്മക കഴിവുകൾ തിരിച്ചറിയാൻ വേദികൾ അനിവാര്യമാണെന്ന് മന്ത്രി റോജിയം ജോൺ. കോഴിക്കോട് ഞെളിയൻ പറമ്പിലെ മാലിന്യ സംസ്കരണ പദ്ധതി മാതൃകാപരമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി കെ എം ഷാജി. ജപ്പാനിലെ ഐചിനഗോയ ഏഷ്യൻ ഗെയിംസ് ഇന്ന് സമാപിക്കും. 21 സ്വർണവുമായി ഇന്ത്യ 4 സ്ഥാനത്ത്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. നാടിന്റെ വികസനത്തിന് മുന്നോട്ട് വരുന്ന നിക്ഷേപകരെയും സംരംഭകരെയും ചേർത്തു നിർത്തുന്ന സമീപനമായിരിക്കും ഗവൺമെന്റിന്റേതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോഴിക്കോട് സൈബർ പാർക്കിൽ സൈബർ ടവറിന്റെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നൂതന സാങ്കേതിക വിദ്യകൾക്കും പരീക്ഷണങ്ങൾക്കും മുൻഗണന നൽകി സംസ്ഥാനത്തെ പുനർവിഭാവനം ചെയ്യുകയാണ് യു ഡി എഫ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. പുതിയ വികസന പദ്ധതികൾ 2030 പൂർത്തിയാകുന്നതോടെ കേരളത്തിൽ 200,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും തിരുവനന്തപുരത്തോടും കൊച്ചിയോടും ഒപ്പം ഐ ടി സാങ്കേതിക രംഗത്ത് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പ്രധാന ഐ ടി ഡെസ്റ്റിനേഷനായി കോഴിക്കോടിനെ മാറ്റുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കും കൊച്ചിയിൽ ഇൻഫോ പാർക്കും യാഥാർത്ഥ്യമായതുപോലെ കേരളത്തിന്റെ അടുത്ത പ്രമുഖ ഐ ടി ഡെസ്റ്റിനേഷനായി കോഴിക്കോട് മാറും എന്ന് ചടങ്ങിൽ സംസാരിച്ച മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് പുതിയ ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഡ്രഡ്ജിംഗ്, ലൈറ്റിംഗ്, റോഡ് കണക്ടിവിറ്റി ഉൾപ്പെടെ അനുബന്ധ സൌകര്യങ്ങൾ ഹാർബറിൽ ഉണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ വ്യക്തമാക്കി. 235 മീറ്ററിൽ പുതിയ പുലിമുട്ടും 500 മീറ്റർ എൽ ആകൃതിയിൽ ഫിഷറി ബർത്തും നിർമ്മിക്കുമെന്നും അറിയിച്ച മുഖ്യമന്ത്രി മത്സ്യത്തൊഴിലാളികൾക്ക് യു ഡി എഫ് നൽകിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് പാലിക്കുന്നതെന്നും പറഞ്ഞു. പാഠ്യപദ്ധതിക്കപ്പുറം വിദ്യാർത്ഥികളിലെ സർഗാത്മക കഴിവുകൾ തിരിച്ചറിയാനും വികസിപ്പിക്കാനും വേദികൾ അനിവാര്യമാണെന്ന് മന്ത്രി റോജിയം ജോൺ പറഞ്ഞു. ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ 8th അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ ശാസ്ത്ര സാങ്കേതിക മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ 39 ടെക്നിക്കൽ ഹൈസ്കൂളുകളിലെയും IHRD 9 ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികളാണ് മേളയിൽ പങ്കെടുക്കുന്നത്. കോഴിക്കോട് ഞെളിയൻ പറമ്പിലെ മാലിന്യ സംസ്കരണ പദ്ധതി രാജ്യത്തിന് മാതൃകയാക്കാവുന്ന രീതിയിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി കെ എം ഷാജി പറഞ്ഞു. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ സഹകരണത്തോടെ സ്ഥാപിക്കുന്ന കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റിന് തറക്കല്ലിടുകയായിരുന്നു അദ്ദേഹം. കേവലം സംസ്കരണ പ്ലാന്റിൽ നിന്ന് വ്യത്യസ്തമായി മാതൃകാ പാർക്ക് കൂടിയായി ഞെളിയൻ പറമ്പിനെ മാറ്റുമെന്നും മന്ത്രി വ്യക്തമാക്കി. കൊച്ചി കോർപ്പറേഷനിൽ വിജയകരമായി പ്രവർത്തിക്കുന്ന 125 ടൺ പ്ലാന്റിന്റെ മാതൃകയിൽ ഞെളിയൻ പറമ്പ് പദ്ധതിയും സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ വിവിധ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളിൽ നിന്ന് അവ നീക്കം ചെയ്ത് സ്ഥലം വീണ്ടെടുക്കാൻ പരിശ്രമിക്കുകയാണ് ഗവൺമെന്റെന്നും എറണാകുളം, മഞ്ചേരി ഉൾപ്പെടെ 50 കേന്ദ്രങ്ങളിൽ നടപടി പുരോഗമിക്കുകയാണെന്നും കെ എം ഷാജി അറിയിച്ചു. ഡിജിറ്റൽ സുരക്ഷാബോധവൽക്കരണത്തിന് നടപ്പാക്കുന്ന സേഫ് ടെക് സൈബർ ജാഗ്രതാ ക്യാമ്പയിൻ ബുധനാഴ്ച മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. സാമ്പത്തിക തട്ടിപ്പ്, ഫിഷിംഗ്, സൈബർ ഫുള്ളിംഗ് തുടങ്ങിയ ഓൺലൈൻ ഭീഷണികളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് മികച്ച അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കുകയാണ് പഞ്ചമി ഗ്രാമം പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മന്ത്രി കെ എ തുളസി പറഞ്ഞു. പാലക്കാട്ട് പദ്ധതിയുടെ സംസ്ഥാനതല പ്രഖ്യാപനം നടത്തുകയായിരുന്നു മന്ത്രി. 15 താഴെ കുടുംബങ്ങൾ മാത്രം കഴിയുന്ന ഉന്നതികളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിച്ച് അവരെ പുരോഗതിയിലേക്ക് നയിക്കുന്ന പദ്ധതിയാണ് പഞ്ചമി ഗ്രാമം. കോഴിക്കോട് കൂമ്പാറ റോഡിൽ ട്രാവലർ താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടത്തിൽ പരിക്കേറ്റവരെ മന്ത്രി ടി സിദ്ദിഖ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സന്ദർശിച്ചു. അപകടത്തിൽ ദാരുണാന്ത്യം സംഭവിച്ച 11 പ്രായമായ കുഞ്ഞിന്റെ കുടുംബാംഗങ്ങളെ മന്ത്രി ആശ്വസിപ്പിച്ചു. ചികിത്സയിൽ കഴിയുന്നവർക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകാൻ ആശുപത്രി സൂപ്രണ്ടിന് മന്ത്രി നിർദ്ദേശം നൽകി. മലപ്പുറം കാളികാവിൽ നിന്നും കോഴിക്കോട് കക്കാടംപൊയിലേക്ക് പോയ ട്രാവലറാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞത്. വാഹനത്തിലുണ്ടായിരുന്ന 23 പേർക്കും പരിക്കേറ്റു. ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതി മറ്റന്നാൾ തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. യാത്രാവേളകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞ നിരക്കിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കാനും ഉപയോഗത്തിന് ശേഷം പരിസ്ഥിതി സൌഹൃദമായി സംസ്കരിക്കാനും സൌകര്യമൊരുക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന പ്രയത്നത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ടിൽ ഇന്ന് ബംഗളൂരുവിലെ കെമ്പഗൌഡ വിമാനത്താവളത്തെക്കുറിച്ചാണ്.
1: ടെക് നഗരമായ ബംഗളൂരുവിനെ ഇന്ത്യയിലെ മറ്റ് ലക്ഷ്യസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പാസഞ്ചർ കാർഗോ ഹബ്ബായി കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ വർഷം 4 കോടിയിലധികം പേരാണ് ഈ വിമാനത്താവളം വഴി യാത്ര ചെയ്തത്. യാത്രക്കാരുടെ എണ്ണത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 24% വർധനയാണുണ്ടായത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 2.8 ലക്ഷം സർവീസുകളാണ് രേഖപ്പെടുത്തിയത്. ഇന്ത്യയിലെയും വിദേശത്തെയും പ്രധാന വിപണികളുമായി ബിസിനസുകളെ ബന്ധിപ്പിക്കുന്ന 5 ലക്ഷം മെട്രിക് ടണ്ണിലധികം കാർഗോ കൈകാര്യം ചെയ്യാനും വിമാനത്താവളത്തിന് സാധിച്ചു. ആധുനിക ചെക്ക് ഇൻ ബാഗേജ് സൌകര്യങ്ങൾ, ഫ്ലൈറ്റ് ഇൻഫർമേഷൻ ഡിസ്പ്ലേകൾ, ലോഞ്ചുകൾ, മികച്ച ഇന്റീരിയർ ഡിസൈനിംഗ് തുടങ്ങിയവ കെമ്പഗൌഡ വിമാനത്താവളത്തിന്റെ പ്രത്യേകതകളാണ്.
0: വിവിധ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സമിതികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. ലോക്സഭയിൽ നിന്ന് 21 രാജ്യസഭയിൽ നിന്ന് 10 അംഗങ്ങളടങ്ങിയ ധനകാര്യ സമിതിയുടെ അധ്യക്ഷനായി BJP MP ഭർതൃഹരി മഹതാബിനെ നിയമിച്ചു. വിദേശകാര്യ സമിതിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് MP ശശി തരൂരിനെയും സ്പീക്കർ നിയമിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ജപ്പാനിലെ ഐചിനഗോയ ഏഷ്യൻ ഗെയിംസ് ഇന്ന് സമാപിക്കും. 2 ആഴ്ചയിലേറെ നീണ്ട ആവേശകരമായ മത്സരങ്ങളുടെ സമാപന ചടങ്ങ് നഗോയ സിറ്റിയിലെ മിസുഹു പാർക്ക് അത്ലറ്റിക് സ്റ്റേഡിയത്തിലാണ്. ഇന്ത്യൻ സമയം വൈകിട്ട് 6 സമാപന ചടങ്ങുകൾ. ചടങ്ങിൽ ഇന്ത്യയുടെ പതാക വഹിക്കുന്നത് ഷൂട്ടിംഗ് താരം നീരു ദണ്ഡയാണ്. ഏഷ്യൻ ഗെയിംസിൽ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ ഇന്ത്യ 4 സ്ഥാനത്താണ്. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ഉൾപ്പെടെ പ്രമുഖർ അനുമോദിച്ചു. ജപ്പാനിൽ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇന്നലെ 5 സ്വർണവും 2 വെള്ളിയും 2 വെങ്കലവും ഉൾപ്പെടെ 9 മെഡലുകൾ നേടി. പുരുഷ ഹോക്കിയിൽ മലേഷ്യയെ 5-1 തകർത്ത് ഇന്ത്യ സ്വർണ മെഡൽ നിലനിർത്തി. ഇതോടെ 2028 ലോസ്ആഞ്ചലസ് ഒളിമ്പിക്സ് യോഗ്യതയും രാജ്യം ഉറപ്പാക്കി. നിഷിനിൽ 2020 പുരുഷ ക്രിക്കറ്റ് ഫൈനലിൽ പാകിസ്ഥാനെ 19 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ സ്വർണം നേടി. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് വനിതാ ഫോറം 46th സംസ്ഥാന സമ്മേളനം തൃശൂർ സെന്റ് തോമസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ ഇന്ന് ചേരും.

മന്ത്രി കെ തുളസി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ലോക മൃഗദിനം. ലോകമെമ്പാടും മൃഗങ്ങൾക്കെതിരായ ക്രൂരതകൾക്കും അതിക്രമങ്ങൾക്കും എതിരെ അവബോധം വളർത്തുന്നതിനാണ് എല്ലാ വർഷവും ഒക്ടോബർ 4 ലോക മൃഗദിനമായി ആചരിക്കുന്നത്. പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ സിംഗീതം ശ്രീനിവാസ റാവു അന്തരിച്ചു. ഇന്നലെ രാത്രി ചെന്നൈയിലെ കാവേരി ആശുപത്രിയിലായിരുന്നു 94-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. കമൽഹാസൻ അഭിനയിച്ച നിശബ്ദ ചിത്രം പുഷ്പക വിമാനം, അപൂർവ സഹോദരങ്ങൾ, മൈക്കിൾ മദന കാമരാജൻ, മകളിർ മട്ടും, മുംബൈ എക്സ്പ്രസ് എന്നിവ ഉൾപ്പെടെ നിരവധി ജനപ്രിയ സിനിമകൾ റാവു സംവിധാനം ചെയ്തിട്ടുണ്ട്. ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട നിയമ നടപടിക്രമങ്ങളിൽ വ്യക്തത ഉറപ്പാക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കൊച്ചിയിൽ ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ജനറൽ കെ ജാജുബാബു ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തുല്യതാ അധ്യാപക ശാക്തീകരണ പരിപാടിയുടെ പരിശീലന മൊഡ്യൂൾ നിർമ്മാണ ശില്പശാലയ്ക്ക് സിവിൽ സ്റ്റേഷനിൽ തുടക്കമായി. കോഴിക്കോട് ഡയറക്ടർ പ്രിൻസിപ്പൽ ഡോക്ടർ യു കെ അബ്ദുനാസർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഫിലിപ്പീൻസിലെ ആസിയാൻ ഇന്ത്യ മാരിടൈം അഭ്യാസത്തിൽ ഇന്ത്യൻ നാവിക കപ്പലുകളായ INS സഹ്യാദ്രിയും INS കുലിഷും പങ്കാളികളായി. ആങ്കേഡ് ഇൻ ട്രസ്റ്റ്, യുണൈറ്റഡ് അറ്റ് സീ എന്നീ വിഷയത്തിലായിരുന്നു അഭ്യാസം. പ്രൊഫഷണൽ ആശയവിനിമയം, പ്രവർത്തന ഏകോപനം, സമുദ്രപരിശീലനം എന്നിവയ്ക്ക് അഭ്യാസം അവസരങ്ങൾ നൽകിയതായി രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നൂതന സാങ്കേതിക വിദ്യകൾക്ക് മുൻഗണന നൽകി സംസ്ഥാനത്തെ പുനർവിഭാവനം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിദ്യാർത്ഥികളിലെ സർഗാത്മക കഴിവുകൾ തിരിച്ചറിയാൻ വേദികൾ അനിവാര്യമാണെന്ന് മന്ത്രി റോജി എം ജോൺ. കോഴിക്കോട് ഞെളിയൻ പറമ്പിലെ മാലിന്യ സംസ്കരണ പദ്ധതി മാതൃകാപരമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി കെ എം ഷാജി. ജപ്പാനിലെ ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഇന്ന് സമാപിക്കും. 21 സ്വർണവുമായി ഇന്ത്യ 4 സ്ഥാനത്ത്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം, ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവെക്കാനുണ്ട്. ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉണർന്നെഴുന്നേൽക്കൂ. ഒന്നുമോർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലമിനിയുമുരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്നുഷാറാകാൻ ഇതിൽ കൂടുതൽ എന്തുവേണം. കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

ഒടിയുന്ന രുധിര ബിന്ദുക്കൾ, അക്കങ്ങളും അക്ഷരങ്ങളും കൊണ്ട് പ്രശോഭിതമായിരിക്കുന്ന വിസ്തൃത ലോകം, ആശയങ്ങളും അഭിപ്രായങ്ങളും കൊണ്ട് സമൃദ്ധമായ പാടശേഖരങ്ങൾ, അയൽപ്പരപ്പുകൾക്കപ്പുറം വൻകരകളും മഹാസമുദ്രങ്ങളും കടന്നു ചെന്നാലും ബഹുമാനാദരങ്ങളുള്ള നമ്മുടെ ആത്മപ്രപഞ്ചം, നമ്മുടെ ഭാഷ, നമ്മുടെ മലയാളം, എന്റെയും നിന്റെയും ആത്മരക്തം, അവികലമായ ആ അക്ഷരകല ജീവസുറ്റതാക്കിയ നമ്മുടെ കേരളം, കേരളത്തിന്റെ മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തിയ മഹത് സംസ്കൃതി, മാതൃതുല്യം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം. ശ്രേഷ്ഠ മലയാളം.

ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് കുമാരി എൻ കൊട്ടാരം എഴുതിയ ഓറഞ്ച് വാങ്ങിക്കാൻ കുന്നിറങ്ങിയ പെൺകുട്ടി എന്ന കഥയുടെ അവസാന ഭാഗം കേൾക്കാം. ഓറഞ്ച് വാങ്ങാൻ കുന്നിറങ്ങിപ്പോകുന്ന കാതില എന്ന 10 വയസ്സുകാരി പെൺകുട്ടി പക്ഷേ ഇതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല, കാണുന്നുണ്ടായിരുന്നില്ല. ഓറഞ്ച് ഓറഞ്ചേ എന്ന വിളി അകന്നു പോകും മുമ്പ് അവൾക്ക് വഴിയിലെത്തണം. അമ്മയും അച്ഛനും വരാൻ സമയമാകുന്നു. അവർ വരും മുൻപ് ഓറഞ്ചും വാങ്ങി തിരികെ വീട്ടിലെത്തണം. അതിനാണ് നടക്കാതെ മറ്റൊന്നും ശ്രദ്ധിക്കാതെ അവൾ ചാടിയോടി കുന്നിറങ്ങുന്നത് ഒരു പൂമ്പാറ്റയെ പോലെ. പെട്ടെന്നാണ് അവൾ ഓർത്തത് ഫോൺ ഒളിപ്പിച്ചു വെക്കാൻ മറന്നുപോയ കാര്യം. ഓറഞ്ച് വിളി കേട്ടപ്പോൾ കൊതിമൂത്ത് ഓടിയിറങ്ങിപ്പോന്നു. ആ ചെക്കൻ കണ്ടാൽ അതെടുത്ത് കുത്തിക്കളിക്കും. അവൾ താഴെ എത്തിയതും വണ്ടി എത്തിയതും ഏതാണ്ട് ഒരേ സമയമായിരുന്നു. അവൾ വല്ലാതെ കെതിക്കുന്നുണ്ടായിരുന്നു. മുഖത്തേക്ക് പാറി വീണ മുടിയിഴകളെ പിന്നോട്ട് ഒതുക്കി വെച്ച് ഉടുപ്പ് വലിച്ച് നേരെയാക്കി വഴിയിലേക്ക് കയറുനിന്ന് അവൾ വണ്ടിക്ക് കൈനീട്ടി. ഒരു ചെറിയ പെട്ടി ഓട്ടോറിക്ഷയായിരുന്നു അത്. വണ്ടി നിർത്തിയപ്പോൾ 50 രൂപ നീട്ടി അവൾ പറഞ്ഞു, ഓറഞ്ച്. ഓറഞ്ചോ? ആ ഓറഞ്ച് ഇല്ലേ, തീർന്നുപോയോ? വണ്ടിയുടെ ഡ്രൈവർ ഒരു മധ്യവയസ്കൻ. അയാൾ വഴിയുടെ ഇരുവശത്തും നോക്കി. വീടുകളൊന്നുമില്ല. മോളുടെ വീടെവിടെയാ? ദാ അവിടെ. അവൾ കുന്നിൻമുകളിലേക്ക് ചൂണ്ടിക്കാണിച്ചു. ഇത് ഓറഞ്ച് വണ്ടിയല്ല എന്ന് പറഞ്ഞ് അയാൾ വണ്ടി വിട്ടുപോയി. കണ്ണാടിയിലൂടെ കണ്ട അവളുടെ രൂപം ശുദ്ധമല്ലാത്തൊരു സാധ്യതയെ ചിന്തയിലേക്ക് കൊണ്ടുവന്നത് കുടഞ്ഞെറിഞ്ഞിട്ട് വണ്ടിക്ക് വെളിയിലേക്ക് തലയിട്ട് അയാൾ വിളിച്ചു പറഞ്ഞു, ചിലപ്പോ വലിയ മഴ പെയ്തേക്കും, മോള് വീട്ടിൽ പൊക്കോ, ഒറ്റയ്ക്ക് വഴി നിൽക്കണ്ട. പക്ഷെ കാതില അത് കേട്ടില്ല. ഈ ഓറഞ്ച് വണ്ടി എവിടെ പോയി കിടക്കുക? അവൾക്ക് ദേഷ്യം വന്നു. താൻ നല്ല വ്യക്തമായി പല പ്രാവശ്യം കേട്ടതാണല്ലോ ഓറഞ്ച് ഓറഞ്ച് എന്ന്. കുറച്ചു നേരവും കൂടി കാത്തിരുന്നിട്ട് തിരിച്ചു പോകാം. അവൾ വഴിയരികിലെ ഒരു കല്ലിൽ കയറിയിരുന്നു. ഒരുപക്ഷെ താൻ എത്തും മുമ്പ് ഓറഞ്ച് വണ്ടി കടന്നുപോയോ? ഏയ്, ഒരിക്കലുമില്ല. ബസ് വരുന്ന ഒച്ച കേൾക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി വന്ന് വണ്ടിയിൽ കയറി സ്കൂളിൽ പോയിരുന്നതല്ലേ. കാതിലെ, നിനക്കിത്തിരി നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഈ ഓട്ടോ ഓടണോ? അമ്മ ചോദിക്കും, കൂട്ടുകാർ ചോദിക്കും, ബസ്സിലെ കിളിയും ചോദിക്കും. അവൾ വെറുതെ ചിരിക്കും. ഒരു ഓട്ടക്കാരിയാകണമെന്ന ആഗ്രഹത്തെ അവൾ ആ ചിരിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആഗ്രഹമുണ്ടെങ്കിലും ഇതുവരെ സ്കൂളിലെ മത്സരത്തിനൊന്നും കൂടിയിട്ടില്ല. പലപ്പോഴും പേര് കൊടുത്തിട്ടുണ്ട്, പക്ഷേ മത്സരത്തിന്റെ സമയത്ത് പേര് വിളിക്കുമ്പോൾ ആമയെ പോലെ ഉൾവലിയും, ആരും കാണാതെ ഒളിച്ചിരിക്കും. ഒരിക്കൽ ഞാൻ മത്സരിക്കും, ഉറപ്പായി മത്സരിക്കും. അന്ന് എന്നേക്കാൾ വേഗത്തിൽ ആരും ഓടുകയില്ല, അവൾ മനസ്സിൽ പറഞ്ഞുറപ്പിക്കും. കാതില തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ, ഓറഞ്ച് ഓറഞ്ചേ. അവൾ ഞെട്ടിത്തിരിഞ്ഞു. ഓറഞ്ച് വണ്ടിയല്ല, ഓറഞ്ച് മനുഷ്യൻ. തലയിലിരിക്കുന്ന വലിയ കുട്ടയിൽ ഓറഞ്ച്. എനിക്ക് ഓറഞ്ച് വേണം എന്ന് പറഞ്ഞ് 50 രൂപ നീട്ടിയപ്പോഴാണ് അയാളുടെ കഴുകൻ മുഖം കാതില ശ്രദ്ധിച്ചത്. അവൾ ഞെട്ടിപ്പോയി. ഒരിക്കൽ ബസ്സിൽ വെച്ച് സ്കൂൾ ബാഗ് മേടിച്ച് മടിയിൽ വെച്ച് തന്നെ അടുത്തിരുത്തിയിട്ട് തന്റെ കൈ ബലമായി പിടിച്ച് മിണ്ടരുതെന്ന് കണ്ണുരുട്ടി പേടിപ്പിച്ച് ഛേ. പിന്നീട് കുറെ നാൾ ഇടത്തെ കൈപ്പത്തിയിലെയും വിരലുകളെയും അറപ്പായിരുന്നു. തന്റേതല്ലാത്ത വൃത്തികെട്ട എന്തിനെയോ പോലെ ഇടം കൈയിനെ കൊണ്ടു നടന്നു അവൾ. ആ കഴുകൻ മുഖം ഓർക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരുമായിരുന്നു. ഈ വയസ്സൻ മുഖവും അതുപോലെ. അവൾ പേടിച്ച് പുറകോട്ട് മാറി. എന്താ കുട്ടി, ഓറഞ്ച് വേണ്ടേ? നോക്കൂ, നല്ല മധുരമുള്ളതാണ്. വേണ്ട, എനിക്ക് വേണ്ട. അവൾ തിരിച്ചു നടന്നു. കുട്ടി നിൽക്ക്, വാങ്ങിയിട്ട് പോ. എത്ര നേരം ഞാൻ ആ കവലയിലിരുന്നു, ആരും എന്റെ ഓറഞ്ച് വാങ്ങിയില്ല. കുട്ടിയെങ്കിലും, എനിക്ക് നിങ്ങളെ പേടിയാ, നടക്കുമ്പോൾ അവൾ വിളിച്ചു പറഞ്ഞു. പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യില്ല. ചെയ്യും, നിങ്ങളുടെ മുഖങ്ങൾ

0: കണ്ടാലറിയാം. എന്റെ മുഖം ഇങ്ങനെയായത് എന്റെ കുറ്റമാണോ? ഓറഞ്ചിനോടുള്ള കൊതിയെ പേടി തോൽപ്പിച്ചു കളഞ്ഞിരുന്നു. എനിക്കൊരു പേരക്കുട്ടിയുണ്ട് നിന്നെപ്പോലെ. അവൾ വീട്ടിൽ ഒറ്റയ്ക്ക് എന്നെയും കാത്തിരിപ്പുണ്ട്. മഴയ്ക്ക് മുമ്പ് വീടെത്തണം. അത് കേട്ടതും കാതിലേക്ക് പാവം തോന്നി. അവൾ രണ്ടടി പിന്നോട്ട് വെച്ചു. ഇന്ന് അവളുടെ പിറന്നാളാ, എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. അവൾക്ക് ഞാനേ ഉള്ളൂ. അയാൾ തോളിൽ കിടന്ന് തോർത്തുകൊണ്ട് കണ്ണു തുടച്ചു. കാതിലെ വലങ്കയിൽ ചുരുട്ടിപ്പിടിച്ച് രൂപയിലേക്ക് നോക്കി പറഞ്ഞു, പാവം, എല്ലാ മനുഷ്യരും ചീത്തയാവില്ലല്ലോ. അവൾ നടന്ന ദൂരം തിരിഞ്ഞു നടന്ന് അയാൾക്കരികിലെത്തി രൂപ നീട്ടി. അയാൾ ഓറഞ്ച് പൊതിഞ്ഞെടുത്ത് അവൾക്ക് കൊടുത്തു. 50 രൂപയ്ക്ക് എന്തു വാങ്ങിക്കും? എന്തെങ്കിലും വാങ്ങിക്കണം. അവൾ പറഞ്ഞത് കൊലുസ, സാരമില്ല, അടുത്ത പിറന്നാളിന് മേടിക്കാമെന്ന് പറയാം. അപ്പോൾ ആ കുട്ടിക്ക് സങ്കടമാവില്ലേ? കാതില് ഒരു കാലിലെ വെള്ളക്കൊലുസൂരി അയാൾക്ക് നൽകി. ഇത് ആ കുട്ടിക്ക് കൊടുത്തേക്കൂ. അമ്മ ചോദിച്ചാൽ തളഞ്ഞുപോയിന്ന് പറയാം. ഞാനിനി ഒറ്റ കൊലുസേ ഇടുന്നുള്ളൂ. ഇതാ കുട്ടി ഇട്ടോട്ടെ. വാങ്ങിക്കാൻ മടിച്ചു നിന്ന് അയാളുടെ കയ്യിലേക്ക് അവളത് വെച്ചു കൊടുത്തു. ആ മനുഷ്യൻ കണ്ണീരിലൂടെ ചിരിച്ചു. അത്ര ഭംഗിയുള്ള ചിരി കാതില മുമ്പ് കണ്ടിട്ടില്ല. പെട്ടെന്ന് മഴ ചാറാൻ തുടങ്ങി. ചാറ്റൽ മഴ നനഞ്ഞാൽ പനി പിടിക്കും, മോൾ വേഗം പൊക്കൂ. തിരിയെ കുന്നു കയറുമ്പോൾ കാതില അണ്ണാൻ ചിലയ്ക്കുന്നത് കേട്ടു. പച്ചിലയിൽ പച്ചയായിരിക്കുന്ന ഓന്തിനെ കണ്ടു. പൂക്കൾ അവളെ നോക്കി ചിരിക്കുന്നത് കണ്ടു. അങ്ങ് ചെരുവിൽ ആകാശത്ത് പരുന്തിനെ കണ്ടു. സ്കൂളിൽ പോകുമ്പോൾ എന്നും കാണാറുള്ള കുരങ്ങനെ കണ്ടു. അവളുടെ ഒറ്റക്കുലിശിന്റെ ശബ്ദം കേട്ട് പൊത്തിൽ നിന്നൊരു പാമ്പ് തലയുയർത്തി നോക്കിയത് അവൾ കണ്ടില്ല. ഇടം കൈകൊണ്ട് ഓറഞ്ച് പൊതിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കുഞ്ഞു മഴച്ചാറ്റലിലൂടെ ആ പെൺകുട്ടി കുന്നുകയറുന്നത് കണ്ണിൽ നിന്ന് മറയുവോളം നോക്കി നിന്നു അയാൾ. ശേഷം ആ ഒറ്റക്കുലിസിനെ അരുമയോടെ മടിയിൽ വെച്ചു. മെല്ലെ ഓറഞ്ച് കുട്ട തലയിലേറ്റി. തന്റെ പാദപതനം കേൾക്കാൻ കാതോർത്ത് ഓലക്കുടലിന്റെ തിണ്ണയിലിരിക്കുകയായിരുന്ന പേരക്കുട്ടിക്കരിയിലെത്താനുള്ള വെമ്പലോടെ ധൃതിയിൽ നടന്നു.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു.

അനാദിയായ കാലത്തിന്റെ ഏത് അവിസ്മരണീയ മുഹൂർത്തത്തിലാവും മനുഷ്യ മനസ്സിൽ പാട്ടിന്റെ മുളപൊട്ടിയത്. ഹൃദയ നൊമ്പരങ്ങളെ അലിയിച്ചു കളയും വിധം മധുരോദാരമായി പാട്ടിന്റെ അമൃതശ്രുതികൾ മനസ്സിന്റെ കോണിൽ എവിടെ നിന്നായിരിക്കും ചേതോഹരമായി ഒഴുകിയെത്തിയത് അറിഞ്ഞുകൂടാ. പല്ലവികളും അനുപല്ലവികളും കൊണ്ട് അത്രമേൽ ഹൃദ്യമായ പാട്ടിന്റെ പരിമളം ജനതകളിൽ അലയടിച്ചു കൊണ്ടേയിരിക്കുന്നതിന്റെ കാര്യമെന്തായിരിക്കും? ഏതു കാന്തിക ക്ഷേത്രമാവും വിടാതെ പാട്ടിന്റെ പഞ്ചാമൃത മധുരമയെ മസ്തിഷ്കത്തിന്റെ മായാലോകത്ത് ആകർഷിപ്പിച്ചു നിർത്തുന്നത് ഒന്നും അറിഞ്ഞുകൂടാ. എന്നാൽ ഒന്നറിയാം, ഞാനും ഈ പാട്ടും ഒന്നായിരിക്കുന്നു, ഒരേ ആത്മപ്രപഞ്ചമായിരിക്കുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കവിതയുടെ പൊൻപരാഗങ്ങൾ വീണു സമ്മോഹനമായ ഒരു ചലച്ചിത്രഗാനം.

ഒരു വാക്ക് കവിതയാകുന്ന സന്ദർഭങ്ങളുണ്ട്. മൗനം കവിതയായി പൂക്കുന്ന നേരങ്ങളുമുണ്ട്. തീയായി പടർന്ന്, മഴയായി പെയ്ത്, മഞ്ഞായി തണുത്ത്, നിലാവായി പൊള്ളി, നേർത്ത വേൽച്ചില്ലകളിൽ ചേക്കേറി കവിത കായാമ്പൂ പോലെ പൂത്തുലയുന്നു. കർണികാര ശോഭയാർന്ന കാവ്യകുസുമങ്ങൾ. പക്ഷെ ചിലപ്പോഴത് ചുവന്ന് പൂക്കും, കാട്ടുതീയായി പടരും, ഹൃദയതടങ്ങളെ അത് ചുവപ്പിക്കും, രക്തത്തിൽ അത് അലിഞ്ഞു ചേരും, മറക്കാനാകാത്ത വിധം അത് അന്തരംഗങ്ങളിൽ കളമെഴുതും, വിപ്ലവങ്ങളുടെ കൊടുങ്കാറ്റാകും, പഴഞ്ചനാശയങ്ങളെ എരിച്ചുകളഞ്ഞ് പുത്തനാശയങ്ങളുടെ തീജ്വാലകളാകും. കവിത ശക്തിയാണ്. പഴമയ്ക്കു നേരെ വാളോങ്ങിയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചുട്ടരിച്ചും അത് പുതിയ പുലരികൾ തേടുന്ന ആവേഗമാകും, ശക്തി ഗാഥയാകും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം അർത്ഥസമ്പുഷ്ടമായ ഒരു കവിത.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ സ്ഥിരം സമിതികൾ പുനഃസംഘടിപ്പിച്ചു. ബിജെപി എം പി ഭർതൃഹരി മഹതാബ് ധനകാര്യ സമിതി അധ്യക്ഷനാകും. ശശി തരൂർ എം പി വിദേശകാര്യ സമിതി അധ്യക്ഷൻ. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ സാമ്പത്തിക രംഗത്ത് കൂടുതൽ കരുത്തും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശേഷിയും ഇന്ത്യ ആർജിച്ചതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഗാന്ധിജയന്തിയോടനുബന്ധിച്ചുള്ള പ്രത്യേക ഗ്രാമസഭകളുടെ ഭാഗമായി രാജ്യവ്യാപകമായി ജൽ അർപ്പൺ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. ഇസ്രായേൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിയിക്കുന്നതിനായി ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാലിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ക്ഷണം. വികസനത്തിനായി നിക്ഷേപകരെയും സംരംഭകരെയും ചേർത്ത് നിർത്തുന്ന സമീപനമായിരിക്കും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുകയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഏഷ്യൻ ഗെയിംസിന് ഇന്ന് സമാപനം. നാലാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. ഷൂട്ടിംഗ് താരം നീരു ദണ്ഡ ഇന്ത്യൻ പതാകയേന്തും. വാർത്തകൾ വിശദമായി. വിവിധ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട പാർലമെന്റിന്റെ സ്ഥിരം സമിതികൾ പുനഃസംഘടിപ്പിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ധനകാര്യ സമിതിയുടെ അധ്യക്ഷനായി ബിജെപി എം പി ഭർതൃഹരി മഹതാബിനെയും വിദേശകാര്യ സമിതിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് എം പി ശശി തരൂരിനെയും നിയമിച്ചു. ഒരു റിപ്പോർട്ട്.
1: ബിജെപി എംപി സുധീർ ഗുപ്തയാണ് റെയിൽവേ സമിതിയുടെ അധ്യക്ഷൻ. കൃഷി, മൃഗസംരക്ഷണം, ഭക്ഷ്യ സംസ്കരണം എന്നിവ കൈകാര്യം ചെയ്യുന്ന സമിതിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് എംപി ചരൺജിത് സിംഗ് ചെന്നിയും പ്രതിരോധ സമിതിയുടെ അധ്യക്ഷനായി ബിജെപി എംപി രാധാമോഹൻ സിംഗും ജലവിഭവ സമിതിയുടെ അധ്യക്ഷനായി ബിജെപി എംപി രാജീവ് പ്രതാപ് റൂഡിയും ചുമതലയേൽക്കും. ഗ്രാമവികസന പഞ്ചായത്തീരാജ് സമിതിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് എംപി സപ്തഗിരി ഉലഗയെയും വാർത്താവിനിമയ വിവര സാങ്കേതിക വിദ്യാ സമിതിയുടെ അധ്യക്ഷനായി ബിജെപി എംപി ശ്രീകാന്ത് വാണിജ്യ സമിതിയുടെ പുതിയ അധ്യക്ഷനാകും. വളം, രാസവസ്തു സമിതിയുടെ അധ്യക്ഷയായി തൃണമൂൽ എം പി കാഗോലി ദസ്തിദാറിനെ നിയമിച്ചു. പുതിയ സമിതികൾ കഴിഞ്ഞ മാസം 26 മുതൽ പ്രാബല്യമുണ്ടായിരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ സാമ്പത്തിക രംഗത്ത് കൂടുതൽ കരുത്തും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശേഷിയും ഇന്ത്യ ആർജിച്ചതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ധനകാര്യ വിവേകം, അടിസ്ഥാന സൌകര്യ വികസനത്തിലെ നിക്ഷേപം, ബാങ്കിംഗ് മേഖലയിലെ പരിഷ്കാരങ്ങൾ, മെച്ചപ്പെട്ട സേവന വിതരണ സംവിധാനങ്ങൾ, തുടർച്ചയായ പരിഷ്കാരങ്ങൾ എന്നിവയിലൂടെയാണ് ഇത് സാധ്യമായത്. ന്യൂഡൽഹിയിൽ നടന്ന 5-ാമത് കൌട്ടില്യ സാമ്പത്തിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ധനമന്ത്രി. ചരക്ക് സേവന നികുതി, പാപ്പരത്ത് നിയമം, 4 തൊഴിൽ നിയമങ്ങൾ എന്നിവയിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ സർക്കാർ വിപുലീകരിച്ചതായി ധനമന്ത്രി വ്യക്തമാക്കി. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ 7.8% GDP വളർച്ച കൈവരിച്ചതായും മന്ത്രി അറിയിച്ചു. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഭൌമരാഷ്ട്രീയ സാങ്കേതിക സാമ്പത്തിക സാഹചര്യങ്ങൾക്കനുസരിച്ച് നിയന്ത്രണ ചട്ടക്കൂടുകൾ പരിണമിക്കേണ്ടതുണ്ടെന്ന് നീതി ആയോഗ് അംഗം രാജീവ് ഗൌബ. നൂതനാശയങ്ങൾ, മത്സരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം അപകട സാധ്യതകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള നിയന്ത്രണ സംവിധാനങ്ങൾ വികസിപ്പിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കൌട്ടില്യ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതീയ ന്യായ സംഹിത പൂർണ്ണമായും നടപ്പിലാക്കുന്നതോടെ ഇന്ത്യയിലെ ക്രിമിനൽ നിയമ സംവിധാനം ലോകത്തിലെ ഏറ്റവും ആധുനിക സംവിധാനമായി മാറുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഭോപ്പാലിൽ ഇന്നലെ നടന്ന ഗോപാലക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: ഓൺലൈൻ സുൻവായി, വീഡിയോ കോൺഫറൻസിംഗ്, FSL കെ പ്രാവധാൻ ഓർ കൈ ആധുനിക പ്രകാർ കെ വൈജ്ഞാനിക് സംശോധനോ കോ ഇസ്കെ സാത്ത് ജോഡാ ഹൈ. മഹിളാ സുരക്ഷ, ഗുംശുദാ ബച്ചെ, ആതങ്ക്വാദ്, ലിഞ്ചിംഗ്, യേ സാരി ചീജോ സേ പ്രൊട്ടക്ഷൻ കി വ്യവസ്ഥ ഹൈ.
0: ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംഘടിപ്പിച്ച പ്രത്യേക ഗ്രാമസഭകളുടെ ഭാഗമായി രാജ്യത്തെ 1850-ലേറെ ഗ്രാമപഞ്ചായത്തുകളിലും ഗ്രാമങ്ങളിലും ജൽ അർപ്പൺ ചടങ്ങുകൾ നടന്നു. ഗ്രാമീണ കുടിവെള്ള വിതരണ സംവിധാനങ്ങളുടെ നടത്തിപ്പ് ജനങ്ങൾക്ക് കൈമാറുന്നതിലൂടെ ജനപങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് ജൽ ജീവൻ മിഷൻ 2.0 ഭാഗമായി നടപ്പാക്കുന്ന ഈ സുപ്രധാന പരിഷ്കാരത്തിന്റെ ലക്ഷ്യം. പൂർത്തിയായ ഗ്രാമീണ കുടിവെള്ള പദ്ധതികൾ ഗ്രാമപഞ്ചായത്തുകൾക്കും വില്ലേജ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ കമ്മിറ്റികൾക്കും ഔപചാരികമായി കൈമാറി. പഞ്ചായത്തുകൾക്കും ഗ്രാമങ്ങൾക്കുമായി 346 ഹർ ഘർ ജൽ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. പാകിസ്ഥാനിൽ നിന്നും പഞ്ചാബിലെ ഫിറോസ്പൂർ മേഖലയിലേക്ക് 3 പേർ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമറിയിച്ച് ഇന്ത്യ. പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ചാർജ് ഡി അഫയേഴ്സിനെ വിളിച്ചുവരുത്തിയാണ് വിദേശകാര്യമന്ത്രാലയം പ്രതിഷേധമറിയിച്ചത്. സംഭവത്തിൽ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സായുധ ലഹരി മരുന്ന് സംഘങ്ങളുടെ പങ്ക് അന്വേഷിക്കണമെന്നും ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു. അസാമീസ്, ബംഗാളി, മറാത്തി, പാലി, പ്രാകൃത് എന്നീ ശ്രേഷ്ഠ ഭാഷകളുടെ പഠനത്തിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം 5 മികവിന്റെ കേന്ദ്രങ്ങൾക്ക് അംഗീകാരം നൽകി. ഉന്നത അക്കാദമിക ഗവേഷണം, ഭാഷ, സാഹിത്യ പൈതൃക സംരക്ഷണവും ഡിജിറ്റലൈസേഷനും തുടങ്ങിയവയ്ക്ക് പിന്തുണ നൽകുന്നതാകും കേന്ദ്രങ്ങൾ. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന മന്ത്രവുമായാണ് അദ്ദേഹത്തിന്റെ പ്രയാണം. ന്യൂഡൽഹിയിലെ കേന്ദ്ര ഭരണ നിർവഹണ കേന്ദ്രത്തെ പുനർരൂപകൽപ്പന ചെയ്യുന്നതിനുള്ള ബൃഹത്തായ പദ്ധതിയാണ് അദ്ദേഹം വിഭാവനം ചെയ്ത സെൻട്രൽ വിസ്ത പുനർവികസന പദ്ധതി. പുതിയ പാർലമെന്റ് മന്ദിരം, കർത്തവ്യപഥ്, പൊതു കേന്ദ്ര സെക്രട്ടേറിയറ്റ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: ഇസ്രായേൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിയിക്കുന്നതിനായി ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ക്ഷണിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. ക്യാപ്റ്റൻ മച്ചാറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെ ഇന്ത്യയുടെയും ഇസ്രായേലിന്റെയും ലോകത്തിന്റെയും വീരനായകനെന്ന് അദ്ദേഹത്തെ നെതന്യാഹു പ്രശംസിച്ചു. ദീപം തെളിയിക്കാനുള്ള അവകാശം പരമ്പരാഗതമായി ഇസ്രായേലി പൌരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുള്ളതാണെന്ന് ചൂണ്ടിക്കാണിച്ച നെതന്യാഹു, ക്യാപ്റ്റൻ മച്ചാറിന്റെ ധീരതയ്ക്കും സേവനത്തിനുമുള്ള അപൂർവവും സുപ്രധാനവുമായ അംഗീകാരമാണ് ഈ ക്ഷണമെന്നും വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ വികസനത്തിനായി മുന്നോട്ട് വരുന്ന നിക്ഷേപകരെയും സംരംഭകരെയും ചേർത്ത് നിർത്തുന്ന സമീപനമായിരിക്കും സർക്കാരിന്റേതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോഴിക്കോട് സൈബർ പാർക്കിൽ ഹൈലൈറ്റ് സൈബർ ടവറിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ വികസന പദ്ധതികൾ 2030 പൂർത്തിയാകുന്നതോടെ കേരളത്തിൽ 200,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഐടി സാങ്കേതിക രംഗത്ത് തിരുവനന്തപുരത്തിനും കൊച്ചിക്കുമൊപ്പമുള്ള പ്രധാന ഐടി കേന്ദ്രമായി കോഴിക്കോടിനെ മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിദ്യാർത്ഥികളിൽ പാഠ്യപദ്ധതിക്കപ്പുറം സർഗാത്മക കഴിവുകൾ തിരിച്ചറിയാനും അവ വികസിപ്പിക്കാനുമുള്ള വേദികൾ അനിവാര്യമാണെന്ന് മന്ത്രി റോജി എം ജോൺ. ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ 8-ാമത് അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ ശാസ്ത്ര സാങ്കേതിക മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ 39 ടെക്നിക്കൽ ഹൈസ്കൂളുകളിൽ നിന്നും ഐഎച്ച്ആർഡിയുടെ 9 ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളാണ് മേളയിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് സമാപനം. മെഡൽ നേട്ടത്തിൽ 4-ാം സ്ഥാനത്താണ് ഇന്ത്യ. 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകളാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
1: അശ്വാഭ്യാസത്തിൽ 2 മത്സരങ്ങൾ മാത്രമാണ് ഇന്ന് നടക്കുക. ഗെയിംസിലെ മറ്റു മത്സരങ്ങളെല്ലാം പൂർത്തിയായി. ഇന്ത്യൻ സമയം വൈകിട്ട് 2:30 സമാപന സമ്മേളനം നടക്കും. സമാപന ചടങ്ങിൽ അടുത്ത ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന ഖത്തറിന് പതാക കൈമാറും. സമാപന സമ്മേളനത്തിൽ രാജ്യങ്ങളുടെ പതാകകൾക്ക് പിന്നിലായി കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് നടക്കും. ഷൂട്ടിംഗിൽ 3 മെഡലുകൾ നേടിയ നീരു ദണ്ഡയാണ് ഇന്ത്യൻ പതാകയേന്തുക. ഏഷ്യൻ ഗെയിംസിൽ കിരീടം നിലനിർത്തിയ പുരുഷ ക്രിക്കറ്റ് ഹോക്കി ടീമുകളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ക്രിക്കറ്റിൽ സ്വർണം നേടിയതോടെ ഈ ഗെയിംസിൽ സുവർണ നേട്ടം കൈവരിച്ച ഏക മലയാളി താരമായി

0: സഞ്ജു സാംസൺ മാറി. വനിതകളുടെ വ്യക്തിഗത ഗോൾഫ് ഇനത്തിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണത്തിനുടമയായ പ്രണവിനെയും അദ്ദേഹം പ്രശംസിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മൂന്നാം ഏകദിന ക്രിക്കറ്റിൽ വെസ്റ്റ് ഇൻഡീസിന് 5 വിക്കറ്റ് വിജയം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറുകളിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 351 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിംഗിൽ 48.2 ഓവറുകളിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ വിൻഡീസ് ലക്ഷ്യം കാണുകയായിരുന്നു. ന്യൂഡൽഹിയിൽ ഇന്ത്യ റഷ്യ ബന്ധം സംബന്ധിച്ച ഉപദേശക സമിതി യോഗത്തിന് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, കണക്ടിവിറ്റി, സംസ്കാരം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യ റഷ്യ സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ യോഗത്തിൽ അദ്ദേഹം വിശദീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ സ്ഥിരം സമിതികൾ പുനഃസംഘടിപ്പിച്ചു. ബിജെപി എംപി ഭർതൃഹരി മഹതാബ് ധനകാര്യ സമിതി അധ്യക്ഷനാകും. ശശി തരൂർ എംപി വിദേശകാര്യ സമിതി അധ്യക്ഷൻ. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ സാമ്പത്തിക രംഗത്ത് കൂടുതൽ കരുത്തും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശേഷിയും ഇന്ത്യ ആർജിച്ചതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഗാന്ധിജയന്തിയോടനുബന്ധിച്ചുള്ള പ്രത്യേക ഗ്രാമസഭകളുടെ ഭാഗമായി രാജ്യവ്യാപകമായി ജൽ അർപ്പൺ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. ഇസ്രായേൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിയിക്കുന്നതിനായി ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ക്ഷണം. വികസനത്തിനായി നിക്ഷേപകരെയും സംരംഭകരെയും ചേർത്ത് നിർത്തുന്ന സമീപനമായിരിക്കും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുകയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഏഷ്യൻ ഗെയിംസിന് ഇന്ന് സമാപനം. 4ാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. ഷൂട്ടിംഗ് താരം നീരു ദണ്ഡ ഇന്ത്യൻ പതാകയേന്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. അതെ, ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ ചലച്ചിത്ര തിരക്കഥാ രംഗത്ത് സ്ത്രീകൾ എത്രത്തോളം സജീവമാണ്? ഏത് സിനിമയുടെ തിരക്കഥ എടുത്താലും അതെല്ലാം പുരുഷന്മാരാണ്. അതെന്തേ, തിരക്കഥ എഴുതാൻ സ്ത്രീകൾക്ക് അറിയില്ലാഞ്ഞിട്ടാണോ? അതോ ഏൽപ്പിക്കാഞ്ഞിട്ടാണോ? അതുമല്ലെങ്കിൽ ഇനി പുരുഷന്മാർ എഴുതിയാലേ തിരക്കഥയാകൂ എന്നതുകൊണ്ടാണോ? മലയാളത്തിൽ തന്നെ തിരക്കഥ എഴുതിയ എത്ര സ്ത്രീകളുണ്ടാവും? ഒരുപക്ഷെ മലയാളത്തിൽ ആദ്യമായി തിരക്കഥ എഴുതിയ വനിത അശ്വതി മാത്തനാണ്. 1964 മണവാട്ടി എന്ന ചലച്ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയ അശ്വതി മാത്തൻ. ഭർത്താവ് രാജു മാത്തൻ ചലച്ചിത്ര നിർമ്മാതാവായിരുന്നു. സാഹിത്യരചനയിൽ സജീവമായിരുന്ന അശ്വതി തന്റെ ഏതെങ്കിലും ഒരു കഥ സിനിമയാക്കിയേ തീരൂ എന്ന് വാശി പിടിച്ചതിന്റെ ഫലമായിരുന്നു മണവാട്ടി എന്ന ചലച്ചിത്രത്തിന്റെ പിറവിയും അതിന്റെ തിരക്കഥ എഴുതാൻ അശ്വതി തിരഞ്ഞെടുക്കപ്പെട്ടതും. അശ്വതി മാത്തന് ശേഷം തിരക്കഥാരചന നിർവഹിച്ച വനിത ലളിതാംബിക അന്തർജനമായിരുന്നു. ശകുന്തള എന്ന ചിത്രത്തിനുവേണ്ടിയായിരുന്നു തിരക്കഥ എഴുതിയത്. ഇന്ത്യ മുഴുവൻ പ്രചാരത്തിലുള്ള ഒരു ആഖ്യായികയെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുക മാത്രമല്ല, ഈ തിരക്കഥയിലൂടെ അഖില ഭാരത കഥയെ അവർ പ്രാദേശികവൽക്കരിക്കുകയും ചെയ്തു. പിന്നെ വന്നത് കോന്നിയൂർ മീനാക്ഷിയാണ്. മേയർ നായർ എന്ന ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയത് കോന്നിയൂർ മീനാക്ഷിയാണ്. ഇനിയൊന്ന് എണ്ണമെടുത്താൽ വനിതാ തിരക്കഥാകൃത്തുകൾ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ്. അഞ്ജലി മേനോൻ, ലിജി പുല്ലപ്പിള്ളി, അസ്ന ആഷ്, ദീദി ദാമോദരൻ, ശ്രീബാല കെ മേനോൻ, രാജശ്രീ ബലറാം, ജുലൈന അഷ്റഫ്, ഏതാണ്ട് ഇത്രയേ ഉള്ളൂ. ഇവരുടെ തിരക്കഥകളിലൂടെ സഞ്ചരിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, ഇവയൊന്നും തന്നെ സാമൂഹികമായ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നില്ല എന്നതാണ്. ഉദാഹരണത്തിന് ലിജി പുല്ലപ്പിള്ളിയുടെ സഞ്ചാരം എന്ന തിരക്കഥ നോക്കാം. അതിലെ ആഖ്യാന വിഷയം ലെസ്ബിയൻസാണ്. എന്നാലൊട്ട് ചിത്രത്തിന് വിമത ലൈംഗികത ചർച്ച ചെയ്യാൻ കഴിയുന്നുമില്ല. അങ്ങനെയായപ്പോ ഉള്ളുപൊള്ളയായ ഒരു തിരക്കഥയായി അത് മാറി. അസ്ന ആഷ് എഴുതിയ കിച്ചാമണി MBA എന്ന തിരക്കഥ എന്തിനുവേണ്ടിയായിരുന്നു? കേവലം നായക ഹീറോയിസത്തിനപ്പുറം ഒരു ചുവട് സാമൂഹികമോ വൈയക്തികമോ ആയ കാഴ്ചപ്പാടില്ലാതെ പോയ ചലച്ചിത്രം. ബാംഗ്ലൂർ ഡേയ്സ് ഒരു ന്യൂജൻ മൈൽസ്റ്റോൺ ചിത്രമൊക്കെ ആയിരുന്നു. എന്നാൽ അതിന്റെ കേന്ദ്ര പ്രമേയം എന്താണെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്നത് അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട യൂത്തിന്റെ ആഘോഷപൂർണമായ ജീവിതത്തിന്റെ ആവിഷ്കാരമാണ്. അതുകൊണ്ടുകൂടിയാണ് ആ ചിത്രം യൂത്ത് ഇത്രമേൽ ഏറ്റെടുത്തത് എന്ന് മറന്നുപോകരുത്. അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട യുവത്വം എന്നത് തന്നെ ഒരു സാമൂഹിക വിരുദ്ധ കാഴ്ചപ്പാടാണ്. അങ്ങനെയൊരു യുവതയെ സൃഷ്ടിക്കുക എന്നത് ഫ്യൂഡൽ അജണ്ടയാണ്. അതിന് സിനിമ കൂട്ടുനിന്നുകൂടാ എന്ന പക്ഷമാണുള്ളത്. എന്നാലാകട്ടെ, ഒരു സംവിധായിക എന്ന നിലയിൽ അഞ്ജലി മേനോൻ ഒരു സിനിമാ മേക്കറെ അതിലടയാളപ്പെടുത്തുകയും ചെയ്തു. ശ്രീബാല കെ മേനോൻ Love 24x7 എഴുതുമ്പോൾ എന്തിനാണ് ഇത്രയും ഗൃഹാതുരമാകുന്നത് എന്ന് സന്ദേഹിച്ചു പോകുന്നു. കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ അജണ്ട നിർമ്മിതിയാണ് വിഷയം. ചെന്നെത്തുന്നതോ ഗൃഹാതുരതയിലേക്കും. പാരമ്പര്യത്തിന്റെ ചെമ്മണ്ണില്ലാതെ നന്മമരങ്ങൾക്ക് വേരോടാൻ വയ്യെന്ന് ഉറപ്പിച്ചു പറയുന്നത് പോലെ. നല്ല പഠനമുണ്ടായിരുന്നെങ്കിൽ മറ്റൊരു തലം സ്വീകരിക്കാമായിരുന്ന ഗുൽമോഹറിന്റെ തിരക്കഥ ദീദി ദാമോദരന്റേതാണ്. ഇന്ന് മലയാളത്തിൽ തന്നെ നക്സൽ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട എത്രയോ പഠനഗ്രന്ഥങ്ങളുണ്ട്. അങ്ങനെയൊരു പഠനത്തിനോ ഗവേഷണത്തിനോ തയ്യാറാകാത്തതുകൊണ്ടാണ് നക്സലിസത്തെ കാൽപ്പനിക വിപ്ലവമായി അവതരിപ്പിക്കേണ്ട ഗതികേട് ഗുൽമോഹറിനുണ്ടായത്. വസന്തത്തിന്റെ ഇടിമുഴക്കമായ നക്സലിസത്തിന്റെ ഉള്ളറകളിലേക്കുള്ള അന്വേഷണങ്ങൾ എന്നൊക്കെയാണ് ഗുൽമോഹർ അവകാശമുന്നയിച്ചത്. അങ്ങനെയായിരുന്നെങ്കിൽ ദളിത് ആദിവാസി സമരങ്ങളെ പഴയകാല നക്സലുകൾ ഹൈജാക്ക് ചെയ്തു എന്നൊന്നും പറയാൻ ഗുൽമോഹർ തയ്യാറാകുമായിരുന്നില്ല. മാധ്യമ സൃഷ്ടിയെ അന്ധമായി സ്വീകരിച്ചതുകൊണ്ടുണ്ടായ കുഴപ്പമാണ് അത്. ഇപ്രകാരം ചരിത്ര വസ്തുതകളെ വിലയിരുത്തുന്നതിൽ തെറ്റുകൾ പറയുന്നുണ്ടെങ്കിലും രാഷ്ട്രീയമായ നിലപാടുകൾ ചലച്ചിത്രത്തിൽ സ്വീകരിക്കാൻ ദീദി ദാമോദരന് കഴിയുന്നുണ്ട്.

അശ്വരി മാത്തൻ മുതൽ അഞ്ജലി മേനോൻ അടക്കം ജുലൈന അഷ്റഫ് വരെയുള്ളവരെ എടുത്താൽ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചത് ദിദി ദാമോദരൻ മാത്രമാണെന്ന് കാണാം. ഉപരിപ്ലവമായ രീതിയിൽ തിരക്കഥകളെ സൃഷ്ടിക്കാനുള്ള കാരണം എന്തായിരിക്കും? പഠനം, ഗവേഷണം, നിരീക്ഷണം എന്നിവയിലുള്ള കുറവ് തന്നെയാണ്. പലപ്പോഴും സമൂഹത്തെ ദർശിക്കുന്നത് പത്രവാർത്തകളിലൂടെയാവും. മാധ്യമ സൃഷ്ടിക്കനുസരിച്ച് സമൂഹത്തെ വീക്ഷിക്കുമ്പോഴുണ്ടാകുന്ന അപക്വത തിരക്കഥകളിലും തെളിഞ്ഞുവരും. തനിക്ക് ചലച്ചിത്രം എന്ന മാധ്യമത്തിലൂടെ ഈ സമൂഹത്തോട് എന്താണ് പറയാനുള്ളത് എന്നതിൽ തെളിമയുണ്ടാവില്ല. കഥാപാത്ര സൃഷ്ടി പാളിപ്പോകും. അമ്മ ഏറിയാൻ എന്ന ചലച്ചിത്രം ഒരുക്കുന്നതിന് മുന്നോടിയായി 1000 അമ്മമാരെ ജോൺ കണ്ടിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു സിനിമ പ്രേക്ഷകൻ കാണണമെന്നും ചിന്തിക്കണമെന്നും സ്വാധീനത്താൽ മാറ്റങ്ങൾക്ക് തയ്യാറാകാൻ പ്രേരിപ്പിക്കണം എന്നുമുള്ള അകൈതവുമായ ആഗ്രഹം അത്തരം സിനിമ നിർമ്മിക്കുന്നതിന്റെ പിന്നിലുണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ 100 പേരെ ഇടിച്ചിടുന്ന നായകനുള്ള മൂന്നാംകിട ഇടിപ്പടങ്ങൾ മതിയല്ലോ നമുക്ക്. തിരക്കഥയുടെ കാര്യത്തിൽ മാത്രമല്ല, ചലച്ചിത്ര സംവിധാന രംഗത്തും സ്ത്രീകളുടെ സാന്നിധ്യം എന്തുകൊണ്ടോ പരിമിതമാണ്. മലയാളത്തിൽ ആദ്യമായി ഒരു ചലച്ചിത്രം സ്ത്രീ സംവിധായികയിൽ നിന്ന് പുറത്തുവന്നത് കവിത എന്ന ചിത്രമായിരുന്നു. വിജയനിർമ്മലയായിരുന്നു സംവിധായിക. തമിഴ്, തെലുങ്ക് ഉൾപ്പെടെ വിവിധ ഭാഷകളിലായി 44-ലധികം ചിത്രങ്ങൾ അവർ സംവിധാനം ചെയ്തു. ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത വനിത എന്ന നിലയിൽ ഗിന്നസ് ബുക്കിൽ വിജയനിർമ്മല സ്ഥാനം പിടിച്ചു. വിജയനിർമ്മലയെ തുടർന്ന് അഭിനേത്രിയായ ഷീല യക്ഷഗാനം, ശിഖരം എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. സുമ ജോസഫൈൻ ജന്മദിനം സംവിധാനം ചെയ്തു. മഞ്ചാടിക്കുരു, ഹാപ്പി ജേണി, ബാംഗ്ലൂർ ഡേയ്സ്, കൂടെ എന്നീ ചിത്രങ്ങൾ അഞ്ജലി മേനോൻ സംവിധാനം ചെയ്തു. രേവതി എസ്. വർമ്മയുടെ മാഡ് ഡാഡ്, ശാലിനി ഉഷാ നായരുടെ അകം എന്ന ചിത്രം, ശില്പ സംവിധാനം ചെയ്ത മണൽ ചിത്രങ്ങൾ, പ്രീതി പണിക്കരുടെ തിലോത്തമ, ശ്രീബാല കെ മേനോന്റെ ലവ് 24x7, വിധു വിൻസെന്റിന്റെ മാൻഹോൾ എന്നിവ വനിതാ സംവിധായിക ഗണത്തിൽപ്പെടുന്ന ചിത്രങ്ങളാണ്. ഇത്രയേ ഉള്ളൂ എന്നുകൂടി ഓർക്കണം. ഇതിൽ തന്നെ കലാസിനിമയുടെ മികവ് ഉൾക്കൊള്ളാനും അത്തരത്തിൽ വിജയം വരിക്കുവാനും കഴിഞ്ഞത് വിധു വിൻസെന്റിന്റെ മാൻഹോളിന് മാത്രമാണ്. ചലച്ചിത്രം എന്ന വലിയ മാധ്യമത്തിന് ജനഹൃദയങ്ങളിൽ ചെലുത്താൻ കഴിയുന്ന സ്വാധീനം ചെറുതല്ല. സ്ത്രീകൾക്ക് പറയാൻ ഏറെ കാര്യങ്ങളുണ്ട്. അവ കേവലം കണ്ണീർ കവിതകളായി മാത്രം പ്രത്യക്ഷപ്പെട്ടാൽ പോരാ. ഒരു സമൂഹത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ആശയങ്ങളുടെ തീ, അത് തിരശീലയിൽ പടർന്നു കത്തണം. അത്തരത്തിലുള്ള ചലച്ചിത്രങ്ങളുമായി നിരവധി വനിതാ സംവിധായകർ രംഗത്തു വരിക തന്നെ ചെയ്യും.

0: ഉപദേശങ്ങൾ ഉപകാരപ്രദമാകുമോ? ഇല്ല എന്നത് തന്നെയാണ് സത്യം. സാരോപദേശങ്ങളുടെ കാലം കഴിഞ്ഞുമോ? പ്രകാശമുള്ള ചിന്തകൾക്കാണ് ഇനിയുള്ള കാലത്ത് പ്രസക്തി. വാക്കുകൾ നക്ഷത്രങ്ങളാണ്. നക്ഷത്രപ്രകാശമുള്ള ആശയങ്ങൾ മനോമണ്ഡലങ്ങളിൽ പതിയും, ചിന്തകളുടെ പുതിയ സൂര്യനുദിക്കും. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: കുട്ടിക്കാലത്താണ് ഞാൻ ജന്മികളെയും അടിയന്മാരെയും കണ്ടിട്ടുള്ളത്. കമ്പനി മുക്കിൽ വെച്ച് നാണപ്പൻപിള്ള പാക്കറിന്റെ കരണത്തിട്ടടിക്കുന്നത് ഞാൻ കണ്ടതാണ്. പാക്കറിന്റെ കണ്ണ് പുകഞ്ഞുപോയി. എന്നിട്ടും പാക്കറൻ കരഞ്ഞില്ല. ഒരു മണിക്കൂർ കഷ്ടിച്ചു കഴിഞ്ഞു കാണില്ല. നാണപ്പൻപിള്ളയും പാക്കറിനും കൂടി കാട്ടുവീട് പോകുന്ന വഴിയിൽ അച്ഛനെ കണ്ട് വീട്ടിൽ കയറി. നാണപ്പൻപിള്ള എന്തൊക്കെയോ പറഞ്ഞു ചിരിച്ചു. പാക്കറിന്റെ മുഖത്തിന് ഒരു തെളിച്ചവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നാണപ്പൻപിള്ള ചോദിക്കുകയാണ്, എന്താടാ പാക്കര നിന്റെ മുഖം കടന്നിൽ കുത്തിയതുപോലെ ഇരിക്കുന്നതെന്ന്? എന്താ അതിന്റെ അർത്ഥം? ഞാൻ നിന്നെ എത്ര ഉപദ്രവിച്ചാലും നീ പരിഭവിക്കാൻ പാടില്ല. ചില വീടുകളിൽ അങ്ങനെയാണ്. ഭാര്യയ്ക്ക് ആവശ്യമില്ലാത്ത വിലക്കുകൾ വെക്കും, നിയന്ത്രണങ്ങളുണ്ടാക്കും. അതൊക്കെ അവളിൽ സമ്മർദ്ദമുണ്ടാക്കിയാലും അവൾ കളിച്ചു ചിരിച്ച് സന്തോഷത്തോടെ വർത്തമാനം പറയണമെന്ന് പറയും. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ഒരു ചലച്ചിത്രത്തിൽ പറയുന്നത് പോലെ മനസ്സിൽ തീനാളം എരിയുമ്പോഴും നീ ആടണം, പാടണം. മനസ്സിൽ തീനാളം എരിയുമ്പോഴും മടിയിൽ മണിവീണ മീട്ടാൻ ജീവിതം പൂർണ്ണമായും കാൽപ്പനികമൊന്നുമല്ലോ. കണ്ടീഷൻഡ് അറ്റാച്ച്മെന്റ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അവൾ ജീവിക്കേണ്ടത് തനിക്ക് വേണ്ടിയാണ്, അവൾക്ക് വേണ്ടിയല്ല എന്ന മനോഭാവമാണ് ഇത്തരം കണ്ടീഷനുകൾ വെച്ചുള്ള അറ്റാച്ച്മെന്റിലുള്ളത്. ശരിക്കും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവൾ സ്വാതന്ത്ര്യം പണയം വെക്കുകയാണ്. എന്നിട്ട് അയാൾ പറയുന്നു അവൾ എപ്പോഴും ഹാപ്പി ആയിരിക്കണമെന്ന്, വീട്ടിലെ വിളക്കായിരിക്കണമെന്ന്. അതെങ്ങനെ സാധിക്കും? അങ്ങനെ സാധിച്ചെടുക്കുന്നവരുണ്ട്. അതിനെയാണ് പരുവപ്പെടുത്തൽ എന്ന് പറയുന്നത്, തനിക്ക് വേണ്ടി പരുവപ്പെടുത്തിയെടുക്കൽ, കണ്ടീഷൻഡ് അറ്റാച്ച്മെന്റ്. ഒരു ദാമ്പത്യവും ഒരിക്കലും അങ്ങനെ ആവരുത്. കണ്ടീഷൻഡ് അറ്റാച്ച്മെന്റ് ആണ് നിങ്ങളുടെ ദാമ്പത്യത്തിലുള്ളതെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചുകൊള്ളുക, നിങ്ങളിൽ ആരോ ഒരാൾ ജീവിക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയാണ്. അവരവർക്ക് വേണ്ടി ജീവിക്കാൻ നിങ്ങളിൽ ആരോ ഒരാൾക്ക് കഴിയുന്നില്ല. അവരവരുടെ ജീവിതം അവരവർ ജീവിച്ചു തീർക്കേണ്ടതാണ്. അത് മറന്നു പോകരുത്.

നമസ്തേ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്ന് പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പൂക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമരത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാര സമ്മോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടും വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്രഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ, ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവറലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ട് നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: ഒരു കഥ വായിക്കുമ്പോൾ ഹൃദയത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരു കവിതയ്ക്ക് മനസ്സിനെ എത്രത്തോളം തൊടാനാവും? നോവലിന്റെ അന്തരംഗങ്ങളിൽ ആത്മാവ് എങ്ങനെയാണ് സ്പന്ദിക്കുക? വായിച്ചാലും വായിച്ചാലും തീരാത്തത്ര അക്ഷരങ്ങൾ ഗ്രന്ഥശാലകളിലൂടെ അവ ആസ്വാദന തലങ്ങളിൽ അല്പമല്ലാത്ത സ്പർശനങ്ങൾ നൽകുന്നു. ഒരു ഗ്രന്ഥശാല ഒരു വീടാകുന്ന കാലത്തെ സ്വപ്നം കണ്ട കാലം. ഒ വി വിജയനും എം മുകുന്ദനും മാധവിക്കുട്ടിയും പകർന്നു തന്ന കഥാപാത്രങ്ങൾ, എം ഡിയുടെ അക്ഷര താമരകൾ, കാക്കനാടൻ, കാരൂർ, തകഴി, എസ് കെ പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, ലളിതാംബിക അന്തർജനം, മലയാള സാഹിത്യ നഭവമണ്ഡലത്തിലെ ശുക്രനക്ഷത്രങ്ങളായി, അങ്ങനെ എത്രയെത്ര എഴുത്തുകാർ ഹൃദയ കവാടങ്ങൾ കടന്ന് മനസ്സിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു വയ്ക്കുന്ന വാക്കിന്റെ വിഗ്രഹങ്ങൾ. ഒരു വായനാനുഭവത്തിനപ്പുറം ഭാഷാ സാഹിത്യത്തിൽ ഇതിഹാസവും പ്രതിഭാസവുമായിരിക്കുന്ന വ്യക്തികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം സാഹിത്യകലയുടെ മാനസോദ്യാനത്തിൽ വിരിഞ്ഞ ഒരു അക്ഷരതാമര.
1: ബന്ധനം എന്ന കഥയുടെ തുടക്കം കേൾക്കാം. റെയിൽവേ ഗേറ്റ് തുറന്നു കിടക്കുന്നതാണ് ദൂരെ നിന്ന് കണ്ടത്. പക്ഷേ അടുത്തെത്തിയപ്പോഴും തൊട്ടുമുന്നിൽ അത് അടഞ്ഞു കഴിഞ്ഞു. അയാൾ കാർ നിർത്തി

നിശബ്ദം ആരെയെന്നില്ലാതെ ശപിച്ചു. ഒന്നും സംഭവിക്കാത്തതുപോലെ കാറിന് നേരെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ എതിർവശത്തെ വഴി മുടക്കാൻ വേണ്ടി നടന്നു പോകുന്ന കേറ്റ്മാനെ അയാളുടെ അമർഷം നിറഞ്ഞ കണ്ണുകൾ പിന്തുടർന്നു. വണ്ടിയുടെ ശബ്ദം പോലും കേൾക്കുന്നില്ല. വാച്ചിൽ നോക്കിയപ്പോൾ നേരം 6:20. നേരത്തെ പുറപ്പെടണമെന്നാണ് കരുതിയത്. ശനിയാഴ്ച ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ഒഴിവാണ്. പക്ഷേ ഊണ് കഴിഞ്ഞപ്പോൾ ഒന്ന് ഉറങ്ങണമെന്ന് തോന്നി. പകൽ ഉറങ്ങിയാൽ വൈകുന്നേരം നശിച്ചുവെന്ന് ഓർമ്മിച്ചിരുന്നുവെങ്കിൽ കൂടി തലേന്ന് രാത്രിയിൽ 2 മണിക്കാണ് കിടന്നത്. കാലത്ത് 5:30 ഉണരുകയും ചെയ്തു. എത്ര വൈകി കിടന്നാലും 5:30 ഉണരും. പടിഞ്ഞാറ്റയുടെ തൂണിനെപ്പോലും പേടിച്ചു വളർന്ന കുട്ടിക്കാലത്തിന്റെ ഒരവശിഷ്ടം പോലെ അതിന്നും സ്വഭാവത്തിൽ പറ്റിപ്പിടിച്ചു നിൽക്കുന്നു. മൌഢ്യം കൊണ്ട് മയങ്ങിയ കണ്ണുകളോടെ ജാലകത്തിന് സമീപം ചെന്നു നിന്നു. തിളങ്ങുന്ന മഞ്ഞവെയിൽ മായുന്നതും മഴ മാറിത്തുടങ്ങുന്നതും നിമിഷങ്ങൾ കൊണ്ട് കോരിച്ചുരിയാൻ തുടങ്ങുന്നതും കണ്ടു. പ്രകൃതിയുടെ വികാരങ്ങൾ മാറുന്നത് എത്ര വേഗത്തിലാണ്! പോകാതിരുന്നാലോ എന്ന് അപ്പോൾ ആലോചിച്ചുപോയി. ഒരു ഞായറാഴ്ച നഗരത്തിൽ കഴിക്കുക എന്നുവച്ചാൽ ഒരു ഒഴിവ് ദിവസം മുഴുവൻ മിസ് ഡിസൂസയുടെ കൂടെ കഴിക്കുക എന്ന നേട്ടമാണ്. കാപ്പി സ്ട്രനോവിലേക്ക് മീവൽ പക്ഷികൾ മടങ്ങിയ കാലത്തെയും കറുത്ത ചന്ദ്രനെയും ഏപ്രിൽ മാസത്തിലെ പ്രേമത്തെയും കുറിച്ചുള്ള മാധുര്യവും വിഷാദവും ചേർന്നുള്ള ഗാനങ്ങൾ കേട്ടുകൊണ്ട് അവളുടെ ശരീരത്തിന്റെ ഗന്ധവും മൃദുലതയും അനുഭവിച്ചുകൊണ്ട് ലഹരി പിടിക്കുക എന്നർത്ഥമാണ്. പക്ഷേ 3 ശനിയാഴ്ചകൾ തുടർന്നെത്തുന്ന ഒഴിവ് ദിവസത്തിന്റെ ഓർമ്മയിൽ കഴിഞ്ഞുപോയെന്നും ഗർഭിണിയായ ഭാര്യയുടെ ജീവസ്സ കുറഞ്ഞ കണ്ണുകളുടെ തടങ്ങളിൽ നിലാവില്ലാത്ത കുറേ രാവുകളുടെ ഇരുട്ടുകൂട്ടിൽ അലിഞ്ഞുചേർന്നിരിക്കുന്നുവെന്നും ഓർത്തപ്പോൾ പോകാൻ തീരുമാനിച്ചു. ഒരു ത്യാഗം ചെയ്യുന്ന സന്നദ്ധതയോടെയാണ് കാറിൽ കയറിയിരുന്നത്. യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ഇനി കഴിയുന്നതും വേഗത്തിൽ വീട്ടിലെത്തുക. എല്ലായ്പ്പോഴും ഈ വെമ്പൽ അനുഭവപ്പെടാറുള്ളതാണ്.

0: വേറൊന്നുമല്ല, എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു.
1: നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്ക അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം.
2: ആ ചെറിയ സ്പാൻഡറും കൊണ്ട് കൊടുക്കുക ഇപ്പൊ ശരിയായിട്ട്.
3: കഥ കൊണ്ട്, ക്യാമറ കൊണ്ട്, പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ.
0: ശോഭയ്ക്ക് വലിയ വിഷമായി.
4: ഓ, അത് സാരല്ല, ഞാനത് മറന്നു.
0: സുധ വളരെ മോശമായിട്ട് അവളോട് സംസാരിച്ചു. കല്യാണത്തിന് അവളുടെ പണം വേണ്ടെന്ന് വരെ പറഞ്ഞു.
4: വിവരല്ലാതെ അവളെന്തെങ്കിലും പറഞ്ഞു വെച്ച് നീ അത് സാരാക്കണ്ട. അധിക ദിവസം ഇല്ലാലോ ഇനി ആ ശല്യം.
0: പക്ഷേ ശോഭ അത് വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തിരിക്കണേ. അവൾക്ക് അച്ഛനോട് ചോദിക്കാതെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാ പറയണേ.
4: എന്ത് ചോദിക്കാതെ?
0: കാശിന്റെ കാര്യം ശോഭയുടെ പണം കിട്ടും തോന്നണില്ല.
4: എന്താണ് ഈ പറയണേ?
0: ആകെ പ്രശ്നമായി. നമ്മൾ വേറെ എന്തെങ്കിലും ഒരു വഴി ആലോചിക്കണം.
4: എന്ത് വഴി? ബുധനാഴ്ച സ്വർണം എടുക്കണ്ടാ? പണം കിട്ടിയില്ലേ കല്യാണം നടക്കില്ല. എന്നെ ചതിക്കരുത് നീ.
0: ഞാൻ എന്താ ചെയ്യ? പണം എന്റെ അല്ല. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. ശോഭ സമ്മതിക്കണില്ല.
4: എന്റെ ഈശ്വര, ഞാൻ ആരോടാ ചോദിക്കുക? എങ്ങട്ടാ പോവുക?
0: ഒക്കെ സുധ ഉണ്ടാക്കിയ പ്രശ്നമല്ലേ. ഇനി അവളും ഏട്ടനും ഏടത്തി അമ്മയും എല്ലാവരും കൂടെ ശോഭയോടൊന്ന് പറഞ്ഞു നോക്ക്.
4: നീ പറഞ്ഞാ കേൾക്കാത്ത ഞങ്ങൾ പറഞ്ഞാ കേൾക്കോ?
0: അത് പറയണത് പോലെ ഇരിക്കും.
4: എന്നുവെച്ചാ എല്ലാരും കൂടെ ചേർന്ന് അവളുടെ കാല് പിടിക്കുക. അല്ലേ,
0: പിടിക്കണമെങ്കിൽ പിടിക്കണം, കാര്യം നടക്കണ്ടേ?
4: അതിന് മേലത്തെ രാഘവന്മാർ രണ്ടാമത് ജനിക്കണം. ഭൂമിയോളം താഴ, പിന്നെ എങ്ങടാ താഴ?
0: വേണ്ട, താഴണ്ട. വേറെ എന്താ മാർഗം എന്ന് വെച്ചാൽ ആലോചിക്ക.
4: ഒറ്റ മാർഗമുള്ളൂ, സുധയ്ക്ക് ഇത്തിരി വിഷം വാങ്ങിച്ചു കൊടുക്ക. എന്താ പറ്റോ?
0: അതൊന്നും എന്നോട് പറയണ്ട. പെൺകുട്ടികളായി ഇത്തിരി അച്ചടക്കം വേണം. എവിടെയും കയറി എന്തും പറയാന്ന് കരുതരുത്. ഞാനൊരു കാര്യം ചെയ്യാം, എന്റെ വകയായിട്ടൊരു സംഖ്യ അങ്ങോട്ട് തരാം, ഒരു 25,000 rupees. ബാക്കി ഏട്ടൻ ഉണ്ടാക്ക്, പിന്നെ എവിടെന്നെങ്കിലും ഒക്കെ പറയാം.
4: മതിയടാ, നിർത്ത്. നീ മേലേറെ തച്ചുനാർക്ക് ഉണ്ടായത് തന്നെയോടാ?
0: ഏട്ടൻ നിലമറന്ന് സംസാരിക്കരുത്.
4: ആരതല്ല, നിന്റെയോ? നിനക്ക് എന്ത് നിലയേണ്ടടാ? നിന്റെ വാക്കിന് സത്യമുണ്ടോ? നീ മനുഷ്യനാണോടാ? 25,000 rupees നിന്റെ പെങ്ങൾക്ക് ആ ധർമ്മം വേണ്ടെങ്കിലോ?
0: വേണ്ടെങ്കി വേണ്ട.
5: നിങ്ങളുടെ നീ ഒരു കാര്യത്തിനും വരരുത് കരുതിയതാ. എന്നാലും നിങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ട നിലയ്ക്ക് വന്നു. നീ ഞാനെന്താ ചെയ്യണ്ടേ?
1: എന്തായാലും നമ്മുടെ കുടുംബത്തെ മൂത്ത കാരണം ഒരു വല്യമാമ തന്നെയാണ്. വല്യമാമ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് 8 കൊല്ലമായി. എനിക്ക് എന്താ തന്നോന്നറിയാലോ? 15 pounds. ഇപ്പൊ സുധയ്ക്ക് കൊടുക്കാൻ പോണത് 50 pounds. കൊടുത്തോട്ടെ, ഒരു പരാതിയില്ല. എന്ന് വെച്ച് ഞങ്ങൾക്കെല്ലാം അവകാശപ്പെട്ട തറവാട് മാത്രം വിൽക്കാൻ പറ്റില്ല.
6: വിറ്റു ആരാ പറഞ്ഞു നിന്നോട്?
1: വിറ്റും പേർക്ക് ഈ കല്യാണം നടത്തുമെന്ന് പറഞ്ഞ് ആധാരക്കെട്ടും കൊണ്ട് മെനഞ്ഞാന്നിറങ്ങി പോയതാ. ഞങ്ങളോട് ആരോടും ആലോചിച്ചിട്ടില്ല. ഇവനൊരാണല്ലേ, ഇവനോട് പോലും ഒരു വാക്ക് പറഞ്ഞില്ല.
5: അത് ചെയ്യാൻ പാടില്ല. കുടുംബത്തിലെ സ്വന്തം മാത്രം നോക്കാന്ന് പറഞ്ഞാ അത് തെറ്റന്നെയാ.
0: ഞങ്ങൾ എന്തിനു വേണമെങ്കിലും തയ്യാറാ, പക്ഷെ എന്നോടൊരു വാക്ക് ആലോചിക്കണ്ടേ വലിയ മാമ? വിൽക്കാനാണെങ്കിലും പണയം വെക്കാനാണെങ്കിലും ഞങ്ങളുടെ ഒക്കെ സമ്മതവും കയ്യൊപ്പും വേണം. അതാലോചിച്ചിട്ടില്ല.
6: ആലോചിക്കേണ്ടൊന്നുമല്ല, അതിനൊക്കെ പല വഴികളും ഉണ്ട്, ഒന്നും അറിയാതെയല്ല.
0: എന്നെ തോൽപ്പിക്കണം, അത്രേ ഉള്ളൂ ഏട്ടന്.
6: തലമുറ നിന്നതേക്കില്ലടാ മോനെ.
5: ഞാനേ തെറ്റോ ശരിയോ ഏതായാലും ഒരു അഭിപ്രായ വ്യത്യാസം നിലയ്ക്കേ ഭാഗം നടത്തിയാ നല്ലത്. പിന്നെ പരാതിയില്ലല്ലോ, അതാ ഞാനും പറയണത്.
4: എനിക്കിപ്പോ മണ്ണും ഭൂമിയൊന്നും അല്ല പ്രശ്നം, എന്റെ അനിയത്തിയ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നം അത്. വല്യമാമ എപ്പോഴാ വന്നേ?
5: കൊച്ചേരായി.
4: എല്ലാരും ഉണ്ടല്ലോ. എന്താ പുതിയൊരു സഭ കൂടല്?
5: ഇവർക്കൊക്കെ ചില പരാതികളുണ്ട്.
4: ഓഹോ, അപ്പൊ കോടതിയാണ്, ആകപ്പിരിവായിരിക്കും അല്ലേ? അല്ലേ,
5: നീ ഇങ്ങോട്ട് വരിക, ഒരു കാര്യം സംസാരിച്ച് തീരുമാനിക്കാനുണ്ട്.
4: എനിക്ക് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അത് കഴിയട്ടെ ആദ്യം, എന്നിട്ട് വരാം. തേലത്തേക്ക് പൊയ്ക്കോളൂ. ഇനി പ്രതികൂട്ടി കയറാം, വിസ്തരിക്കാം. വക്കീലിനോ ജഡ്ജിക്കോ ആർക്ക് വേണം വിസ്തരിക്കാം.
0: ഏട്ടനെന്താ പരിഹസിക്കാനോ? ഞങ്ങളോട് ആലോചിക്കാതെ ഏട്ടൻ ചെയ്യണമൊന്നും ശരിയല്ല.
4: ഞാൻ എന്ത് ചെയ്തു? എല്ലാവരോടും ആലോചിച്ച് തന്നെ അവളുടെ കല്യാണം തീരുമാനിച്ചത്. ഒടുവിൽ നീ എന്ത് ചെയ്തു? എന്നെ വഞ്ചിച്ചു. ഇനിയും ഞാൻ ചെയ്യുന്നോ നിന്നോട് ആലോചിക്കണോ?
5: ആഹാരം ബാധ്യതപ്പെടുത്തി പണം വാങ്ങിയില്ലേ, അതെന്നോട് ആലോചിച്ചോ? എല്ലാവരോടും കൂടെ വഞ്ചനാ. നിങ്ങളെന്ന് പറയണ്ട, ഞാൻ പറയാം. എല്ലാവർക്കും ഭാഗം പിരിയണമെന്നുണ്ട്, അത് നടത്തി കൊടുക്കണം. ഇനി ആഹാരം ബാധ്യതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നീ ഏൽക്കുകയും വേണം.
4: അമ്മ എന്ത് പറഞ്ഞു?
1: ഭാഗം നടക്കട്ടെ, എല്ലാരും തല്ലി പിരിയണേലും നല്ലത് അതന്നെയാ.
4: നടക്കട്ടെ, വല്യമാമ തന്നെ നടത്തി കൊടുക്കുക, എനിക്കിത് കാണാൻ വയ്യ. നടക്കട്ടെ, പിന്നെ നിങ്ങൾ ആരെയും ഞാൻ ബാധ്യതപ്പെടുത്തിട്ടില്ല. ഈ സ്വത്തിൽ എനിക്കും എന്റെ മക്കൾക്കുള്ള അവകാശം സുധയെ കെട്ടാൻ പോകുന്ന രാധാകൃഷ്ണൻ എഴുതി കൊടുത്തു. അല്ലാതെ നിങ്ങളാരെയും ഞാൻ വഞ്ചിച്ചിട്ടില്ല.
0: അത് പറയുമ്പോ ഇവരെന്നോട് പറഞ്ഞ കാര്യങ്ങൾ കൂടി പറയേണ്ടി വരും. 10-20 കൊല്ലായിട്ട് ഈ സ്വത്ത് മുഴുവൻ നീ എന്നല്ലേ നോക്കി നടത്തണേ, അതിനാദായും നീ എന്നല്ലേ വെച്ചണേ. ഒരു കണക്കും ഇതുവരെ ആരും ചോദിച്ചിട്ടില്ലല്ലോ. ആ കണക്ക് എങ്ങനെ വക കൊള്ളിക്കും?
7: ഇവൻ സ്വന്തം കാര്യം നോക്കാനല്ലല്ലോ, കുടുംബം നോക്കിയില്ലേ, എല്ലാരും വളർത്തി ഒരു നിലയിൽ എത്തിച്ചില്ലേ?
0: അതൊക്കെ പറയുമ്പോ പറയാന്നല്ലാതെ കൃത്യമായിട്ടൊരു കണക്കും ഇല്ലല്ലോ.
4: ഇല്ലമ്മേ ഇല്ല, എന്റെ കയ്യിൽ ഒരു കണക്കില്ല. എന്റെ അധ്വാനത്തിന് കണക്കില്ല, എന്റെ ജീവിതത്തിന് കണക്കില്ല. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടം. പക്ഷേ എന്റെ മക്കളെ ഞാൻ തന്ന സ്നേഹത്തിന് കണക്കുണ്ട്. എന്റേതല്ല, ഈശ്വരൻ തന്നെ. ആ കണക്കറിയാൻ നിങ്ങളുടെ പഠിപ്പ് പോരാ.

മാനസിക പിരിമുറുക്കങ്ങളുടെ ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഇതിനെ ഒറ്റ വാക്കിൽ സമ്മർദ്ദമെന്ന് വിളിക്കാം. സമ്മർദ്ദത്തെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് സമ്മർദ്ദം എന്താണെന്നും അത് ഏതളവിൽ നമ്മെ പിടികൂടിയിരിക്കുന്നുവെന്നും അതിന്റെ ശക്തി എത്രമാത്രമുണ്ട് എന്നും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ നിത്യേനയുള്ള അനുഭവങ്ങളിൽ മാനസിക സമ്മർദ്ദം സാധാരണമാണ്. ഒരു പരിധിവരെ സമ്മർദ്ദം നമുക്ക് ആവശ്യമാണ്. കാര്യങ്ങളെ ഗൌരവമായി നിർവഹിക്കുവാൻ ഇത്തരത്തിലുള്ള സമ്മർദ്ദം അനിവാര്യമാണ്. ഇതിന് ടെൻഷൻ എന്ന് നാം പൊതുവെ പറയാറുണ്ട്. ഈ വിധ സമ്മർദ്ദത്തെ സ്വീകാര്യ സമ്മർദ്ദമെന്നും വിളിക്കാം. സമ്മർദ്ദം നമ്മുടെ ദൈനംദിന ക്രിയകളെ ബാധിക്കുകയും ഒരുപക്ഷെ നമ്മെ നിഷ്ക്രിയരാക്കും വിധം സ്വഭാവ വൈകല്യങ്ങളിലേക്ക് നയിക്കുകയും ചെയ്താൽ അത് ക്ലേശ സമ്മർദ്ദമാണ്. സമ്മർദ്ദത്തോടുള്ള പ്രതികരണങ്ങളാണ് അതിനെ ലഘൂകരിക്കുന്നതും വർദ്ധിപ്പിക്കുന്നതും. സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചോ സംഭവിക്കുമെന്ന് ഭയപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഉള്ള അധികരിച്ച ചിന്തയാണ് സമ്മർദ്ദത്തിന് കാരണം. സംഭവത്തിന് തൃപ്തികരമായ ഒരു നിഗമനം കണ്ടെത്തും വരെ മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും. ഇതൊരുവന്റെ ആന്തരിക ചിന്തകളുടെ സ്വകാര്യതയിൽ സംഭവിക്കുന്നതാണ്. സമ്മർദ്ദം അനുഭവിക്കുന്നവർ അവരുടെ ആന്തരിക സംവാദങ്ങൾ ആരോടും പങ്കുവയ്ക്കുകയില്ല. ഫലമോ, അവ അധികരിക്കുന്നു. ഇങ്ങനെ സ്വകാര്യമായി സൂക്ഷിക്കുന്ന ചിന്തകൾ അവർ വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ച് ഒടുവിൽ വല്ലാത്ത മാനസിക പിരിമുറുക്കത്തിലാകുന്നു. അതിൽ നിന്ന് ഉരുവാകുന്ന പ്രതികരണങ്ങൾ തീർച്ചയായും സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതോ ഒരുപക്ഷെ ജീവിതം തന്നെ തകർത്തു കളയുന്നതോ ആയിരിക്കും. മറ്റാരോടെങ്കിലും തന്റെ ആന്തരിക സംഘർഷത്തെക്കുറിച്ച് പറഞ്ഞാൽ അവരത് നിസ്സാരവൽക്കരിക്കുകയോ കളിയാക്കുകയോ ചെയ്യും. കാരണം തന്നോട് ബന്ധപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങൾക്ക് അർത്ഥം കണ്ടെത്തുവാനുള്ള പരിശ്രമമാണ് തന്റെ ആന്തരിക സംഘർഷം. താൻ കണ്ടെത്തുന്ന അർത്ഥതലങ്ങൾ മറ്റാർക്കും മനസ്സിലായെന്ന് വരില്ല. ഇത് ഭയത്തിലേക്കും കോപത്തിലേക്കും മറ്റു സ്വഭാവ പ്രത്യേകതകളിലേക്കും ഒരുവനെ നയിക്കും. മാനസികാരോഗ്യ നില തന്നെ തകരാറിലാക്കുവാൻ മാനസിക പിരിമുറുക്കത്തിന് സാധിക്കും. നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് കാര്യങ്ങൾ കൃത്യതയോടെ നടക്കാതെ വരുമ്പോൾ നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നമ്മുടെ സമ്മർദ്ദ തോത് പ്രദർശിപ്പിക്കുന്നതാണ്. ഭർത്താവ് ഭാര്യയെ ചീത്ത പറഞ്ഞു, ഭാര്യ കുട്ടിയെ പിടിച്ച് തല്ലി, കുട്ടി വീട്ടിലെ പട്ടിക്കൊരു തൊഴി കൊടുത്തു, പട്ടി കോഴിയെ ഓടിച്ചു, കോഴി കാക്കയുടെ പിന്നാലെ പാഞ്ഞു. ഇങ്ങനെ സമ്മർദ്ദം വഴിമാറിപ്പോകുന്നത് നമുക്ക് കാണാം. നമ്മുടെ സമ്മർദ്ദം മറ്റുള്ളവരിലേക്ക് വഴിതിരിച്ചു വിടുകയാണിവിടെ. അതിലൂടെ നമ്മുടെ സമ്മർദ്ദം ലഘൂകരിക്കപ്പെടുകയില്ല, പകരം അത് വർദ്ധിക്കുകയും നാം ഉൾപ്പെട്ടു നിൽക്കുന്ന അന്തരീക്ഷത്തെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യും. നിറയെ യാത്രക്കാരുള്ള ബസ്സിൽ കണ്ടക്ടർ നിരന്തരമായി യാത്രക്കാരെ വഴക്കു പറയുന്നുവെങ്കിൽ അയാൾ വല്ലാത്ത സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് എന്നറിയണം. ആ ബസ്സിൽ അതിന് തുല്യമായ സമ്മർദ്ദം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർ അതിന് മറുപടി പറയുകയും ഒടുവിൽ ഷണ്ടയിൽ കലാശിക്കുകയും ചെയ്യും. ഇതെല്ലാം സമ്മർദ്ദ വിനിമയ തന്ത്രങ്ങളാണ്. സമ്മർദ്ദ പരിഹാരത്തിനും ലഘൂകരണത്തിനുമുള്ള മാർഗങ്ങളാണ് നാം തേടേണ്ടത്. താൻ അനുഭവിക്കുന്ന സമ്മർദ്ദത്തെക്കുറിച്ച് ബോധമുണ്ടാവുകയാണ് ഒന്നാമത്തെ പടി. ഇത് ആദ്യമായി മാറാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. താൻ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാവണം. അങ്ങനെ പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വരും വരായികളെക്കുറിച്ച് മനസ്സിലാക്കുകയാണ് രണ്ടാമത്തെ കാര്യം. ഇതാണ് ശരിയായ വഴിയെന്ന് ആദ്യം തോന്നുന്നതിലേക്ക് ചാടി പുറപ്പെടരുത്. ശരിയായ പോം വഴി കണ്ടെത്തുവാൻ സമയമെടുക്കണം. നമ്മുടെ നിയന്ത്രണത്തിനതീതമായ കാര്യങ്ങളിലാണ് സമ്മർദ്ദമുണ്ടാക്കുന്നത് എന്നതിനാൽ എടുത്തുചാട്ടം അപകടം ക്ഷണിച്ചു വരുത്തും. മുന്നിലുള്ള സാധ്യതകളെ ആരായണം, കണ്ടെത്തണം. സമ്മർദ്ദകാരണമായ കാര്യങ്ങളെ ഒരു കഥാരൂപത്തിൽ ചിന്തിക്കുവാനും അത് എഴുതുവാനും ശ്രദ്ധിക്കണം. അത് വരുത്തിവച്ച പ്രശ്നങ്ങളെ അപഗ്രഥിക്കുന്നതിനോടൊപ്പം സമ്മർദ്ദത്തെ ഒഴിവാക്കി മുന്നോട്ട് പോകുമ്പോഴുള്ള ഗുണങ്ങൾ ഭാവനയിൽ കാണണം. കഴിയുമെങ്കിൽ അതും വിശദമായി എഴുതണം. സമ്മർദ്ദം, തലവേദന, ഛർദിൽ, കൊടിഞ്ഞിക്കുത്ത്, ഉദരസംബന്ധമായ രോഗങ്ങൾ മുതലായവയ്ക്ക് കാരണമാകുന്നു എന്നറിയുമ്പോഴാണ് അധിക മാനസിക പിരിമുറുക്കം നമ്മുടെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിക്കുമെന്ന് മനസ്സിലാകുന്നത്. സമ്മർദ്ദം എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ പിരിമുറുക്കം നൽകുന്ന സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിനെക്കുറിച്ച് സ്വപ്നം കാണുക. അവിടേക്ക് നടന്നു കയറുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക. ധൈര്യത്തോടെ ശാന്തമായി മുന്നേറുക.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചു പൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന് സുഗന്ധവാഹിയായ ഒരു ഇളം കാറ്റ്. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേരളത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ഇതിഹാസം.
2: കേരളത്തിന്റെ ഇതിഹാസത്തിൽ ഇന്ന് തൈക്കാട് ഗവൺമെന്റ് ആശുപത്രിയിലെ തുടക്കകാലത്തെ ഒരു ശസ്ത്രക്രിയയെക്കുറിച്ച് കേൾക്കാം. വൈദ്യന്മാരും വയറ്റാട്ടികളും നാട്ടിലെ ആരോഗ്യരംഗം കൈകാര്യം ചെയ്തിരുന്ന കാലം പഴമക്കാർ മറന്നിട്ടില്ല. അക്കാലത്ത് അസുഖം വന്നാൽ ആദ്യം ഓടിയെത്തുന്നത് വൈദ്യന്റെ അടുക്കലേക്കായിരുന്നു. പച്ചില മരുന്നുകളും മരപ്പട്ടകളുമായി കഷായത്തിനുള്ള കുറിപ്പടിയായിട്ടായിരുന്നു വൈദ്യന്റെ മുമ്പിൽ നിന്നും ആളുകളെത്തിയിരുന്നത്. വൈദ്യന്മാരെ പോലെ തന്നെ വയറ്റാട്ടികളും നാടിന്റെ പ്രധാന ഘടകമായിരുന്നു. ഗർഭിണിയെ പരിശോധിക്കാനുള്ള അവരുടെ ഉപകരണം സ്വന്തം കണ്ണും ചൂണ്ടുവിരലുമാണ്. ഈ അവയവങ്ങൾ കൊണ്ട് അവർക്കെല്ലാം നിരീക്ഷിക്കാനും കുട്ടിയുടെ സ്ഥിതി പ്രവചിക്കാനും കഴിയുമായിരുന്നു. വീടുകളിൽ പ്രസവിക്കുന്നത് നഗരത്തിലെ വലിയ കുടുംബക്കാരുടെ അഭിമാനമായിട്ടാണ് അന്ന് കരുതിയിരുന്നത്. 1865 നവംബർ 9 ജനറൽ ആശുപത്രി ആയില്യം തിരുനാൾ മഹാരാജാവ് ഉദ്ഘാടനം ചെയ്തത്. അവിടെ പ്രസവത്തിന് വളരെ പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾ മാത്രമാണ് പോയിരുന്നത്. ഇതേ തുടർന്നാണ് സനാന മിഷന്റെ സഹായത്തോടെ സ്ത്രീകൾക്ക് മാത്രമായി ഒരു ആശുപത്രി സ്വകാര്യ മേഖലയിൽ സ്ഥാപിക്കാൻ രാജകീയ സർക്കാർ സഹായം നൽകിയത്. വഴുതക്കാട് സനാന മിഷൻ കേന്ദ്രത്തിൽ ആരംഭിച്ച ആശുപത്രി കെട്ടിടം ഇപ്പോഴുമുണ്ട്. ഈ മിഷൻ ആശുപത്രിയുടെ വരവോടുകൂടി ആശുപത്രിയിൽ പോയി പ്രസവിക്കുന്നതിനുള്ള വലിയ കുടുംബക്കാരുടെ അറപ്പ് മാറി. ഇതിനുശേഷമാണ് തൈക്കാട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള പ്രത്യേക ആശുപത്രി ശ്രീമൂലം തിരുനാളിന്റെ കാലത്ത് 1896 ആരംഭിച്ചത്. തിരുവിതാംകൂറിൽ നിന്ന് ആദ്യമായി മെഡിക്കൽ പഠനത്തിന് ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചുവന്ന ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് തൈക്കാട് ആശുപത്രിയിൽ ചാർജെടുത്തതോടെ അതിന്റെ സുവർണകാലം ആരംഭിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് വൈദ്യശാഖ അനന്തപുരിയിൽ കടന്നുവന്നത് തൈക്കാട് വഴിയാണ്. സ്വാതി തിരുനാളിന്റെ ഇളയമ്മ റാണി ഗൌരി പാർവതിഭായിയാണ് തൈക്കാട് 1814 ആദ്യമായി ഇംഗ്ലീഷ് ചാരിറ്റബിൾ ആശുപത്രി ആരംഭിച്ചത്. സ്വാതി തിരുനാൾ മഹാരാജാവ് അത് വിപുലീകരിക്കുകയും ഇവിടെ രോഗികളെ കിടത്തി ചികിത്സിക്കാൻ നടപടി സ്വീകരിക്കുകയും ചെയ്തു. 1839 ഫെബ്രുവരി 17 തൈക്കാട് ബ്രാഹ്മണരെ കിടത്തി ചികിത്സിക്കാനും പുര കിട്ടുന്നതിനും ഡോക്ടർക്ക് ചുമതല നൽകുന്നതിനുള്ള ഉത്തരവ് പുരാരേഖ വകുപ്പിലുണ്ട്. 1868 തൈക്കാട് ധർമാശുപത്രി സ്ഥിതി ചെയ്യുന്ന സ്ഥലം വികസിപ്പിക്കാൻ കല്ലുവിളാകം പുരയിടത്തിൽ പെരുമാൾ നാരായണന്റെ പേരിലുള്ള പണ്ടാരപ്പാട്ടം പതിഞ്ഞിരിക്കുന്ന കല്ലുവിള മേക്കേത്തട്ട് പുരയിടവും പഴവങ്ങാടിയിൽ ആട്ടറവീട്ടിൽ കാളിവള്ളി മുതൽ പതിഞ്ഞിരിക്കുന്ന സ്ഥലവും ഉൾപ്പെടെയുള്ള സ്ഥലവും ഏറ്റെടുക്കാനുള്ള ജമാബന്ദി ഉത്തരവ് പുരാരേഖാവകുപ്പിലുണ്ട്. ആദ്യഘട്ടത്തിൽ തൈക്കാട് ആശുപത്രിയിൽ വൈദ്യുത വിളക്കുകളോ ഫാനോ ഒന്നുമുണ്ടായിരുന്നില്ല. മണ്ണെണ്ണ കൊണ്ടുള്ള വിളക്കുകളും റാന്തൽ വിളക്കുകളുമാണ് നേഴ്സുമാർ ഉപയോഗിച്ചിരുന്നതെന്ന് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു രാത്രി ഗർഭിണിക്ക് അത്യാവശ്യമായി സിസേറിയൻ വേണ്ടിവന്നു. മേരി പുന്നൻ ലൂക്കോസും സിസ്റ്റേഴ്സും വിഷമത്തിലായി. ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. പക്ഷേ മണ്ണെണ്ണ വിളക്കിൽ നിന്നും നിഴൽ വീഴുന്നതിനാൽ ഓപ്പറേഷൻ പറ്റുന്നുമില്ല. ഉടൻ ഹരിക്കൈൻ വിളക്കുകൾ കൊണ്ടുവരാൻ ഡോക്ടർ നിർദ്ദേശം നൽകി. രണ്ടുവശത്തും നേഴ്സുമാർ വിളക്കുമായി നിന്നു. ഹരിക്കൈൻ വിളക്കുകളുടെയും മണ്ണെണ്ണ വിളക്കുകളുടെയും സഹായത്തോടെ ഓപ്പറേഷൻ വിജയകരമായി നടന്നു. അനന്തപുരി സന്ദർശിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽമാരും ഗവർണർമാരും അവരുടെ കുടുംബാംഗങ്ങളും മറ്റു പ്രധാന അതിഥികളുമെല്ലാം തൈക്കാട് ആശുപത്രിയുടെ പ്രവർത്തനം നേരിൽ കണ്ട് സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്.

റഹ്മാനിയ. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ കേൾക്കാം കോകിലവാണി. വാണി ജയറാം ആലപിച്ച ഒരു ഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ. ടി ആൻഡ് ടി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജെ ഡി തോട്ടാൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു സ്ത്രീഹൃദയം. ജഗതി എൻ കെ ആചാരി തിരക്കഥയും സംഭാഷണവും രചിച്ച ചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിച്ചത് തോമസ് ആയിരുന്നു. 7 പാട്ടുകൾ പി ഭാസ്കരൻ സ്ത്രീഹൃദയം എന്ന ചിത്രത്തിനുവേണ്ടി രചിച്ചു. എൽ പി ആർ വർമ്മയുടെ സംഗീതം. എ എം രാജ, ജിക്കി, എസ് ജാനകി എന്നിവരായിരുന്നു ഗായകർ. പ്രേം നവാസ്, മുത്തയ്യ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, എസ് പി പിള്ള, കൊച്ചപ്പൻ, ശ്രീനാരായണപിള്ള, അംബിക, ചാന്ദിനി, സി ആർ ലക്ഷ്മി, സരസ്വതി, വിജയം, പാപ്പുകുട്ടി എന്നിവരായിരുന്നു അഭിനേതാക്കൾ. സംഗീത സംവിധായകൻ എൽ വി ആർ വർമ്മ സംഗീത സംവിധാനം നിർവഹിച്ച ആദ്യ ചിത്രം കൂടിയായിരുന്നു സ്ത്രീഹൃദയം. തിരശീലയിൽ ഇനി കേൾക്കാം സ്ത്രീഹൃദയം എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നിൽക്കാൻ ഒരു തറ, പിന്നിൽ ഒരു മറ, മുന്നിൽ നിങ്ങൾ എങ്കിൽ നാടകമായി. പറമ്പുകളിൽ നിന്ന് ജീവരക്തം ഉൾക്കൊണ്ട് അരങ്ങിന്റെ വെള്ളി വെളിച്ചങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ വിധി വരെയുള്ള വളർച്ച. നാടകം, നാടകാന്തം, കവിത്വം, നാടകമേ ഉലകം, ജീവിതമൊരു നാടകം എന്നു തുടങ്ങി എത്രയോ പ്രയോഗങ്ങൾ ജീവിതത്തെ അരങ്ങിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് ആടിത്തിമിർത്ത അനുഭവങ്ങൾ എത്ര, പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ, ആഹ്വാനങ്ങൾ, അതിനൊക്കെ നാടകത്തോളം പോന്ന കല വേറെയില്ല തന്നെ. ഉത്സവ പറമ്പുകളെ ഇന്നും ഉത്സാഹഭരിതമാക്കുവാൻ നാടകങ്ങൾ തന്നെ വേണം. നാടകം ഏറെ മാറി പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക്, അവിടെ നിന്ന് അതിനൂതന സാങ്കേതികത്വത്തിന്റെ തട്ടകങ്ങളിലേക്ക് നാടകം വളരുന്നു. എന്നാലും അന്ന് പറമ്പുകളിൽ ഇരുന്ന് കണ്ട നാടകത്തിന്റെ ശക്തി ഗൃഹാതുരതകളിലേക്ക് ഒന്നോടിയെത്താൻ ഒരു പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: വഞ്ചി ഭൂപതി എന്ന പേരിൽ അറിയപ്പെട്ട രാജാക്കന്മാർ ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: വഞ്ചി ഭൂപതി എന്ന പേരിൽ അറിയപ്പെട്ട രാജാക്കന്മാർ ആരാണ്? ശരി ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ശാസ്ത്ര കൗതുകം.
1: ശാസ്ത്ര കൗതുകം.
2: ശാസ്ത്ര കൗതുകത്തിൽ ഇന്ന് ആനകളുടെ പരിണാമത്തെക്കുറിച്ച് കേൾക്കാം. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും കാടുകളിലാണ് ആനകളുള്ളത്. സസ്തനികളിൽ പ്രൊബോസീഡിയ എന്ന ഓർഡറിലാണ് ആനകൾ ഉൾപ്പെടുന്നത്. ആന ഒരു വന്യമൃഗമാണ്. മറ്റു വളർത്തുമൃഗങ്ങൾക്കുണ്ടായതുപോലെ ശാരീരിക മാറ്റങ്ങളും സ്വഭാവ മാറ്റങ്ങളും ആനകൾക്കുണ്ടായിട്ടില്ല. ഏഷ്യൻ ആനയുടെ ശാസ്ത്രനാമം എലിഫസ് ഇൻഡിക്കാസ് എന്നാണ്. ആഫ്രിക്കൻ ആനയുടെ ശാസ്ത്രനാമം ലോക്സോഡോണ്ട ആഫ്രിക്കാന എന്നുമാണ്. ആന പരിണാമത്തിന്റെ കേന്ദ്രം ആഫ്രിക്ക തന്നെയായിരുന്നു. ആനകളുടെ സവിശേഷതകൾ നിരവധിയാണ്. കരയിലെ ഏറ്റവും വലിയ ജന്തുക്കളാണിവ. ആഫ്രിക്കൻ ആനകൾ ഏഷ്യൻ ആനകളെക്കാൾ വലുതാണ്. മേൽചുണ്ടും മൂക്കും ചേർന്നാണ് തുമ്പിക്കൈകൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഉളിപ്പല്ലുകൾ വളർന്നാണ് മേൽത്താടിയിൽ കൊമ്പുകൾ ഉണ്ടാവുന്നത്. ആനയുടെ പരിണാമ വഴിയിലുള്ള ആദ്യത്തെ ഫോസിൽ ഇയോസിൻ കാലത്ത് ജീവിച്ചിരുന്ന മൊറിത്തീരിയമാണ്. മോറിസ് തടാകക്കരയിൽ നിന്നാണ് ഫോസിൽ ലഭിച്ചിരിക്കുന്നത് എന്നതുകൊണ്ടാണ് മോറിത്തീരിയം എന്ന പേര് നൽകിയിരിക്കുന്നത്. ആനയുടെ അടുത്ത പരിണാമ വഴിയായി നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഫിയോമിയ എന്ന ഫോസിലാണ്. ഇത് ഈജിപ്തിലെ ഒലിഗോസിയൻ നിക്ഷേപങ്ങളിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ശിവാലിക് കുന്നുകളിൽ നിന്ന് ഫിയോമിയയുടെ ഫോസിൽ ലഭ്യമായിട്ടുണ്ട്. പിന്നെ പാലിയോമസ്റ്റഡോൺ, അത് കഴിഞ്ഞ് ഗോംഫോതീരിയം. മാമത്തുകളുടെയും ഇന്നത്തെ ആനകളുടെയും പൂർവികനായിട്ടാണ് ഗോംഫോതീരിയം വിലയിരുത്തപ്പെടുന്നത്. സ്റ്റീഗഡോൺ, മാസ്റ്റഡോൺ, മാമത്ത് എന്നിവയാണ് അടുത്ത പരിണാമഘട്ടങ്ങൾ. ഏഷ്യൻ ആനകൾ ഉൾപ്പെടുന്ന എലിഫാസ് എന്ന ജീനസിലാണ് മാമത്തുകൾ ഉൾപ്പെടുന്നത്. ഇവയുടെ ഫോസിലുകൾ ആഫ്രിക്ക, യൂറോപ്പ്, അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. സൈബീരിയയിൽ നിന്ന് മഞ്ഞിൽ പുതഞ്ഞുപോയ ഫോസിലുകൾ ലഭിച്ചിട്ടുണ്ട്. മാംസം പോലും കേടുവരാത്ത ഫോസിലുകളായിരുന്നു ഇവ. 2007 യൂറിബെറി നദിക്കരയിൽ 6 മാസം പ്രായമുള്ള ഒരു ആനക്കുട്ടിയുടെ ജഡം ലഭിച്ചത് ഇതിന് ഏതാണ്ട് 40,000 വർഷം പഴക്കമുണ്ട് എന്ന് കണ്ടെത്തുകയുമുണ്ടായി. 2007 യൂറിബെറി നദിക്കരയിൽ 6 മാസം പ്രായമുള്ള ആനക്കുട്ടിയുടെ ജഡം ലഭിച്ചത് ഇതിന് ഏതാണ്ട് 40,000 വർഷം പഴക്കമുണ്ട് എന്ന് കണ്ടെത്തുകയുമുണ്ടായി. മാമത്തുകൾ പരിണമിച്ചാണ് ഇന്നത്തെ ആഫ്രിക്കൻ ഏഷ്യൻ ആനകൾ രൂപം പ്രാപിച്ചത്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കൗതുകരസങ്ങൾ. കൗതുകരസങ്ങൾ

0: ഒരാൾ 20-ാമത്തെ വയസ്സിൽ ബിസിനസിൽ പരാജയപ്പെട്ടു. 22-ാമത്തെ വയസ്സിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു. 26-ാം വയസ്സിൽ കാമുകിയുടെ മരണം നൽകിയ ആഘാതം. വീണ്ടും 2 പ്രാവശ്യം നിയമസഭയിലേക്ക് മത്സരിച്ച് ദയനീയമായി പരാജയപ്പെട്ടു. വീണ്ടും 45-ാം വയസ്സിലും 49-ാം വയസ്സിലും സെനറ്റ് തെരഞ്ഞെടുപ്പിൽ ഇരട്ട പരാജയങ്ങൾ. നാടികളെ ബാധിച്ച രോഗം. എന്നാലാകട്ടെ, ഭൂതകാലത്തിലെ വൻ പരാജയങ്ങളെ ഓർത്ത് ദുഃഖിച്ചിരുന്നുകൊണ്ട് വിലപ്പെട്ട സമയത്തെയും സന്തോഷത്തെയും നശിപ്പിച്ചു കളഞ്ഞില്ല. നല്ല ചിന്തകൾ കൊണ്ട് ശോഭനമായ ഭാവിയെ രൂപപ്പെടുത്താനായിരുന്നു ശ്രമം. പരാജയങ്ങളുടെ ഘോഷയാത്രയിലൂടെ തളരാതെ മുന്നോട്ടു കുതിച്ച ഈ മഹാരഥന്റെ പേരെന്താണെന്നറിയാമോ? മറ്റാരുമല്ല, എബ്രഹാം ലിങ്കൻ. ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമായിരുന്ന ബെഞ്ചമിൻ ഡിസ്രേലി സഭയിൽ ആദ്യമായി പ്രസംഗിക്കുവാൻ എണീറ്റ് ആദ്യത്തെ വാചകം പറഞ്ഞു തുടങ്ങിയതും സഭയിലുള്ളവർ ബഹളം വയ്ക്കാൻ തുടങ്ങി. ഡെസ്കിലടിച്ച് ആരവമുണ്ടാക്കാൻ തുടങ്ങി. ഇരിക്കൂ, ഇരിക്കൂ എന്ന് പറഞ്ഞ് ശബ്ദമുയർത്തി. ഡിസ്രേലിക്ക് പ്രസംഗിക്കാനായില്ല. അദ്ദേഹം ഇരുന്നു. പക്ഷേ അതിനു മുൻപ് ഘനഗംഭീരമായ ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ബഹളമുണ്ടാക്കിക്കൊള്ളൂ, ഞാനിരിക്കാം. പക്ഷേ ഒരു നാൾ എന്റെ വാക്കുകൾക്കായി നിങ്ങൾ ചെവിയോർക്കും. നിശ്ചയദാർഢ്യമുള്ള വാക്കുകളായിരുന്നു അവ. അതങ്ങനെ തന്നെ സംഭവിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി അധികം വൈകാതെ ഡിസ്രേലി അവരോധിക്കപ്പെട്ടു. അവർ അന്ന് ബഹളമുണ്ടാക്കിയവർ ഉൾപ്പെടെയുള്ളവർ ആ പ്രസംഗങ്ങൾ വർഷങ്ങളോളം കേട്ടുകൊണ്ടേയിരുന്നു. യഹ്യാസ്വാല എന്നൊരാളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? സാഹിത്യത്തിൽ അതീവ കമ്പമുള്ള സംഗീതജ്ഞൻ എന്ന് വിശേഷിപ്പിക്കാം. പണ്ഡിതനായ യഹ്യയ്ക്ക് സാഹിത്യത്തിൽ ഡോക്ടറേറ്റുമുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് കാഴ്ചശക്തി ഉണ്ടായിരുന്നില്ല. യഹ്യ അതേക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: നാടികൾ പൂർണമായും തകർന്ന എന്റെ കണ്ണുകൾ ഇലക്ട്രിക് ബൾബ് പോലെയാണ്. പക്ഷേ അതിലൂടെ ഇലക്ട്രിസിറ്റി കടത്തിവിട്ടാലേ അത് കത്തുകയുള്ളൂ. നാടികൾ തളർന്ന് തികച്ചും ബലഹീനനായ തന്റെ കണ്ണുകളെക്കുറിച്ച് നിസ്സംഗമായി ഫലിതം പറഞ്ഞ് സ്വയം പൊട്ടിച്ചിരിക്കാൻ തക്കവണ്ണം ധീരനായിരുന്നു യഹ്യ. 30 വയസ്സുള്ളപ്പോൾ ഹിമാലയത്തിലെ 12,000 അടി ഉയരെയുള്ള ബീസ്കുണ്ടിലേക്ക് ഒരു സംഘത്തോടൊപ്പം യഹ്യ സാഹസിക യാത്ര നടത്തി. യഹ്യ അതേക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: 10,000 അടി ഉയരത്തിലെത്തിയപ്പോൾ ഓക്സിജൻ പോലും വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ബിസ്കുണ്ടിന്റെ ഉച്ചയിലെത്താൻ കഴിയില്ല എന്ന് ഒരു മാത്രം പോലും ഞാൻ ചിന്തിച്ചിരുന്നില്ല. 5 പേരടങ്ങുന്ന ആ സംഘത്തിലെ മറ്റു 3 പേരും ലക്ഷ്യത്തിലെത്തുന്നതിനു മുമ്പ് ശ്രമം ഉപേക്ഷിച്ച് പോയി. അപ്പോഴും യഹ്യ പതറിയില്ല. കൂടെയുണ്ടായിരുന്ന സംഘത്തലവൻ പറഞ്ഞു, ഞങ്ങൾ വിചാരിച്ചത് യഹ്യയ്ക്ക് ഇത് വളരെ ക്ലേശകരമായിരിക്കും എന്നാണ്. എന്നാൽ അയാളുടെ ലക്ഷ്യത്തിലെത്താനുള്ള തീവ്രത അജയ്യമായിരുന്നു. മനുഷ്യസ്നേഹം കൊണ്ട് ആർദ്രമായ യഹ്യയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: നാടികൾ മുഴുവൻ തളർന്നുപോയ എന്റെ കണ്ണുകൾ കൊണ്ട് എനിക്കൊന്നും കാണുവാൻ വയ്യ. പക്ഷേ ഈ ഭൂമിയുടെ മുഴുവൻ സൗന്ദര്യവും ഞാൻ അകക്കണ്ണുകൊണ്ട് കാണുന്നു. എന്റെ കണ്ണുകൾ ഞാൻ ദാനം ചെയ്യാൻ തീരുമാനിച്ചു. അത് ആർക്കെങ്കിലും ഉപകാരപ്പെടും. അതുകൊണ്ട് എനിക്കൊരു ഗുണവുമില്ല.
1: കൗതുകരസങ്ങൾ അവതരണം സ്മിത സുരേഷ്, സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

നമസ്തേ മലയാളത്തിൽ ഇനി പ്രണയ സരോവര തീരം. പ്രണയത്തിന്റെ സൗഗന്ധികങ്ങൾ ഹൃദയത്തിന്റെ വഴിത്താരകളിൽ വീണുകിടക്കുന്നു. ഹർഷോന്മാദത്തിന്റെ കായാമ്പൂവുകൾ ഹൃദയത്തുടിപ്പുകൾക്ക് ദലമർമ്മരങ്ങളുടെ താളം. കാതുകളിൽ എപ്പോഴും അജ്ഞാതമായ ഏതോ ആകാശവീഥിയിൽ നിന്നൊഴുകി വരുന്ന പുല്ലാങ്കുഴൽ നാദം. പനീർ പൂക്കളുടെ മണം. നാവിലെപ്പോഴും രുചിക്കുന്നതെന്തോ തിരിച്ചറിയാനാകാത്ത മധുര മുമ്പരമോ. പ്രിയതേ, തിരിച്ചൊന്നും അരുളിയില്ലെങ്കിലും നീ അരികിലുണ്ടെങ്കിൽ സ്വസ്ഥമാണ് ഹൃദം. ഇത്രമേൽ മണമുള്ള, ഇത്രമേൽ ചാരുതയാർന്ന മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത്? പ്രണയത്തിന്റെ വാഴ്ത്തുകൾ കൊണ്ട് പുഷ്പസുരഭിലമായിരിക്കുന്ന ഭൂമി. പ്രണയ സരോവരത്തിൽ കേൾക്കാം ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ. അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മനത്തേക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വാതന്ത്ര്യവും സ്വച്ഛന്ദവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സിനിമ ശബ്ദരേഖ,
2: ശ്രോതാക്കളുടെ പ്രിയ സിനിമകളുടെ ശബ്ദരേഖ കേൾക്കാം.

സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ചിത്രം പക്ഷേ. സംവിധാനം മോഹൻ. തിരക്കഥ ചെറിയാൻ കൽപ്പകവാടി. നിർമ്മാണം മോഹൻകുമാർ. ഛായാഗ്രഹണം സരോജ് പാടി. സംഗീതം ജോൺസൺ. അഭിനേതാക്കൾ മോഹൻലാൽ, ശോഭന, ശാന്തികൃഷ്ണ, ഇന്നസെന്റ്, തിലകൻ, എം ജി സോമൻ, ജഗതി ശ്രീകുമാർ, കരമന ജനാർദ്ദനൻ നായർ, സുകുമാരി, മാമുക്കോയ, ഗണേഷ് കുമാർ, വേണു നാഗവള്ളി, കോഴിക്കോട് നാരായണൻ നായർ, കൃഷ്ണപ്രസാദ് തുടങ്ങിയവർ.

0: നമസ്കാരം.
1: നമസ്കാരം.
0: അങ്ങോട്ടേക്ക്. ആ വന്നോ? വന്നാട്ടെ, വന്നാട്ടെ. ഇന്നലെ വന്നല്ലേ?
1: അതെ.
0: ആ എല്ലാരും ഉണ്ടല്ലോ, സന്തോഷം.
1: ആ നമസ്കാരം.
2: ഹലോ ഹലോ ഹലോ താങ്ക്സ്.

0: എന്റെ ഒരു ബന്ധു അവിടെ
1: ഉണ്ട്. സംസാരിക്കണ്ടേ?
0: ഓ സൈലൻസ് പ്ലീസ്. ഇണക്കുരുവികളെ പോലെ ചിരിച്ചും കളിച്ചും രസിച്ചും രണ്ട് പൂമുട്ടികളെ ഈ ഭൂമിക്ക് സമ്മാനിച്ചും അസൂയാവഹമായ ഒരു ദശാബ്ദക്കാലം ദാമ്പത്യ ജീവിതം തികച്ച ഈ സുദിനത്തിൽ നവദമ്പതികൾക്ക് യുവദമ്പതികൾക്ക് ആശംസകൾ അർപ്പിക്കാൻ റിട്ടയേർഡ് ഫൈനാൻസ് സെക്രട്ടറി ശിവദാസ് മേനോൻ അവരെ സഭയം ക്ഷണിച്ചുകൊള്ളുന്നു.
2: കാര്യേഷു മന്ത്രി കരുണേഷു ദാസി ക്ഷമയാ ധരിത്രി.
0: അതെ, എന്തൊക്കെ
2: കാര്യക്ഷമതയിൽ മന്ത്രിയെ
1: മനസ്സിലാവും.
2: പ്രവൃത്തിയിൽ ഒരു ദാസിയെ പോലെയും ക്ഷമ കൊണ്ട് ഭൂമിയെ പോലെയും ഉത്തമയായ സ്ത്രീയുടെ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ രാജേശ്വരിയുടെയും ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രതിഭാധനനായ IAS ഓഫീസറായ ബാലചന്ദ്രന്റെയും അസൂയാവഹമായ ദാമ്പത്യ ജീവിതം ഇനിയും ഇതുപോലെ പതിറ്റാണ്ടുകൾ പിന്നിടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നമസ്കാരം.
3: Wish you long years of happy married life.
4: Thank you.
5: ഗൾഫിൽ കൊണ്ടുവരുന്ന സ്വർണത്തിലെ ഞാൻ എന്റെ ഓർണമെന്റ്സ് പണിയിക്കൂ. ഡാഡിക്ക് നിർബന്ധാ. കല്യാണം ഞാൻ അഴിച്ചു കാണിക്കുന്നു. എനിക്കെതിരെ ക്ലബിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന എവളാ. ഞാൻ ഇന്ന് പോയി സോപ്പിട്ട് വരാം. വരുന്നേ. അവിടെ ചെന്ന് സോപ്പിടാൻ പോകുന്നത് നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ടായിരിക്കും. പണ്ട് ഇമ്മളെ സമ്മതിച്ചിരിക്കുന്നു. വാറുറന്ന പൊങ്ങച്ചും പരദൂഷണമേ പറയൂ.
6: പക്ഷെ ബാലേന്ദ്രൻ എക്സ്ട്രാ ഡീസന്റാ. ഇതിങ്ങടെ കൈ വന്ന് പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ.
7: മന്ത്രിക്ക് വരാൻ താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു.
0: സേമന് വരാൻ താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ ഇതിനെ സമ്മതിക്കണ്ടേ.
7: കോൺട്രാക്ടർ ആള് ഭാഗ്യവാനാ. ഇതുപോലെ മിടുമിടുക്കനായ ഒരു IAS മരുമകനായി കിട്ടുക എന്ന് പറഞ്ഞ അത് ഇത്രയും ചെറുപ്പത്തിലെ റവന്യൂ സെക്രട്ടറി ആയില്ലേ.
8: ആകടോ, ഉന്താനും തള്ളാനും കഴിവുള്ള അമ്മായിപ്പന്മാരുണ്ടെങ്കിൽ മരുമോൻ റവന്യൂ സെക്രട്ടറി അല്ല, അവന്റെ തന്ത ചീഫ് സെക്രട്ടറി വരെ ആവും.
2: ഇന്നിനി ഉറങ്ങണമെങ്കിൽ ഒന്നുകൂടെ പൂശണം. കേൾക്കുന്നില്ല.
9: മനസാക്ഷിക്ക് നിരക്കാത്തത് പ്രസംഗിച്ചുകൊണ്ടായിരിക്കും. വെഡിങ് ആനിവേഴ്സറി എന്നും പറഞ്ഞ് അതിന്റെ പേരിലൊരു ചാക്കിടിയില് ഒരു IAS മരുമകനെ വിലയ്ക്ക് വാങ്ങി ഷോക്കേസ് വെച്ചിട്ടുണ്ടല്ലോ.
2: തനിക്ക് ഇത്രേ ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാകുമെന്ന് കരുതിയില്ല. സാധാരണ നമ്മളെ പോലെ കഷ്ടപ്പെട്ട് പഠിച്ച് സിവിൽ സർവീസിൽ വരുന്നവരെ കുറെ കഴിയുമ്പോൾ ഭരണകൂടത്തിന്റെയും പിണിയാളുകളുടെയും ചവിട്ടും കുത്തുമേറ്റ് കുതിര കോവറുകളാകുന്ന അവസ്ഥയിൽ എത്താറാ പതിവ്. ടേക്ക് ഇറ്റ് ഈസി മൈ ബോയ്.
8: ഇവിടെ വന്നിരിക്കുക. ബാലി വന്ന് ഇത് മിസ്റ്റർ യൂസഫ് കൊച്ചിയിലെ നമ്പർ വൺ ബിസിനസ് മാഗ്നറ്റാറ്റ്.
10: ഹലോ.
8: വേറൊന്നുമല്ല, ഇയാടെ മുഖം ഒന്ന് ഓർമ്മ വെച്ചോണം. ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, സമയാവുമ്പോ പറയാം.
10: ഓർത്തോളാ.
8: ആ എന്നാ പിന്നെ പോയിരുന്നു. അപ്പഴേ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ ആ പാലക്കാരൻ അഗസ്റ്റിനുണ്ടല്ലോ, അയാളെ കാര്യം വിട്ടുകാരുത്.
10: താങ്ക് യു സർ.
8: അപ്പൊ ആപ്ലിക്കേഷൻ ഇങ്ങനെ വന്നാ മതി, ഞാൻ ഏറ്റെന്ന്.
10: ശരി, കാണാം.
8: ആ കാണണം.
10: വിലയ്ക്ക് വാങ്ങിച്ചതിന്റെ അധികാരം കാണിച്ച ഇപ്പൊ ഇതാ പതിവ്.
2: ഗുഡ് നൈറ്റ് ബാലൻ.
10: എനിക്കങ്ങനെ ഒരു നൈറ്റ് ഒന്നുമില്ല സാർ.

മിസ്റ്റർ ബാലചന്ദ്രൻ ഐ എ എസിന്റെ 10-ാം ചരമ വാർഷിക ചടങ്ങുകളുടെ തിരശീല വീണു.

Sí. Melendez. Hey. Mr. Balendra Nayes. Indira, ipo oru swayam ninda. Enda, innathe charangu moshaya. ഇവിടെ താൻ വെറും ഒരു ഐ എ എസ് മാത്രമായിരുന്നെങ്കിൽ ഇതൊക്കെ തനിക്ക് സ്വപ്നം കാണാൻ പറ്റുമായിരുന്നോ? ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ബ്യൂറോക്രസി മുഴുവൻ, ഒരുപാട് വി ഐ പികൾ, കൊഴുപ്പ് കൂട്ടാൻ അത്യാവശ്യം ഒരു സിനിമാ താരത്തിന്റെ അകമ്പടിയോടുകൂടി ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറി കലക്കിയില്ലേ? കലക്കി. ഇല്ലിക്കൽ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ബാലേന്ദ്രന് കൊച്ചു കൊച്ചു മോഹങ്ങളെ എന്നും ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? കൃഷ്ണന്റെ അമ്പലത്തിൽ നിർമാല്യം തൊഴുക, ഇടയ്ക്കേ കുട്ടിയുള്ള സോപാനം കേൾക്കുക, വെള്ളാരം കുന്നിലെ അസ്തമയം കാണുക, പഠിച്ച കോളേജിൽ തന്നെ ലെക്ചറാകുക, നന്ദിനിക്കുട്ടിയെ മുന്നിലിരുത്തി സൈക്കിളിൽ ഗ്രാമം മുഴുവൻ ചുറ്റിയടിക്കുക, അങ്ങനെ കൊച്ചു വരുമാനവും കൊച്ചു സ്വപ്നങ്ങളുമായി നന്ദിനിക്കുട്ടിയോടൊപ്പം ഒരു കൊച്ചു ജീവിതം അല്ലേ? നഷ്ടമായതെല്ലാം മറക്കാമെങ്കിലും നന്ദിനിക്കുട്ടി മനസ്സിന്റെ ഒരു തീരാവേദനയായി ഇന്നും അവശേഷിക്കുന്നു ഇല്ലേ?

0: ബാലേട്ട, അപ്പൊ ഇത്രയൊക്കെയുള്ളു ബാലേട്ടന് മോഹങ്ങള്?
1: ഇപ്പൊ ഇത്രയൊക്കെ ഉള്ളു.
0: പിന്നെന്തിനാ ഐ എസിന് എഴുതിയത്?
1: അത് തനിക്ക് വേണ്ടിട്ടല്ലേ.
0: പിന്നെ നാളത്തെ ഒരു വിശ്വസാഹിത്യകാരിക്ക് ഭർത്താവായി വരേണ്ടത് മിനിമം ഒരു ഐ എസ് കാരനെങ്കിലും ആയിരിക്കണം.
1: എടോ, എനിക്ക് ഐ എസ് കിട്ടിയില്ലെങ്കില് താൻ എന്നെ തഴയോ?
0: റിസൾട്ട് വരട്ടെ, എന്നിട്ട് ആലോചിക്കാം.
1: ഉണ്ണിയേട്ടന്റെ വീട് വരെ ഒന്ന് പോണം, കുറെ ബുക്സ് എടുക്കാൻ.
0: പക്ഷെ വൈകുന്നേരം ഞാൻ കാത്തിരിക്കും, ഇന്ന് ട്യൂഷൻ എടുക്കേണ്ട ദിവസാ.
1: എന്താ?
0: അല്ല, ട്യൂഷൻ എടുക്കേണ്ട ദിവസാ.
2: എന്നാ തന്റെ റിസൾട്ട് വരിക?
1: ഈ മാസം അവസാനം വരും.
2: ഇടൂ, ഐ എ എസിന് റിട്ടനെക്കാട്ടിൽ ഇമ്പോർട്ടൻസ് ഇന്റർവ്യൂവിനാണ്. പ്രണയജ്വരം കയറി തലക്കടിച്ച് പഠിത്തം കളഞ്ഞ് വിളിക്കല്ലേ. ലൈബ്രറിയിൽ നിന്ന് തനിക്ക് വേണ്ടി കളക്ട് ചെയ്ത ബുക്സാ, എല്ലാം ഒന്ന് കവർ ചെയ്യേ. രാവിലെ ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, വൈകുന്നേരം കാണാം.

0: അമ്മേ ദേ പാലേട്ടൻ വന്നു. നിർമാല്യം തൊഴാൻ പോയ ആള് വീട്ടിലെത്തിയപ്പോ ഉച്ചപൂജയുടെ സമയമായല്ലോ. നന്ദിനി കുട്ടിയോടൊന്ന് ചോദിക്കുന്നുണ്ട്.
1: ഇന്ന് കല്ലമ്പള്ളിക്കാരുമായിട്ടുള്ള കേസിന്റെ ഹിയറിങ്ങാ. വിധി നമുക്ക് അനുകൂലമായിട്ടേ വരൂ. നീ ആ കൊപ്രാക്കാരൻ കേശവനെ കണ്ട് അടുത്ത തവണത്തെ തേങ്ങ ഇടിക്കലിന്റെ കാശ് ഇത്തിരി മുൻകൂറായിട്ട് തരാൻ പറ. വക്കീലിന് എന്തെങ്കിലും കൊടുക്കാണ്ട് എത്ര തവണയാ കയറി ഇറങ്ങുക.
2: ഈ കോടതി കേസൊക്കെ എന്നാ ഒന്ന് തീരിയ. ഇനി വയമ്പിൽ അടയ്ക്കാൻ പോലും ഒരു കുട്ടി സ്വർണ്ണമല്ല ഈ വീട്ടില്. വിൽക്കാവുന്നതെല്ലാം വിറ്റ് തൊലച്ചു. കിട്ടാവുന്നവരിൽ മുഴുവനും കടവും വാങ്ങിക്കഴിഞ്ഞു. പലിശയും പലിശയ്ക്ക് പലിശയും കയറുന്നത് മാത്രം വെച്ച്. ഈ കേസെങ്കിലും ജയിച്ചില്ലെങ്കിൽ എന്റെ ഗുരുവായൂരപ്പ കയറി കിടക്കാനുള്ള ഈ സ്ഥലം പോലും ഇല്ലാണ്ടാവും.

0: എന്താ ആറോ ഐ എസ് കാരാ, താൻ ഇവിടുത്തെ കലക്ടർ ആകാൻ പോകുന്നത്? എന്നിട്ട് വേണം എനിക്ക് അവിടെയൊക്കെ ഒന്ന് വന്ന് ഇത്തിരി പത്രാസ കാണിക്കാൻ. ഞാൻ ഇന്നലെ വന്നപ്പോ കൂടെ വിളിച്ചോണ്ട് പോന്നു. അവിടെ നിർത്തിയാല് ഇനി കരക്കാരുടെ വസ്തുക്കളും കൂടി എഴുതി വിൽക്കും.
1: ഓഹോ, കാര്യങ്ങൾ ഇവിടം വരെയൊക്കെ ആയോ?
0: ഒരു എസ് എസ് എൽ സി കാരാ എന്ന് പോലും വിളി കേൾക്കാൻ യോഗ്യതയില്ലാത്ത നീ എന്തിനാ അസൂയപ്പെടണേ? സ്കൂളിൽ പോകാതെ തെക്കേലെ മൂപ്പന്റെ മുറ്റത്ത് ഗോട്ടി കളിച്ച് നടക്കുമ്പോ ആലോചിക്കണായിരുന്നു നിനക്ക് ഗതി വരുന്നേ. നീ പോയി ആ കൊച്ചയ്യപ്പനോട് വരാൻ പറ. തേങ്ങയിടാനുള്ള രീതി നിശ്ചയിക്കണം.
2: ഈ ബാലേട്ടന് എന്ത് പറ്റി?
3: ഒന്നുമില്ല.
2: അല്ല, എന്തോ ഉണ്ട്.
3: ഒന്നുമില്ല.
2: അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ബാലേട്ടന് എന്താവശ്യമുണ്ടെങ്കിലും പറയണമെന്ന്. അവസാനം സ്ത്രീധനം തരുമ്പോ കുറച്ചോളം സാറേ. ഇപ്പഴാ ഒരു കാര്യം ഓർത്തത്. ഡേ, ഞാനൊരു സമ്മാനം തരാൻ പോവാ. ഇഷ്ടയോ?
4: ഈയിടെ അമ്മ ഈ വഴിക്ക് കാണാറേ ഇല്ലല്ലോ ബാല. എനിക്കാണെങ്കി ഇവിടെ നിന്ന് തിരിയാൻ പോലും സമയം കിട്ടാറില്ല. ബാല, ഇവൾ ഈയിടെ ഒരു അക്ഷരം വായിക്കാറില്ല. പരീക്ഷ എടുത്തു വരുന്ന കുട്ടിയാ. കഥ എഴുത്തും മൂളിപ്പാട്ടും. ബാലൻ ഐ എ എസ് പാസ്സായി വരുമ്പോ നീ എം എ തോറ്റിട്ട് നിന്ന. കുട്ടി, കല്യാണം കഴിഞ്ഞ പിന്നെ പഠിപ്പൊന്നും നടക്കില്ല കേട്ടോ.
3: അമ്മ പറഞ്ഞ കേട്ടല്ലോ, അവിടെ പോയിരിക്കെ. റിസൾട്ട് വന്നു, റിട്ടേൺ എക്സാം പാസ്സായി.
5: ഉണ്ണികൃഷ്ണൻ നായർ ഐ എസ് എന്നൊരു ബോർഡ് പണ്ടൊരു സ്വപ്നമായിരുന്നു, നടന്നില്ല. പകരമാണ് ബാലേന്ദ്രൻ ഐ എസ് എന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി ഉത്സാഹിച്ച് പ്രിപ്പയർ ചെയ്ത് ഇന്റർവ്യൂ കൂടി കടന്നു കിട്ടിയാൽ ജയിച്ചു. അച്ഛനും അമ്മയ്ക്കൊക്കെ ആശ്വാസമായി കാണില്ലേ?
3: വീട്ടിൽ അറിഞ്ഞിട്ടില്ല. കവല വെച്ച് പോസ്റ്റ് വന്നെ നേരത്തെ കിട്ടിയപ്പോഴേ അറിഞ്ഞ്. നേരെ ഇങ്ങോട്ട് പോന്നു
5: എന്ന് വേഗം ചെന്ന് വീട്ടിലറിയിക്കെ. എന്നിട്ട് മതി റൂമിലെ ജൂലിയറ്റിനൊക്കെ അറിയിക്കുന്നത്.
6: ഇതൊരു സ്ഥിരം പരിപാടിയായിട്ടുണ്ട്. ദിവസം മൂക്കറ്റം കുടിക്കുക, വെള്ളം തുറന്നുകൊണ്ട് ബാത്ത്ടബിൽ കടന്നുറങ്ങുക. കിടക്കാൻ വേറെ സ്ഥലമൊന്നും കണ്ടില്ലേ? തൊഴുത്തി കിടന്ന് പഠിച്ചവർക്ക് ഇതല്ലേ പറ്റൂ.
7: നിന്റെ അവിടെ അകത്ത് കിടക്കുന്നതിനേക്കാൾ നല്ലത് വെള്ളം അടിച്ചോണ്ട് ഈ വെള്ളത്തിൽ കിടക്കുന്ന.
8: ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സ്ഥലം മാറ്റം എന്നൊക്കെ പറഞ്ഞാലേ നാലഞ്ച് രൂപയുടെ കളിയാ. നല്ല വർക്കുള്ള സ്ഥലത്തേക്കല്ലേ ഈ തുക തിരിച്ചു പിടിക്കാൻ ഒരു കൊല്ലം തയ്ച്ചു വേണ്ട.
9: അതെ, ഉടുമ്പഞ്ചോല സബ് ഡിവിഷൻ അല്ലേ, കോൺട്രാക്ട് വരെ പിടിച്ചാൽ മതി. ഉടുമ്പ് പിടിക്കുന്ന മാതിരി ഓൺലി സിക്സ് മന്ത്സ്.
8: എങ്കിൽ പിന്നെ കാര്യങ്ങൾ വേഗത്തിൽ നീക്കാം. വേണ്ട പോലെ കാര്യങ്ങൾ വേഗത്തിൽ ഇങ്ങോട്ട് നീങ്ങിയാ അതുപോലെ കാര്യങ്ങൾ അങ്ങോട്ട് നീങ്ങും.
3: ശരി, അപ്പൊ പിന്നെ ഈ വരുന്ന പത്താം തീയതി തന്നെ കാണാം. ഞങ്ങൾ രാവിലെ ഇവിടെ എത്തും.
8: ആയിക്കോട്ടെ, ദിവസം തെറ്റിക്കണ്ട. ദിനം പ്രതി എന്തിനും വിലക്കേറ്റമുള്ള കാലമാ അല്ലേ കൈമളെ?
9: അതെ അതെ, മുട്ടുസൂചിക്കും മൂക്കുപൊടിക്കും വരെ വില കൂടി. മനുഷ്യന് മാത്രമേ വിലയില്ലാത്തതുള്ളൂ. മനുഷ്യരുടെ കാര്യമാ പറഞ്ഞ.
8: അപ്പൊ കാണാം.
3: വരട്ടെ. ശരി വരട്ടെ.
8: എടോ കൈമളെ, കോഴിക്കോട്ടും ഇതുപോലൊരു കേസുമായിട്ട് ചീങ്കണ്ണി വരുമെന്ന് പറഞ്ഞിരുന്നു, ഇന്നല്ലോ വന്നില്ലല്ലോ.
9: വരാനുള്ളത് വഴി തങ്ങില്ല മുലാണി. വരേണ്ടത് വരേണ്ട സമയത്ത് വലതുകാലം വെച്ചിങ്ങി വരും. ഇത്രയും വലിയൊരു ചീങ്കണ്ണിയാണ് ഇവിടെ ഉള്ളതെന്ന് അറിഞ്ഞ് വന്ന ചീങ്കണ്ണി വാലേ കുത്തിയൊന്ന് രണ്ടു കൈ കൊണ്ട് സലാം വെച്ച് ജീവനും കൊണ്ട് ഇപ്പൊ ഊളിയിട്ട് കാണും.
8: താനെന്താ ഒറ്റയ്ക്ക് ആലോചിച്ചിരിക്കുന്നത്?
9: ചീങ്കണ്ണി കോഴിക്കോട്ട് നിന്ന് ചീങ്കണ്ണി.
8: വരട്ടെ.
2: കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് താമസിച്ചു വരൂ.
3: അത് പിന്നെ പറയാനുണ്ടോ?
2: ഡാഡിയുടെ പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ സൈറ്റ് ഒന്ന് കാണണം.
3: നീ വന്നേ, നീ അടുത്ത് വന്നേ. ഒരു കാര്യം പറയട്ടെ, നിന്നെ ഇപ്പൊ കണ്ടാവുണ്ടല്ലോ, ചില പ്രായം ചെന്ന നാടക നടികളെ പ്രായം കുറച്ച് കാണിക്കാൻ വേഷം കിട്ടിയ പോലെ ഉണ്ട്.
2: ആ
6: വേഷം കെട്ടാത്ത ഒരുത്തി മനസ്സിൽ ഇരിപ്പുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ആരെ കണ്ടാലും വേഷം കെട്ടിയല്ലോ തോന്നും. നോൺസെൻസ്.
3: വെറുതെ ചൂടാകേണ്ട കണ്ണെ, പോയിട്ട് വാ.
8: വെഡിങ് അന്വേഷണം ഞാനൊരു പാലക്കാരൻ അഗസ്റ്റിനെ പരിചയപ്പെടുത്തിയില്ലേ, അയാളുടെ ഒരു ഫയലിന് മുന്നിൽ വരും. നമുക്ക് വേണ്ടപ്പെട്ട ആളാ.
3: വരട്ടെ, ഞാൻ നോക്കിട്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യാം.
8: അല്ല, ചാടിക്കേറി കുറിയിട്ട് താഴോട്ടൊന്നും അയക്കണ്ട. മിനിസ്റ്റർക്കും താല്പര്യമുള്ള കേസാ.
9: അതെ, രാവിലെ ഒരു കച്ചവടം ഉറപ്പിച്ചതേ ഉള്ളൂ. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ട്രാൻസ്ഫർ ഓൺലി 5 മണീസ്. കോഴിക്കോട് എന്ന് പറയുന്ന ഇപ്പൊ വരും പ്രമോഷൻ അനദർ 5 മണീസ്. അതിന്റെ ടെൻഷനിലായിപ്പോ. ഇതിപ്പോ റവന്യൂ റിക്കവറി ഓൺലി 10 മണീസ്. അതിപ്പോ ടെൻഷനിലാവും.
3: സഹിക്കുക അല്ല എന്ത്.
9: ശരിയാണ് സാർ. പാവം മനുഷ്യൻ. ഇയാള് വിക്രമം കോൺട്രാക്ടർ അല്ല, അക്രമം കോൺട്രാക്ടറാണ്. അടുത്ത അക്രമം കാണിക്കാൻ വിളിക്കാം. ദയ വരണോ?
10: ഗുഡ് മോർണിംഗ് സർ. നമസ്തേ സർ. നമസ്കാരം സർ.
3: നമസ്കാരം സർ.
10: ഗുഡ് മോർണിംഗ്.
3: സാർ സാർ, അഗസ്റ്റ് ചന്ദ്രാൽ സാറിനെ കാണാൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. വരാൻ പറയാം സാർ. ഹലോ സൂപ്രണ്ട് അല്ലേ, പെൻഡിങ് ഫയൽസ് ഇങ്ങോട്ട് അയച്ചോളൂ. ആ കെ എഫ് സിയുടെ ഫയല് മാറ്റി വെച്ചേക്കൂ. മിനിസ്റ്റർ ഒപ്പീനിയൻ അറിയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ.
8: ഞാൻ അഗസ്റ്റ്. ഫാദറിനാ പറഞ്ഞു കാണും.
3: ഇത് കൊറിയിട്ട് താഴേക്ക് അയക്കേണ്ട ഫയൽ തന്നെയാണ്. ഞാനായിട്ട് അത് ചെയ്യുന്നില്ല, പക്ഷേ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് കൺകറൻസ് വേണം.
8: അയ്യോ, അത് ഒരുപാട് ഡിലേ ആകും.
3: ദാറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം.
8: ഇത് ഇവിടം വരെ എത്തിക്കാൻ ചെയ്ത ചടങ്ങുകൾ തന്നെ.
3: മിസ്റ്റർ ഹസിൻ, ഈ ചടങ്ങുകളുമായിട്ടൊന്നും എനിക്ക് അതൊരു ബന്ധമില്ല. യു മേ ഗോ.
8: ഇനി ഫിനാൻസ് സെക്രട്ടറിയുടെ ബെറ്റിംഗ് ആനിവേഴ്സറി എന്നാണാവോ?

0: വയൽ കുറിയിട്ട് താഴേക്ക് വിട്ടില്ല, പകരം കുറിയിട്ട് സൈഡിലേക്ക് ഒതുക്കി. അവിടെ നിന്നൊക്കെ ഞാൻ പൊക്കി എടുത്തോളാം.
1: ആറ് കൊരങ്ങന്റെ കയ്യിലെ പൂമാലയാ, അതിന്റെ മണമോ ഗുണമോ ഈ കൊരങ്ങനറിയില്ല.
0: ഇതിപ്പോ ഒരു 16008 കേസാ. പലതും ഞാൻ കണ്ണട ചെയ്തിട്ടുണ്ട്, അതിന്റെ പേരിൽ പല ലക്ഷങ്ങളാൽ സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ മനസാക്ഷിക്ക് ഒരു കുത്തലുമില്ല. ഒരുത്തന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും ഞാൻ വാങ്ങി കുടിച്ചിട്ടില്ല. പണ്ടൊരു റിക്വസ്റ്റിന്റെ ഭാഷയെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പൊ വന്ന് വന്ന് ആജ്ഞാപിക്കാൻ തുടങ്ങിയിരിക്കുക. ഇനിയും വയ്യ സാറേ.
2: വിക്രമം കോൺട്രാക്ട് ഇങ്ങനെയൊക്കെ ആയില്ലെങ്കിലേ അതിശയിക്കാനുള്ളൂ. ആദ്യത്തെ പടി തൊട്ട് ഇപ്പൊ നിൽക്കുന്ന പടി വരെ കണ്ടിട്ടുള്ളവനാ ഞാൻ. ആദ്യം അയാള് കൈ കെട്ടി നിന്നു, പിന്നെ കൈ അഴിച്ചിട്ട് നിന്നു, പിന്നെ കൈ തോളത്തിടാൻ തുടങ്ങി, ഇപ്പോ ആ കൈ പൊക്കി ആജ്ഞാപിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കഷ്ടിച്ച് ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പോലും ശമ്പളം തികയാത്ത ബ്യൂറോക്രസിക്ക് ഇവന്റെ ഒക്കെ മദ്യം മൂണ്ടാനും കോഴിക്കാല് കടിച്ചു പറിക്കാനുമേ ശീലമുള്ളടോ. ഞാനും ഇത് കുറെ സഹിച്ചവനാ.
0: സാറി കല്യാണാലോചനയുമായി വന്ന അന്ന് മുതൽ ഈ നിമിഷം വരെ എനിക്കൊരു സ്വസ്ഥതയും കിട്ടിയിട്ടില്ല. അറിഞ്ഞുകൊണ്ട് വാരിക്കുഴി വീണ് കിടക്കുമ്പോ അലറാൻ പാടില്ലല്ലോ, അല്ലേ സാർ? പിന്നെ പോട്ടെ സാർ, പോകാതിരിക്കാൻ പറ്റും. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകവാരിധി നടുവിൽ ഞാൻ, ഈ നരകത്തിൽ നിന്നെ കരകയറ്റീരനെ, തിരുവയ്ക്കം വാഴും ശിവശംഭു. നന്നായി സാർ.

0: അയ്യോ എന്ത് പറ്റി? ഇന്ന് രാജേശ്വരി തമ്പുരാട്ടി പതിവില്ലാതെ കുളിച്ച് കുറിയിട്ട് ഉറങ്ങാതിരുന്ന് കളഞ്ഞത്?
1: എന്നെ വിമൻസ് ക്ലബിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു.
0: വഴി പോസ്റ്റർ ഒന്നും കണ്ടില്ലല്ലോ.
1: പോസ്റ്റർ ഒന്നും കണ്ടില്ലെങ്കിലും നാളെ ഫോട്ടോ അടക്കം എല്ലാ പത്രങ്ങളിലും അടിച്ചു വരും.
0: അത് പിന്നെ വേണമല്ലോ. വിക്രമൻ കോൺട്രാക്ടിന്റെ മോളല്ലേ?
1: അതെ, ഞാൻ വിക്രമൻ കോൺട്രാക്ടറുടെ മോള് തന്നെയാ. എന്താ കുഴപ്പം?
0: ഒരു കുഴപ്പമില്ല. വെരി റെസ്പെക്ടബിൾ വുമൻ.
1: പിന്നെ ഞാൻ വിജയൻ വിളിച്ചിരുന്നു.
0: വിജയനാ?
1: കണ്ണൂരിലെ ആ സാവിത്രിക്കുട്ടിയുടെ ഹസ്ബൻഡ്. സാവിത്രിക്കുട്ടി ഡോക്ടർ തോമസുമായുള്ള ബന്ധം വീണ്ടും തുടങ്ങിയെന്ന ന്യൂസ്. അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ആ വിജയൻ ഒരു മൊഫനാ.
0: നിനക്ക് ഈ പരദൂഷണമല്ലാതെ വേറെ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ?
1: എന്നെ കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ലാത്തടത്തോളം കാലം എനിക്ക് ആരെ കുറിച്ചും ധൈര്യമായിട്ട് പറയാം. സാറിനെ കുറിച്ചും ചില കഥകളൊക്കെ കേൾക്കുന്നുണ്ട്. സാറാ തോമസ് അയ്യേഴ്സുമായിട്ടുള്ള സ്ഥിരം ടൂറും മസ്കറ്റ് ഹോട്ടലിലെ ലഞ്ചും ഒക്കെ.
0: അവരെന്റെ എത്ര സീനിയറാണ്! പല കോൺഫറൻസുകൾക്ക് ഒരുമിച്ച് പോകേണ്ടി വരും, കാണേണ്ടി വരും. ഇതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? വിക്രമൻ കോൺട്രാക്ടിന്റെ മോളെ ബാജെപി വെള്ളം പിടിച്ചു വയ്ക്കട്ടെ. രാത്രി സുഖമായിട്ട് ഉറങ്ങണം. ഫോട്ടോ ഫ്രണ്ട് പേജിലോ അതോ ബാക്ക് പേജിലോ?
1: ഫ്രണ്ട് പേജിൽ തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ എന്റെ അല്ലാന്ന് മാത്രം. പഴയ കാമുകിയുടെ ചോദ്യം തീരുന്നവരെ എടുത്തു വെച്ച് നോക്ക്.
2: നന്ദിനി ദേവിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. ഈ വർഷത്തെ ഏറ്റവും മികച്ച നോവലിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മലയാളിയായ നന്ദിനി ദേവിയുടെ മമതയ്ക്ക് ലഭിച്ചു. 25 നോവലുകൾ എഴുതിയിട്ടുള്ള പ്രശസ്തയായ ഈ മലയാളി എഴുത്തുകാരിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ

0: ഇപ്പൊ ഞാനൊരു വിശ്വസാഹിത്യകാരിയാകുമെന്നുള്ള കാര്യം ഉറപ്പായല്ലോ.
1: വിശ്വസാഹിത്യകാരിയൊന്നുമല്ല, ഒരു പൈങ്കലി സാഹിത്യകാരി. എടോ, തന്റെ എം ഫില്ലിന്റെ അഡ്മിഷൻ എന്തായി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ?
0: എം എക്ക് ക്ലാസും റാങ്കുള്ള എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കാ കിട്ടുക? അതൊക്കെ ഇരിക്കട്ടെ, സാറിന്റെ ഇന്റർവ്യൂവിന്റെ റിസൾട്ട്
1: എപ്പോഴാ വരിക?
0: എനിക്ക് നിർത്തിയായി, എനിക്ക് ഇപ്പൊ തന്നെ കെട്ടണം,
1: ഇപ്പൊ തന്നെ കെട്ടണം,
0: ഇപ്പൊ കെട്ടണം. മോനെ, ബാല, മോളിതാ കാപ്പൂടിക്കെ. നന്ദിനി കുട്ടി ഡൽഹിയിലെ മറ്റേ പഠിക്കാൻ പോണെന്ന് കേട്ടു. അത് ശേഖരൻകുട്ടി അമ്മാവന്റെ നിർബന്ധാ, അവിടെ യൂണിവേഴ്സിറ്റിയിലെ ഡീനാ. പിന്നെ ഏതായാലും ബാലേട്ടന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് തീരുമാനിക്കും.
2: ഇനി പഠിക്കാനൊന്നും പോകണ്ട, വല്ല നോവലും ഒക്കെ എഴുതി ഇവിടെ കൂടാം.
0: പിന്നെ നേരം കൊറേയായി, നന്ദിനി വീട്ടിൽ പോകുമ്പോ കൂടെ പോണേ ബാല.
2: അതിന് അമ്മയുടെ സമ്മതമൊന്നും വേണ്ട, ബാലേട്ടൻ എപ്പോഴും റെഡിയാ.
3: നാളെയാണ് വിധി, ജയിക്കൂ എന്നുള്ള കാര്യം ഉറപ്പാ. അതുകൊണ്ട് ജഡ്ജ്മെന്റിന്റെ പകർപ്പ് എടുക്കാനുള്ള ഏർപ്പാടും കൂടെ ചെയ്തിട്ടേ ഞാൻ മടങ്ങൂ. നിന്റെ റിസൾട്ടും കൂടി വന്നാ എല്ലാം കൊണ്ടും നമ്മൾ രക്ഷപ്പെട്ടു എന്ന് കരുതാം. വിധി വന്നു കഴിഞ്ഞാ ഒന്നോ രണ്ടോ ഏക്കർ വിറ്റാലും തിരക്കേടില്ല, വീട് നന്നാക്കാം, കുട്ടികളുടെ കാര്യത്തിന് ഒരു തീരുമാനവും ഉണ്ടാക്കാം. പണയത്തിലിരിക്കുന്ന വണ്ടങ്ങളൊക്കെ എത്രയും വേഗം തിരിച്ചെടുത്തു തരാം, അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടേ അച്ഛൻ വരൂ. എന്നാ അച്ഛൻ ഇറങ്ങട്ടെ.
4: വളരെ കാലത്തിന് ശേഷം അച്ഛന്റെ മുഖമൊന്നും തെളിഞ്ഞു കാണുന്നത് എന്നാ? എന്റെ ഗുരുവായൂർ.

0: എന്താ ഉള്ളേ
1: ബാലാ? ഒന്ന് വരും, ഒരു കാര്യമുണ്ട്. ഉണ്ണേട്ടാ, എന്താ കാര്യം? എന്താ കാര്യം
0: ഉണ്ണേട്ടാ? എന്താ കാര്യം?
1: ബാല തന്നോടൊരു കാര്യം പറയാൻ പോവാണ്. ബാഡ് ന്യൂസാണ്. ബഹളം വയ്ക്കരുത്, ആത്മസമ്മേളനം പാലിക്കണം.
0: പറയൂ ഉണ്ണേട്ടാ, എന്താ കാര്യം?
1: കേസ് തോറ്റു. കേസ് തോറ്റ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് അച്ഛൻ പറയായിരുന്നില്ലേ? അത് തന്നെ സംഭവിച്ചു. ബാല ബഹളം ഉണ്ടാക്കട്ടെ, താൻ വേണം അമ്മയ്ക്കും പിന്നെ മക്കൾ ധൈര്യം കൊടുക്കാൻ. ഏതോ ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് തൂങ്ങി വരച്ചെന്നാണ് പോലീസ്
2: ആയിട്ടുള്ളൂ. വീട്ടിൽ കയറി വരുന്ന കടക്കാരുമായിട്ട് അടിപിടി ഉണ്ടാക്കാന്നൊക്കെ വെച്ചാലേ ഇതിൽ കൂടുതൽ അപമാനം എന്താ ഉണ്ടാവാനുള്ളത്? ഐ എ എസ് അല്ല, അതിന്റെ അപ്പുറത്തെ കോപ്പ് കിട്ടിയാലും ഇനി എന്താ കാര്യം?
3: ഇപ്പൊ കടക്കാരി പെങ്ങന്മാരെ ചോദിച്ചുള്ളൂ, ഇനി എവിടെ അങ്ങോട്ട് അയച്ചാ അവസാന അവന്മാർ എവിടെയായിരിക്കും ചോദിക്കുന്നത്?
4: ഇനി കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. ആ വീടുമായൊരു ബന്ധം എന്തായാലും നമുക്കിനി വേണ്ട.
5: ബാലേട്ടൻ എന്ത് തെറ്റാ ചെയ്തേ?
4: ബാലേട്ടൻ നിന്റെ ആരടിയവൻ? ഭർത്താവോ? പൊയ്ക്കാന്റെ മുമ്പിൽ നിന്ന് ഇനി മേലാൽ അവനോട് വരികയോ നീ അവനെ കാണുകയോ ചെയ്താലുണ്ടല്ലോ, പിന്നെ നിനക്ക് അമ്മയെ കാണേണ്ടി വരില്ലോ.

0: ബാല ബാല ഇതോ എഴുന്നേക്കടോ എഴുന്നേക്ക്. ഇനി ഇതങ്ങോട്ട് വായി. തനിക്ക് സെലക്ഷൻ കിട്ടി, ആറ് മലയാളിയൊക്കെ കിട്ടിയിട്ടുള്ളൂ. ഇരുപത്തഞ്ച് കൊല്ലത്തെ അധ്യാപനത്തിന് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പുരസ്കാരം.
1: അമ്മേ അമ്മേ അമ്മേ, ഞാൻ ജയിച്ചല്ലേ.

0: அஞ்சலில்லாத போயிருந்தவனே.
1: എല്ലാരും കൂടി ഇങ്ങനെ കരഞ്ഞാലോ? ഇനി എല്ലാ കാര്യങ്ങളും ബാലൻ നോക്കും അല്ലേ ബാല?
2: ബാലനോ പത്തത്തിൽ വായിച്ചു, പരീക്ഷയൊക്കെ പാസ്സായി എന്ന് അറിഞ്ഞാലേ സന്തോഷമുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രശ്നത്തിന് പരിഹാരമാവില്ലല്ലോ. ഇങ്ങനും പറമ്പും നടത്തിയെടുക്കാൻ ഏത് നിമിഷവും ജപ്തിക്കാർ വരാം. തൽക്കാലം താമസിക്കാനൊരു വാടകയെങ്കിലും ചെരുപ്പെടുത്തി വെക്കണ്ടേ? അമ്മയും തങ്ങന്മാരെ നടുവുകൊണ്ട് ഇറക്കി നിർത്താൻ പറ്റുമോ?
3: എത്രയും വേഗം തരപ്പെടുത്താം.
2: ബാലൻ അവിടെ നിൽക്കുക. ഇനിയിപ്പോ എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനമൊക്കെ ആയിട്ട് മതി ഇങ്ങോട്ടുള്ള വരവും പോക്കും ഒക്കെ. അനോഗ്യം തോന്നരുത്. ഈ ബന്ധത്തിന് ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എത്തിയും കടവ് മാത്രമാണോ? കേറിക്കിടക്കാൻ സ്വന്തമായിട്ട് ഒരു സ്ഥലമുണ്ടോ? രണ്ട് പെങ്ങന്മാരെ പറഞ്ഞു കഴിക്കണ്ടേ? ബാലന് നല്ലൊരു കോച്ചിങ് ഒക്കെ കിട്ടി കൊള്ളാവുന്നൊരു വരുമാനമൊക്കെ ആകാൻ കാലം എത്ര കഴിയും? തന്നെയുമല്ല, ഇത്തരം ദുർമുഖങ്ങൾ നടന്നൊരു കുടുംബമായിട്ടുള്ള ബന്ധം ഞങ്ങൾക്ക് ചിന്തിക്കാനേ പറ്റില്ല.
4: ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഇനി ബാലൻ ഇവിടെ വരരുത്. ഒരു ചീത്തപ്പേരുണ്ടാക്കി വെച്ചാൽ അവളുടെ ജീവിതം കൂടി കഷ്ടത്തിലാവും.
2: എന്നാ പിന്നെ ബാലനെ കണ്ട് നടക്കാം.

0: അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടോ. അവരവരുടെ കുട്ടിയുടെ ഭാവിയല്ലേ നോക്കൂ. അവസ്ഥകൾ മാറുമ്പോ മനുഷ്യരുടെ നിറങ്ങൾ മാറും.
1: തന്തിരിക്കുട്ടി മാറില്ലെന്നുള്ളത് ഉറപ്പാ. അവള് മാറാത്തിടത്തോളം കാലം ഞാൻ മാറില്ല.
0: പ്രണയബന്ധത്തിന്റെ മാറ്റൊരിച്ചു നോക്കേണ്ട സമയമല്ലിത്. ഇനി അങ്ങോട്ട് ജീവിക്കുന്ന എങ്ങനെയാണെന്ന് ചിന്തിക്കെ. വീടും പറമ്പും പോകുന്നോ പോട്ടെ, മറ്റു കടക്കാരുമായിട്ടും പ്രശ്നങ്ങളായില്ലേ? അവരോടൊക്കെ എന്ത് സമാധാനം പറയും? എല്ലാത്തിനും ഉത്തരം പറയാൻ താൻ ഒറ്റയ്ക്കുള്ളൂന്ന് മറക്കണ്ട. അതുകൊണ്ട് ഞാൻ തന്നോടൊരു കാര്യം പറയാൻ പോവാണ്. തന്നെ ഒരു വിൽപ്പന ചരക്കാക്കി എന്ന് വിചാരിക്കരുത്. തിരുവനന്തപുരത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത് വൺമിശ ശിവദാസ് മേനോൻ എല്ലാത്തിനും പരിഹാരം കാണാൻ അവർ തയ്യാറുമാണ്.
1: ഉണ്ണേട്ടാ, അത്
0: ബാല, സ്നേഹിച്ച പെൺകുട്ടിയെ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന തന്നേക്കാൾ കൂടുതൽ എനിക്കറിയാം. പക്ഷേ നിവൃത്തിയിലിടും. ഒരു ദുരന്തം ഉറപ്പാ. ഒന്നുകിൽ അമ്മയും പെങ്ങന്മാരും റോഡിലിറങ്ങുന്നത് എനിക്ക് കാണേണ്ടി വരും, അല്ലെങ്കിൽ നന്ദിനി കുട്ടിയെ നഷ്ടപ്പെടേണ്ടി വരും.

0: ഉണ്ണിയേട്ടൻ പറയുന്ന പോലെ ഞാൻ കേൾക്കാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് നന്ദിനിക്കുട്ടി ഒന്ന് കാണണം. ഒരു നിമിഷമെങ്കിലും അവളോടൊന്ന് സംസാരിക്കണം.
1: അതിനെ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? താൻ നന്ദിനിക്കുട്ടിയെ വിളിച്ചിറക്കി കൊണ്ടുപോകുമെന്ന് ഭയന്ന് വീട്ടുതടങ്കില്ല അവള്. അമ്മാവൻ രവിയെ കൂട്ടി അവിടെ താമസിപ്പിച്ചിരിക്കുക.
0: ഇല്ല ഉണ്ണിയേട്ട, എനിക്ക് കാണണം. കണ്ടേ പറ്റൂ, ഞാൻ കാണും.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
3: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം പക്ഷേ.
4: ആരത്?
0: ഞാനാ. ബാലനാ. ബാലനോർക്ക്.

0: ഞാനേട്ടൻ്റെ അച്ഛൻ മരിച്ചിട്ട് അവിടെ വരെ ഒന്നും വരാൻ പോലും സമ്മതിച്ചില്ല. ഞാൻ പുറത്തിറങ്ങാതിരിക്കാനും ബാലേട്ടൻ മുന്നിൽ തടയാനും ആൾക്കാരെ ഏർപ്പെടുത്തിയിരിക്കറിയാനാ
1: ഞാൻ വന്നത്. നന്ദിനിക്കുട്ടി തയ്യാറാണെങ്കിൽ ഇപ്പോ ഈ നിമിഷം എന്റെ കൂടെ ഇവിടെ നിന്നിറങ്ങി വരാം. നമ്മളെ ആരും തടയില്ല.
0: ബാലേട്ടൻ ഒന്ന് വിളിച്ചാൽ ഈ ലോകത്തിന്റെ ഏത് കോണിലേക്ക് ഇറങ്ങി വരാൻ ഞാൻ എപ്പോഴും തയ്യാറാണ്. പക്ഷെ നമ്മൾ നമ്മുടെ കാര്യം മാത്രം ഓർത്താ പോരാ. ബാലേട്ടന്റെ അമ്മയും പെങ്ങന്മാരെയും മറന്നിട്ടുള്ള ഒരു ജീവിതം എനിക്ക് വേണ്ട. ഇപ്പൊ വന്നിരിക്കുന്ന കല്യാണാലോചനയെ കുറിച്ച് എല്ലാം ഞാൻ അറിഞ്ഞു. അത് നടന്ന ബാലേട്ടന് ബാലേട്ടന്റെ കുടുംബം രക്ഷപ്പെടുത്താൻ കഴിയും.
1: ശരിയാണ് ശരിയാണ്, പക്ഷെ നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മളെയാണ്, നമ്മുടെ സ്വപ്നങ്ങളാണ്.
0: ഈ ത്യാഗം നമുക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ, നമുക്ക് മാത്രം. എനിക്ക് മറക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ബാലേട്ടൻ എന്നെ മറന്നേ പറ്റൂ. ബാലേട്ടന്റെ നന്മയ്ക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കും.
2: അതിരാത്രി ഒളിച്ച് കള്ളനെ പോലെ നന്ദിനിക്കുട്ടിയുടെ മുറി കയറാൻ.
1: എന്റെ നന്ദിനിക്കുട്ടിയെ കാണാൻ എനിക്ക് ആരുടെ അനുവാദം വേണ്ട. കാണണമെന്ന് തോന്നി കണ്ടു.
2: നിന്റെ നന്ദിനിക്കുട്ടിയോ? അതൊക്കെ പണ്ട്. ഇനി ഇതുപോലെ നന്ദിനിക്കുട്ടിയെ കാണാമെന്നുള്ള അനുഭവം കാണിച്ചു കുട്ര.

0: ഇതുപോലെ രംഗം ഉണ്ടാകാതിരിക്കാന് ഞാൻ ഇത്രയും ദിവസം ശ്രമിച്ച്. എനിക്ക് എന്റെ നന്ദിനി കുട്ടിയെ വിളിച്ചുകൊണ്ട് പോണെങ്കിൽ ഇപ്പൊ ഈ നിമിഷം വിളിച്ചുകൊണ്ട് പോകാൻ അറിയാം. ഞാൻ വിളിച്ച അവൾ വരികയും ചെയ്യും. എന്താ കാണോ?
1: ഞങ്ങൾ ഓർത്തത് ഞങ്ങളുടെ മാത്രം കാര്യങ്ങളല്ല, ഞങ്ങളുടെ കടപ്പാടുകള്. ഇങ്ങനെ ചിന്തിക്കാൻ ഈ ലോകത്ത് ഞങ്ങൾക്ക് മാത്രമേ കഴിയൂ.

0: ഉടനെ നടത്തിയെടുക്കണമെന്ന് പറഞ്ഞ അവര് നടക്കണേ.
1: ഞാൻ എന്താ ചെയ്യാ വാസുവേട്ട, എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല.
0: ഞാനൊരു കാര്യം പറയട്ടെ, മറ്റൊന്നും തോന്നരുത്. വീടും പറമ്പ് എന്തായാലും പോവും. നമ്മളായിട്ട് വിറ്റാൽ എന്തെങ്കിലും ബാക്കി കിട്ടും. നടത്തിയെടുത്താ പിന്നെ ഒന്നും പ്രതീക്ഷിക്കണ്ട.
1: അതിനൊരു സമയവും സാവകാശവും ഒക്കെ വേണ്ടേ?
0: കൂടിപ്പോയാൽ ഒരു 10-15 ദിവസം. അതുവരെ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ പിടിച്ചു നിർത്താം.
2: ഏതായാലും കോൺട്രാക്ടർ മോക്ക് സംബന്ധത്തിന് കണ്ടുവച്ച സ്ഥലം ഫസ്റ്റ് സ്ഥലം തന്നെ.

0: പറയാം.
1: ബാലേ എന്നിട്ട് ഒന്നും പറയണ്ട. വീടും പറമ്പും കടക്കാർ കൊണ്ടുവന്ന പരം ഞാൻ അതിങ്ങോട്ട് വാങ്ങിയെന്ന് വിചാരിച്ചാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ കല്യാണ തീയതി ജോത്സനെ കൊണ്ട് നോക്കിച്ചിട്ട് ഇങ്ങോട്ട് അറിയിക്കാം. മറ്റെന്തെങ്കിലും എന്നെ അറിയിക്കാനുണ്ടെങ്കിൽ ഉണ്ണിഷനാര് ശിവദാസമേനോം വഴി എന്നെ ബന്ധപ്പെട്ടാൽ മതി.
0: ആയിക്കോട്ടെ,
1: എന്നാ പിന്നെ ഞങ്ങൾ വൈകിക്കുന്നില്ല, ഇറങ്ങാം.

അതെ, ഇറങ്ങാൻ നേരമായി. രാജകാലത്തിന് മുമ്പ് ഇറങ്ങണം. ബാലോണി ഇറങ്ങി വരാൻ പറയൂ. ബാല.

0: மணிக்கு. நமஸ்காரம்.
1: சார்.
2: ஆ,
1: ഞാൻ സാറിനെ കാണാൻ വീട്ടിലോട്ട് വരാനിരിക്കുകയായിരുന്നു.
2: എന്താ വല്ല കറക്ഷൻ കേസിലും കുടുങ്ങിയോ?
1: അതല്ല, എന്നെ ലോക്കലിയും നേരത്തെ ട്രാഫിക്കിലോട്ട് തട്ടി.
2: എങ്ങനെ തട്ടായിരിക്കും? ധാരാളം മൊത്തത്തിൽ ഒരു ഇമ്മോറൽ ട്രാഫിക് ആണല്ലോ.
1: അങ്ങ് വിചാരിച്ചാൽ.
2: ആ, ഒരു കാര്യം ചെയ്യ്, ഹോം മിനിസ്റ്റർ പി ഐപ്പ് കണ്ടിട്ട് ഞാൻ പറഞ്ഞു തറ മിനിസ്റ്റർ, ഞാൻ പിന്നെ വിളിച്ച് പറഞ്ഞോളാം.
1: ശരി സാർ.
2: ആ
1: കൈമളെ, കൈമളെ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണേ.
3: കൈമളെ, കൈമണി അടിച്ചാൽ മാത്രം പോരാ, കൈമടക്കം തരണം. എല്ലാവരും ഹെഡ്ക്വാർട്ടേഴ്സിലെ കൊടുക്കൂ, സബ്ഡി പോയിക്ക് ഒന്നും തരില്ല.
1: വേണ്ടത് ചെയ്തോളാം.
3: അന്ന് വന്ന് കൈമണും കറക്റ്റായി. സംസർഗ ഗുണദോഷ തലയാടുമ്പോ ഇടയ്ക്ക് വാലിന് ഒന്ന് ആടാം.
1: നമസ്കാരം സർ.
2: ബാലനല്ല, അത്
1: ഉണ്ട് സാർ. ഒരു മീറ്റിംഗില്ല.
2: എന്ത് മീറ്റിംഗ്?
1: ഡിപ്പാർട്ട്മെന്റ് മീറ്റിംഗ്.
2: കീ ഉദ്യോഗസ്ഥന്മാരായിട്ട്?
1: അതെ സർ. സാർ
2: ഒന്ന് പോടോ. താമാറോ.
3: മീറ്റിംഗ് നടക്കുകയാണ് സർ. ഇടിച്ചകത്ത് കയറിയില്ലേ? ഹീസ് മിനിസ്റ്റർ, മിനിസ്റ്റർ ഫോർ ഫാദർ ഇൻ ലോസ്.
4: മൂന്നാമത്തെ നോട്ടീസിന് റെസ്പോണ്ട് ചെയ്യാത്ത സ്ഥിതിക്ക് വി വിൽ പ്രൊസീഡ് വിത്ത് റവന്യൂ റെക്കോർഡ്.
2: അങ്ങോട്ട് കയറിയിരിക്കണോ?
4: എനി മോർ ഡൗട്ട്സ്? ആ കെ എഫ് സിയുടെ ഫയൽ പുട്ടപ്പ് ചെയ്യുന്ന കാര്യം ഉണ്ടായിരുന്നു. സാരമില്ല, സാർ ഫ്രീ ആകുമ്പോൾ വിളിച്ചാൽ മതി, ഞങ്ങൾ വരാം.
1: ഓക്കെ.
2: പാപ്പച്ചൻ വണ്ടി പെരിയാറ്റിലും മറ്റു പല സ്ഥലത്തും എസ്റ്റേറ്റിംഗ് ആയിരുന്നൊക്കെ ഉള്ള ആളാണ്. ഇയാളുടെ ഒരു കാര്യം ഉണ്ടായിരുന്നു. ആ അപ്ലിക്കേഷൻ

0: വിവരവും വിദ്യാഭ്യാസവും ഉള്ളതല്ലേ. ദിസ് ഇസ് അഗൈൻസ്റ്റ് റൂൾസ്. ഇതിനൊക്കെ ക്യാബിനറ്റ് ഡിസിഷൻ ഇല്ലാതെ എനിക്ക് മാത്രമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല.
1: അഗൈൻസ്റ്റ് റൂൾസ് ആയതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത്. ക്യാബിനറ്റ് ഡിസിഷൻ ഒക്കെ ഞാൻ എടുപ്പിച്ചോളാം. ഇയാൾ അതൊന്ന് ഒപ്പിട്ട് കൊടുത്തേ.
0: സാധ്യമല്ല.
2: ഉള്ളത് പറഞ്ഞപ്പോ കള്ളന് തുള്ളലും സാറ് വിഷമിക്കാതെ ഇഷ്ടമുള്ളത് ചെയ്താൽ മതി.

0: മീറ്റിംഗ് നടക്കും ഭാഗത്തെ കാര്യം കടത്തിവിടരുന്നറിയില്ലേ?
1: ഓവ് സർ, ഞാൻ പറഞ്ഞിട്ടും അനുഭവിക്കാതെ സാറിന്റെ ഫാദറിലെ ആയതുകൊണ്ട് എനിക്കും രണ്ട് വിസിറ്റേഴ്സ് ഉണ്ട് സാർ.
0: വരാൻ പറയാം
1: സാർ. ചെല്ലാൻ പറഞ്ഞു.

0: എന്താ വിശേഷിച്ച്?
1: സർക്കാരിൽ നിന്ന് ലോൺ എടുത്ത് ഒരു ഫാം നടത്തിക്കൊണ്ടിരുന്നത് അറിയാലോ. നോക്കാൻ ആളില്ലാണ്ട് ഒക്കെ നശിച്ചു. സമയാസമയത്ത് ലോൺ തിരിച്ചടച്ചതുമില്ല.
2: ഇപ്പോ പലിശയും പലിശയുടെ പലിശയും കൂടി വാങ്ങിച്ചതിന്റെ നാലിരട്ടിയായി.
1: തിരിച്ചടയ്ക്കാൻ കുറച്ച് അവകാശം വേണം.
0: ഒരു ആപ്ലിക്കേഷൻ എഴുതി സൂപ്രണ്ടേ കൊടുത്തേക്കോ. മൂന്നോ നാലോ ഗഡുക്കളായിട്ട് അടച്ചാൽ മതി. ഇനി നാളെ വന്നോളൂ, ഓർഡർ ഒപ്പിട്ട് തരാം.
1: ആശ്വാസമായി. വളരെ ശങ്കയോടു കൂടിയാ വന്നത്. അല്പം തെറ്റിപ്പോയെന്ന് ഇപ്പൊ ബോധ്യായി.
3: നന്ദിനിക്കുട്ടി പഠിക്കാനെന്നും പറഞ്ഞ് അന്ന് പോയതാ ഡൽഹിക്ക്. പിന്നെ അമ്മയുടെ മരണത്തിനൊന്നും വന്നു. അതിന് ശേഷം വന്നിട്ടേ ഇല്ല. ആ വീടും പറമ്പ് അന്യാധിയപ്പെട്ട് പോകണ്ടെന്ന് കരുതി അതും വിട്ടു. ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കിയിട്ടുണ്ട് ആ കാര്യം.

0: കുറെ നേരമായിട്ട് ഞാനിതെല്ലാം കേട്ടോണ്ട് താഴെ നിൽക്കുക. ഐ എ എസ് കാരനല്ലേ സംസ്കാര സംബന്ധമായിരിക്കും വിചാരിച്ചു. 10-15 ലക്ഷം മുടക്കി തന്റെ കുടുംബത്തെ കടവും നിർത്ത് പെങ്ങമാരൻ കെട്ടിച്ചയച്ച് തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തുവേ. എന്റെ മോളെ തല്ലാനല്ല, സന്തോഷത്തിലവളോടെ ജീവിക്കാനാ. തനിക്കൊന്നും പറ്റില്ല, ഇറങ്ങി പോണം. പെട്രോൾ അടിക്കിയ ശമ്പളം നേരത്തെ തന്റെ കൂടെ എന്റെ മകളെ അയക്കില്ല, അവളോട്ട് വരികയില്ല. രണ്ട് കുട്ടികളായിന്ന് വെച്ച് അവൾക്ക് ഇനി ഒരു ഭർത്താവിനെ കിട്ടില്ല എന്നൊന്നുമില്ല. 10-15 ലക്ഷം മുടക്കാൻ എനിക്ക് ഇനിയുണ്ട്, ഇറങ്ങി പോണോ.
1: കാശും പ്രതാവും കൊണ്ടും മനുഷ്യബന്ധങ്ങളെ വിലക്ക് വാങ്ങിക്കാന്ന് വിശ്വസിക്കുന്ന തന്നെ പോലുള്ള ഒരു തേർഡ് റേറ്റ് അപ്പ് സ്റ്റാർട്ടിനോട് എനിക്ക് ദേഷ്യമല്ല തോന്നുന്നത്. ഒരു തരം വില കുറഞ്ഞ സഹതാവോ. എങ്ങനെ പോകാണ്ടിരിക്കും കൈമളെ?
2: സാർ പോരുത്. സാമം, താനം, ഖേദം, പിന്നെ ദണ്ണം, അത് ചെയ്യേണ്ടി വന്നു. എത്ര നാൾ ഇങ്ങനെ സഹിക്കും?
3: ഒരു വിധത്തിൽ പിരിഞ്ഞ നന്നായി സാർ. അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്തേത് എന്റെ ജീവിതം ആ തടവറയിൽ ഹോമിക്കേണ്ടി വന്നേനെ. അവളെക്കുറിച്ച് ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരൊറ്റ നല്ല മുഹൂർത്തം പോലും ഇല്ല സാർ. പിന്നെ കുട്ടികളുടെ കാര്യം ഓർക്കുമ്പോഴാണ്. ഒരമ്മയുടെ സ്നേഹം എന്താണെന്ന് അവരറിഞ്ഞിട്ടില്ല. എന്റെ സ്വന്തം കാശ് കൊടുത്തൊരു ചോക്ലേറ്റ് പോലും അവർക്ക് വാങ്ങിക്കൊടുക്കാൻ ഒരവസരം അവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഒരുപാട് കാശ് എന്റെ കയ്യിലുണ്ട്. അതും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അയാളുടെ കാൽക്കൽ പോയി വീഴേണ്ടി വന്നേനെ. ഇതെല്ലാം ഞാൻ അനുഭവിക്കണം. വീട്ടുകാർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ പോയതാ. എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ച് എന്റെ നന്ദിനി കുട്ടിയുമായിട്ടുള്ള ജീവിതം മതിയായിരുന്നു.
4: പ്രേമിച്ച പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ ദാമ്പത്യം സുഖകരമാകണമെന്ന് നിയമമൊന്നുമില്ലടോ. 10 കൊല്ലത്തെ പ്രണയബന്ധത്തിന് ശേഷം വിപ്ലവം സൃഷ്ടിച്ചൊരു വിവാഹമായിരുന്നു എന്റേത്. എന്നിട്ട് എന്ത് പ്രയോജനം? വീട്ടുവേലക്കാരിയുടെ കയ്യിൽ നിന്നല്ലാതെ ഒരു കപ്പ് ചായ എന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് കുടിച്ച ഓർമ്മ എനിക്കില്ല. അവൾ എന്നെക്കാളും സ്നേഹിച്ചത് മെഡിക്കൽ പ്രൊഫഷനെയാണ്. MBBS, MCH, FRCS അങ്ങനെ കുറേ ഡിഗ്രികൾ അവൾ വാരി കൂട്ടി. അതിനിടയിൽ എങ്ങനോ ഒരു കുട്ടിയും ഉണ്ടായി. ഇപ്പൊ വല്ലപ്പോഴും തള്ളേം മോളും കൂടെ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ടൊരു വിസിറ്റ്, ഇവിടെ നിന്ന് ഇങ്ങനെ തുരുമ്പിക്കുമ്പോ അങ്ങോട്ടൊരു വിസിറ്റ്. എനിക്കാണ് ഇവിടം വിട്ടു പോകാനൊരു താല്പര്യവുമില്ല. എന്ത് ജീവിതമാണോ എന്റേത്? ദാമ്പത്യ സുഖം എന്നൊക്കെ പറയുന്നത് ഒരു യോഗമാണ്.
3: ഒരു ദുസ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന ആശ്വാസമാണ് തോന്നുന്നത്. എല്ലാം മറന്ന് ഇനി എനിക്ക് വേണ്ടി മാത്രം എനിക്കൊന്ന് ജീവിക്കണം. നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ് ടു എനി ബഡി.
4: എങ്ങോട്ടാ പ്രയാണം?
3: ആദ്യ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു ലോങ് ലീവ് എടുക്കണം. പിന്നെ ബാങ്കിൽ നിന്ന് കാശും എടുത്ത് കുറെ പുസ്തകങ്ങളും വാങ്ങി ഈ ലോകത്തിൽ മനസമാധാനം കിട്ടുന്ന ഏതെങ്കിലും ഒരു കോണിലേക്ക്.
4: പക്ഷേ ഒരു കാര്യം, എനിക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ഈ വീടും ഇത് ഉപേക്ഷിച്ച് പോകാൻ കഴിയാത്ത ഞാനും ഇവിടെ തനിക്ക് വേണ്ടി ഉണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. വല്ലപ്പോഴും തന്റെ കൂടെ വീണ് കിട്ടുന്ന നല്ല സായാഹ്നങ്ങൾ മാത്രമായിരുന്നു എന്റെ ഏക ആശ്വാസം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് താൻ എവിടെ ഉണ്ടെന്നുള്ള കാര്യം എന്നെ വിളിച്ചറിയിക്കണം. ഓൾ ദി ബെസ്റ്റ്.

0: సార్
1: ఎస్
0: ప్లీజ్ సార్ చాలే మిక్సిడ్ ఎనీ అదర్ ఎంటర్టైన్మెంట్
1: వాట్
0: അല്ല അത് പിന്നെ
1: എന്താ അതെന്റെ പേര്
0: പേര് നാണപ്പൻ സാറിനെ കണ്ടപ്പോഴെ എനിക്കും തോന്നി മലയാളിയാണെന്ന് പിന്നെ ചോദിച്ചിട്ടല്ലെങ്കിൽ ആകെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആവും പിന്നെ അത് അഡ്ജസ്റ്റിംഗ് ആവാൻ ടൈം എടുക്കും
1: നോ മിസ്അണ്ടർസ്റ്റാൻഡിങ് മിസ്റ്റർ നാണപ്പൻ
0: താങ്ക് യു സാർ ഈ കോട്ടേജുകളുടെ ടോട്ടൽ ഇൻചാർജ് എനിക്കാണ് ഇവിടെ എന്ത് നടക്കണമെങ്കിലും ഞാൻ വേണം സ്കോച്ച് ട്രിപ്പിൾ ഫൈവ് സിഗരറ്റ് പെർഫ്യൂംസ് പ്ലസ് അതർ ഐറ്റംസ് അതല്ല ഇവിടെ മൂന്ന് തരം ആൾക്കാരാണ് വരുന്നത് ഒന്ന് ഡീസന്റ് പാർട്ടീസ് സാറിനെ പോലെ പിന്നൊന്ന് ഇൻഡീസന്റ് പാർട്ടീസ് മൊത്തം അലമ്പാക്കിട്ടേ പോവുള്ളൂ പിന്നെ ഡീസന്റ് ഇൻഡീസന്റ് പാർട്ടീസ് അത്യാവശ്യം ചുറ്റിക്കളിയൊക്കെ ഉള്ള ആൾക്കാർ പിന്നെ സാറിന് ഇനി എന്തെങ്കിലും ആവശ്യം തോന്നുകയാണെങ്കിൽ ആ കോളിംഗ് ബെല്ലിലേക്ക് നോക്കിയാൽ മതി.

0: സാർ, റെഡ് വേണോ, ബ്ലാക്ക് വേണോ, ബ്ലൂ വേണോ?
1: ബ്ലാക്ക്.
0: ഇതാ സാർ, ഞാൻ വേഗം ഒന്ന് വിളിച്ചോട്ടെ. നാഗർത്തോളെ, മൊത്തമായിട്ട് ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് ഈ നാശം സാറിന്, റെഡ് കുടിക്കുമ്പോ തോന്നും ബ്ലാക്ക് വേണമെന്ന്, ബ്ലാക്ക് കുടിക്കുമ്പോ തോന്നും ബ്ലൂ വേണമെന്ന്. വന്നു കഴിഞ്ഞാൽ ആകെ ഒരു മേള, പാട്ടും ഡാൻസും കൂത്തും എല്ലാം നാളെ തൊട്ട് കാണാം.

0: Good morning.
1: Good morning.
0: Staying here?
1: Staying here.
0: Cottage?
1: Cottage.
0: Number?
1: 14.
0: Oh, I am in 15. We are lovers. Sorry, we are neighbors. Alone?
1: Alone.
0: But married?
1: Married.
0: അമ്പട കള്ള ഇവൻ എന്റെ മാതിരി തന്നെയാ ഭാര്യയും പിള്ളേരും നാട്ടിലാക്കിട്ട് സുഖിക്കാൻ വന്നിരിക്കുക. ഇനാഷു ഫ്രം കുന്നംകുളം കേരള.
1: ബാലേന്ദ്രൻ ഫ്രം ട്രിവാൻഡ്രം.
0: അയ്യോ മലയാളിയാണോ? ഐ തോട്ട് യു ആർ ബംഗാളി.
1: എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി മിസ്റ്റർ ഇനാഷു ആണെന്ന്. ഇനാഷുവിന്റെ വരവിനെ പറ്റി നാണപ്പൻ എല്ലാം പറഞ്ഞിരുന്നു.
0: എല്ലാം പറഞ്ഞു?
1: എല്ലാം പറഞ്ഞു.
0: എല്ലാം മനസ്സിലായോ?
1: എല്ലാം മനസ്സിലായി.
0: അയ്യേ എനിക്ക് നാണാവണം. രണ്ടെണ്ണം വീശി നാണം തീർത്തിട്ട് റൂമിലേക്ക് വരാം. ഓക്കെ. അവൻ എല്ലാം പറഞ്ഞോ? കാലത്തെങ്ങനെയാ വീശാറുണ്ട?
1: ഏ പകല് താല്പര്യമില്ല.
0: അയ്യേ ഇതിനങ്ങനെ രാത്രിന്നും പകലെന്നൊന്നുമില്ല. സൗകര്യം കിട്ടുമ്പോഴൊക്കെ അങ്ങോട്ട് വീശ. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഫ്ലൈ ചെയ്ത് ഇടയ്ക്കൊന്ന് ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് സുഖാവുക. എടാ നാണപ്പ, നിനക്ക് നാണണ്ട. എന്നെ പോലുള്ള വെരി ഡീസന്റ് പാർട്ടീസിന്റെ ദി അതർ സൈഡ് ഓഫ് മിഡ് നൈറ്റിനെ പറ്റി മറ്റുള്ളവരോട് പറയാൻ. ഇവിടെ ആർക്കാ സാറിനെ കുറിച്ച് അറിയാത്തത്? ഈ കടൽ തീരത്ത് ഓരോ മണൽത്തരികൾക്ക് പോലും അറിയാം ഈരാശു സാറിന്റെ വീര സാഹസിക കഥകൾ. പോട കള്ള, എനിക്ക് നാണാവണം. പിന്നെ നമുക്ക് സിറ്റിയിൽ പോയൊന്ന് ചുറ്റിയാലോ? ഒരു ചെറിയ ഡൈ, ഫേഷ്യൽ, പെഡിക്യൂർ, മാനിക്യൂർ. ഒരു 10 ഇയേഴ്സ് അങ്ങോട്ട് കുറഞ്ഞു കിട്ടും. ഹൗ ഓൾഡ് ആർ യു?
1: ഐ ആം നിയർലി 40s.
0: എന്നെ കണ്ടാൽ എത്ര തോന്നും?
1: 45, 46.
0: അയ്യേ അത്ര തോന്നും. ഐ ആം 54. എന്റെ ചെറുപ്പത്തിന്റെ രഹസ്യം ഞാൻ പറയാം. ഓൾവേസ് ബി ജോളി, ഡോണ്ട് ബി സോറി. മേക്കിംഗ് മണി ആൻഡ് സ്പെൻഡിങ് മണി, നോട്ട് ടെൻഷൻ ആൻഡ് ദിസ് ആക്ടിവിറ്റീസ് ആൻഡ് നാണപ്പൻ.

0: ശ്രീകൃഷ്ണനെ പോലെ വെണ്ണയിൽ നിന്ന് ഇവിടെ ഇരിക്കുക, എന്നിട്ട് ശ്രീരാമന്റെ സ്വഭാവവും കാണിക്കുക. ഞാൻ പണങ്ങി നന്നായി വീശില്ല, സ്ത്രീവിഷയില്ല, വലിയില്ല, ഇയാളെ ആള് ശരിയല്ല.
1: പിണങ്ങാതെ ഈനാശു, എല്ലാം നമുക്ക് ശരിയാക്കാന്നേ.
0: അതെ, ഈ വെണ്ണ തിന്നുന്നോണ്ട് പ്രത്യേകിച്ച് വല്ല ഗുണമുണ്ടോ? അല്ല, അറിയണല്ലോ. പിന്നെ രണ്ടു മൂന്ന് ദിവസത്തെ ചുറ്റിക്കളിയും കൂടി ഉള്ളൂ. പിള്ളേരെ കാണാൻ ബാംഗ്ലൂർക്ക് പോകണമെന്നും പറഞ്ഞ് ഇറങ്ങിയതാ. മൂത്ത മകൻ ഡയമണ്ട്, അവൻ എഞ്ചിനീയറിംഗ് കോളേജിലാ. രണ്ടാമത്തത് മകളാ റൂബി, അവള് മെഡിക്കൽ കോളേജിലും. അവരെ കണ്ടിട്ട് നാട്ടിലേക്ക് മടങ്ങി പോകുന്ന വഴിക്ക് ഞാൻ ഒന്നുകൂടെ ഇവിടെ ഇറങ്ങും. എന്തിനാ? തന്നെ കാണാൻ. ഇതുപോലെ വിശേഷപ്പെട്ട വസ്തുക്കളെ അപൂർവമായിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ. അതാ പരിപാടി. കൂടുതൽ ദിവസം എടുത്താലേ കുഴപ്പ. എന്റെ വൈഫില്ലേ വെറോനിക്ക, ഭയങ്കര സംശയകാരിയാ. തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ ആകെ ഒരു പരിശോധനയാ. കാറ്, ബാഗ്, തുണികള്, എന്തിന്? എന്നെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അഴിച്ചിട്ട് തപ്പി നോക്കും. വല്ല ഉരച്ചിലോ തട്ടലോ മുട്ടലോ ഉണ്ടെങ്കിൽ തീർന്നു. അപ്പോഴേ ഇന്ന് രാത്രി ഒരു കലക്കാ കലക്കണം. ഇന്ന് രാത്രി കലക്കണം.
1: രണ്ട് കോളേജ് സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. കോട്ടേജ് നമ്പർ 12 കയറിയിട്ട്. അയ്യോ, കോളേജ് സ്റ്റുഡൻസ്? ഒന്ന് ചെക്കനാ.
0: ചെക്കനാ? മറ്റത് പെണ്ണ് തന്നെയാണല്ലോ.
1: ഓ,
0: ചെക്കനെയൊക്കെ നമുക്ക് ഒതുക്കാടോ. നീ പോയി മൊത്തത്തിലുള്ള കാലാവസ്ഥയും നിലവാരം ഒക്കെ ഒന്ന് അറിഞ്ഞിട്ടുണ്ട് വാ.
2: നിങ്ങൾക്ക് രണ്ടുപേർക്കും 24 മണിക്കൂറും ഇതേ പറയാനുള്ളൂ.
0: എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ചു നേരം പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറുപടി നിനക്ക് സൃഷ്ടി കർത്താവൂന്ന്. എന്റെ ബാല, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ലൈഫ് എന്ന് പറഞ്ഞ ദേദും പിന്നെ നാണപ്പനും.
3: എന്റെ സാറേ, ചിലര് വിത്ത് ലഗേജ് ആയിട്ട് വരുന്നു, വേറെ ചിലര് വിത്തൗട്ട് ലഗേജ് ആയിട്ട് വന്നു, ലഗേജ് ആക്കുന്നു. സാറ് മാത്രം ഒരു ലഗേജും ഇല്ലാതെ ഒരു പുസ്തകമായിട്ട് ഇങ്ങനെ.
1: കോളേജ് പോണം, കോളേജ്
3: എവിടെ?
0: ഞാൻ ഇന്ന് പോണെന്ന് വിചാരിച്ചതാ, ഇനി രണ്ടാലൊന്ന് അറിഞ്ഞിട്ടേ പോണുള്ളൂ. ആണപ്പാ, നീ നിന്റെ സകല കഴിവുകളും പ്രയോഗിച്ചോ.

0: ഇങ്ങോട്ട് തിരി. ഇത് വിചാരിച്ച മാതിരി അടൽ സോണിലെ അല്ല, വെറും യൂണിവേഴ്സൽ ലവ് സ്റ്റോറിയാ.
1: What a drink?
2: No, thanks.
1: Auto for you?
2: No.
1: Come on, Nina. Let's go.
0: ബാല, ഇവന്മാര് നമുക്ക് പണിയുണ്ടാക്കുന്ന തോന്നണേ. സൂക്ഷിച്ചില്ലെങ്കിൽ ഈ ലവ് സ്റ്റോറി സ്റ്റണ്ട് പടാവും ബാല.

0: നീനയുടെ വീട്ടിൽ ഇതറിഞ്ഞപ്പോ പ്രോബ്ലം ആയി. പിന്നെ മറ്റ് മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ഫ്രണ്ട്സിന്റെ സഹായത്തോടെ ഞങ്ങൾ എറണാകുളത്ത് വെച്ച് ട്രേസ്റ്റുമാരെ അയച്ചു. ഇപ്പോ ബോംബെക്ക് പോകുന്ന വഴിയാ.
1: അതുകൊണ്ടൊന്നും പ്രോബ്ലം തീരുന്നില്ലല്ലോ. ഇനി ഇങ്ങനെയുള്ള ഡേഞ്ചറസ് സിറ്റുവേഷൻ ചെന്നപ്പെടാം. എങ്ങനെയെങ്കിലും പേരന്റ്സുമായിട്ട് രമ്യതയിലാകുക. എവിടെ നിങ്ങളുടെ വീട്?
0: ട്രിവാൻഡ്രത്താ. ഞാൻ അഡ്വക്കേറ്റ് തോമസ് മാത്യുവിന്റെ
1: മകനാണ്. ഇനി ആര് വിളിച്ചാലും കഥ തുറക്കണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കോട്ടയം നമ്പർ 14 ഉണ്ട്.
0: ശരി സർ.
1: Let me see if I can do something for you. Okay, കടന്നോളൂ.
0: Thank you. Thank you so much.
2: ഇതാണേ ലേശം പണി കൂടി ഉണ്ട്.
3: എന്ത് പണി?
2: നമുക്ക് കുറച്ചു നേരം ഓടി കളിക്കാം.
3: ഹലോ,
2: താനോ? ഇത് എവിടുന്ന ഈ പാതിരായിക്ക്? ഇപ്പോഴെങ്കിലും ഒന്ന് വിളിക്കാൻ തോന്നിയല്ലോ. അഡ്വക്കേറ്റ് തോമസ് മാത്യു, വഞ്ചിയൂർ, ട്രിവാൻഡ്രം. ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം.
3: പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
2: ഒരു വിശേഷം ഉണ്ട് പറയാൻ. തന്റെ ഒരു വിവരവും കിട്ടാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. വിക്രമം കോൺട്രാക്ട് ഡൈവേഴ്സ് നോട്ടീസിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. പിന്നെ കാര്യമായി കല്യാണാലോചനകളും നടത്തുന്നുണ്ട്. എന്നെ 3-4 തവണ വിളിക്കും. താൻ എവിടെയാ ഉള്ളതെന്ന് ഒരു പിടിയും കിട്ടിയിട്ടില്ല. എന്നോട് തിരക്കിയാൽ തന്റെ അഭിപ്രായത്തെ പറ്റി എന്ത് പറയണം?
1: നിവൃത്തിയില്ലാഞ്ഞിട്ട് ഇറങ്ങിപ്പോന്നല്ലേ. പിന്നെ അവരുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ശരി, അപ്പോ നാളെ തിരിച്ചു വിളിക്കുമല്ലോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമ ശബ്ദരേഖ.
1: സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം പക്ഷേ

0: Excuse me, sir.
1: Yes. I am Dr. Thomas Matthew.
2: Hello. I am Dr. Sandhya.
1: Hello. Sir.
2: Sir.
1: In the mall. Don't be tense. Everything is fine. രണ്ടുപേരും ഇമോഷണൽ ആകരുത്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇന്റലിജന്റ് ആവുകയാണ് വേണ്ടത്. ഇനി പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റി ആലോചിക്കുക. നീനയും രാജനും രജിസ്റ്റർ വിവാഹം കഴിച്ചു. അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത് ദിവസങ്ങളാണ്.
2: എന്ത് തോന്നിയോ സാർ അതൊക്കെ?
1: ഡോക്ടർ പ്ലീസ്, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അവരെ സന്തോഷമായിട്ട് അംഗീകരിക്കുക. ഇപ്പൊ തന്നെ വളരെ ഡേഞ്ചറസ് ആയ ഒരു സിറ്റുവേഷനിൽ നിന്ന് എനിക്ക് അവരെ രക്ഷിക്കേണ്ടി വന്നു. ഇനി എതിർത്താൽ ഇനി അവർ കൈവിട്ടുപോകും. ഇതിനേക്കാൾ കുഴപ്പങ്ങൾ ചെന്ന് അവർ പെടുകയും ചെയ്യും. അവർ തമ്മിൽ സ്നേഹിച്ചു, കല്യാണവും കഴിച്ചു. അക്സെപ്റ്റ് ഇറ്റ് ഗ്രേസ്ഫുള്ളി.
3: എനിക്കിനി ആലോചിക്കാനൊന്നുമില്ല. ഐ അക്സെപ്റ്റ് ഇറ്റ്.
4: സുഹൃത്തുക്കളെ, വളരെ ചെറുപ്പത്തിൽ തന്നെ ലവിന്റെ ലൈൻ വലിച്ചതിന്റെ പേരിൽ പിതാക്കന്മാരുടെ രോഷത്തിനിരയാവുകയും തദ്വാര വീട്ടുതടങ്കലിൽ പാർക്കേണ്ടി വരെ വന്നിട്ടും അവിടെ നിന്നൊക്കെ ചാടി ഓടി ഇവിടെ വരികയും വീണ്ടും ചില അപകട മേഖലകൾ തരണം ചെയ്യുകയും അവസാനം പ്രണയം മാത്രമേ വിജയിക്കൂ എന്ന് തെളിയിക്കുകയും ചെയ്ത ഈ ലൈല മജ്നുമാർക്ക് എന്റെ വിവാഹ മംഗളാശംസകൾ. ലോങ് ലീവ് ലവ്. ലവ് നെവർ ഡൈ. കൈയടിക്ക് കൈയടിക്ക്.
1: യെസ്. സാറോ, എന്തായാലും മുന്നറിയിപ്പ് ഇല്ലാതെ
5: തന്നെ ഒന്ന് കാണണമെന്ന് തോന്നി പോന്നു.
1: എന്താ വിശേഷിച്ച്?
5: ചില വിശേഷങ്ങളൊക്കെ ഉണ്ട് പറയാം. ആദ്യം ഒന്ന് കുളിച്ച് ഫ്രഷ് ആവും.
1: പ്ലീസ്.
5: അല്ല, താനിപ്പൊ മുടിയൊക്കെ ഡൈ ചെയ്ത് അങ്ങ് മിടുക്കനായല്ലോ. എനിക്ക് നാളെ രാവിലത്തെ ട്രിവാൻഡ്രം ഫ്ലൈറ്റിന് തന്നെ മടങ്ങിപ്പോണം. മിസസ് ഡോക്ടർ മാലതി മേനോനും മകൾ ജ്യോതി മേനോനും സ്റ്റേറ്റ്സിൽ നിന്ന് ഒരു വിസിറ്റിന് വരുന്നു മറ്റന്നാ.
1: പിന്നെന്തിനാ സാർ ഇതിനിടയിൽ ഇങ്ങോട്ട്?
5: നിവൃത്തിയില്ല അഞ്ഞിട്ട്. തനിക്കിതൊരു ഷോക്കാവില്ല എന്നറിയാം. ജോയിന്റ് ഡൈവോഴ്സ് പെറ്റീഷൻ തന്നെ കൊണ്ട് ഒപ്പിടിയിക്കാനുള്ള ദൗത്യവുമായിട്ടാണ് കോൺട്രാക്ടർ എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇത്ര ധൃതി പിടിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ല എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. അങ്ങേര് വാശിയില്ല?
1: ഞാൻ ഒപ്പിടില്ല എന്ന് വാശി പിടിച്ചിട്ട് എന്താ കാര്യം സാർ? ഉള്ള മനസ്സമാധാനം കൂടെ നഷ്ടപ്പെടും. ഞാൻ ഒപ്പിട്ടതിന സാർ.
5: ഞാനായിട്ട് കൂട്ടിച്ചേർത്തത് ഞാനായിട്ട് തന്നെ പിരിക്കുന്നു.

0: 10 കൊല്ലത്തെ ദാമ്പത്യ യാതന ഇങ്ങനെ അവസാനിച്ചു എന്ന് ആശ്വസിക്കാമല്ലേ സാർ. വല്ലപ്പോഴും കുട്ടികളെ ഒന്ന് കാണണം തോന്നിയാൽ അവരെ കാണാനുള്ള സൗകര്യം എന്റെ അവകാശമായി തന്നെ സാർ അവരോട് പറഞ്ഞുറപ്പിക്കണം.
1: തീർച്ചയായും.

0: താങ്ങി എന്നാ അങ്ങോട്ട്?
1: പ്രകൃതി വെച്ച് അങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വരാം, വന്നെന്ന് തോന്നുമ്പോ വരാം.
0: കീപ് ഇൻ ടച്ച്, ടേക്ക് കെയർ.

0: തന്നെ എവിടെയൊക്കെ തിരക്കി, താൻ ഒറ്റയ്ക്ക് ഇവിടെ ഒന്ന് കിടക്ക. ഇന്നലെ സിറ്റിയിൽ ഒരു ഡേഞ്ചർ ഡൈബോളിക്കിനെ കാണാൻ പോയത് ഡേഞ്ചറിൽ അവസാനിച്ചനെ, രക്ഷപ്പെട്ടു. പക്ഷെ തിരിച്ചെത്തിയപ്പോ വെളുപ്പിന് 4 മണി, ഉണർന്നപ്പോ ഉച്ചയായി. 2 എണ്ണം അടിച്ചു, ഉണ്ടു, വീണ്ടും കിടന്നു. പിന്നെ എപ്പളാ ഉണർന്നത്? അല്ല, തനിക്ക് ആരെ ഗസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് നാണപ്പം പറഞ്ഞു.
1: ഉണ്ടായിരുന്നു, രാവിലെ മടങ്ങിപ്പോയി.
0: ആകെ മൂഡ് ഔട്ട് ആണല്ലോ. ബാലേന്ദ്രന് എന്തൊക്കെയോ സഹിക്കാനാവാത്ത ദുഃഖങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അതിനേക്കാൾ പുകച്ചിലുകളും കൊണ്ട് നടക്കുന്ന ആളാ ഞാൻ. നമ്മൾ പരസ്പരം വേദനകൾ കൈമാറിയ പിന്നെ എനിക്ക് തന്നെ ചിരിപ്പിക്കാനും കഴിയില്ല, തനിക്ക് ചിരിക്കാനും തോന്നില്ല. അതുകൊണ്ട് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട, ഒന്ന് എഴുന്നേറ്റ് ഇവിടെ ഇരുന്ന് മൂഡൌട്ട് ആവാതെ നമുക്ക് കാറിലൊന്ന് ചുറ്റി 4 കളറുകൾ കണ്ട് 70 mm സ്റ്റീരിയോഫോണിക് ആയിട്ട് തിരിച്ചു വരാം. ആ എഴുന്നേൽക്ക്.
1: പിന്നെ എനിക്ക്
0: മൂഡില്ല, മൂഡുണ്ടാക്കാനേ വരാൻ പറഞ്ഞു. എഴുന്നേൽക്ക്, എഴുന്നേൽക്കുന്നേ. ആ ആ ആയി കൈ ഒന്ന് പിടിച്ചേ.

0: ചേട്ടാ, എന്താ കോള്? ഒരു കളറ് ഞാനും കണ്ടു. പരിചയമുള്ളവരെ?
1: പരിചയമുള്ള ഒരാള് പോലെ തോന്നി.
0: ഇതെന്തൊരു ചുറ്റിക്കളി കേസാണല്ലോ, തിരിച്ചുവിട്ട് തപ്പണോ? എങ്ങനെ തപ്പാനാ? ഇവിടെ തന്നെ 110 ഹോട്ടലുണ്ട്. ചേട്ടാ വണ്ടി വിട്ടേ, വണ്ടി വിട് ചേട്ടോ.

0: സാറൊന്നും പതിവില്ലാതെ നല്ല കണ്ടീഷൻ ആയിരുന്നു അല്ലേ? ഈനാർ സാറും ഞാനും ഒരുപാട് വിളിച്ചു, സാർ അറിഞ്ഞില്ല.
1: ഇറങ്ങിപ്പോയി.
0: ആ ഈനാർ സാറിന് അത്യാവശ്യമായിട്ട് ബാംഗ്ലൂർക്ക് പോകേണ്ടി വന്നു. ബാംഗ്ലൂരിൽ ഫോണിൽ വിളിച്ചപ്പോ അദ്ദേഹത്തിന് വൈഫ് അവിടെ വിളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടു. ഏതായാലും തിരിച്ചുകൂടെ വന്നേ പോവുള്ളൂ, പ്രത്യേകം പറയാൻ പറഞ്ഞു.
1: ശരി
0: സാറിന് ഔട്ട് ഓഫ് മൂഡാണല്ലോ.

0: ഒഫീഷ്യൽ ടൂറില്ല
1: അല്ല
0: രാജേശ്വരി കുട്ടിയാണൊക്കെ
1: ട്രിവാൻഡ്രത്തുണ്ട് നന്ദിനി കുട്ടി ഇവിടെ
0: എല്ലാ കൊല്ലം കുറച്ച് ദിവസം ഞാൻ ഇവിടെ വന്ന് താമസിക്കാറുണ്ട്
1: ഒറ്റയ്ക്കേ ഉള്ളൂ

0: നന്ദിനി കുട്ടിക്ക് ഒരു വിവാഹം കഴിക്കാമായിരുന്നു.
1: ആരോടും വൈരാഗ്യം തീർത്തതല്ല, സ്വയം ശിക്ഷിച്ചതുമല്ല. ബാലേട്ടന്റെ സ്ഥാനത്ത് മറ്റൊരാളെ സങ്കല്പിക്കാനേ കഴിഞ്ഞില്ല.
0: ശരിയായിരിക്കാം, പക്ഷെ നന്ദിനി കുട്ടിയുടെ ഒറ്റപ്പെട്ട ജീവിതം എന്നിൽ വല്ലാത്ത കുറ്റബോധമാണ് ഉണ്ടാക്കുന്നത്. ഞാൻ വിവാഹം കഴിച്ചതും നന്ദിനി കുട്ടിയെ കഴിക്കായിരുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാനും ഒറ്റയ്ക്കാണ്.
1: ഞാൻ ബാലേട്ടനെ കുറ്റം പറയും. ഏതായാലും മറ്റൊരു ജീവിതം തിരഞ്ഞെടുത്ത സ്ഥിതിക്ക് എല്ലാം മറന്ന് എല്ലാ വിട്ടുവീഴ്ചകൾക്കും തയ്യാറായി രാജേശ്വരിയോടും കുട്ടികളോടും ഒപ്പം സന്തോഷമായിട്ട് ജീവിക്കണമായിരുന്നു. അല്ലെങ്കിൽ ഇനി ആ കുട്ടിയുടെ ശാപം ഞാനായിരിക്കും അനുഭവിക്കേണ്ടി വരിക.
0: നന്ദിനി കുട്ടിയെ മറക്കാനാവാത്തതായിരുന്നില്ല പ്രശ്നം, അച്ഛനും മകൾക്കും എന്നെ ആയിരുന്നില്ല ആവശ്യം, എന്റെ ഐ എസ് മാത്രമായിരുന്നു. എങ്ങനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കുക? എന്റെ കുട്ടികളെ പോലും ലാളിക്കാനുള്ള സാഹചര്യം ആ വീട്ടിലുണ്ടായിരുന്നില്ല. ഒരു നിലയ്ക്കും ജീവിക്കാൻ പറ്റില്ല എന്നായപ്പോ ഞാൻ ഇറങ്ങിപ്പോന്നു. അവർക്കതൊരാശ്വാസമായി മാത്രമേ കാണാൻ കഴിയൂ. ഇനി ഒരുമിച്ചൊരു ജീവിതമില്ല എന്നുള്ള തീരുമാനത്തിലാണ് ഞാനും അവരും. അതിനുള്ള ജോയിന്റ് ഡൈവേഴ്സ് പെറ്റീഷൻ എന്നെ കൊണ്ട് ഒപ്പിടിച്ചും കഴിഞ്ഞു. നന്ദിനി കുട്ടിക്ക് ഊഹിക്കാമല്ലോ ഞാൻ ഇത്രയും പറയണമെങ്കിൽ ഇത്ര മാത്രം അനുഭവിച്ചു കാണുമെന്ന്. ചിലപ്പോ തോന്നും ആർക്കൊക്കെയോ എന്തിനൊക്കെയോ വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതം വെറുതെ ഹോമിക്കുമായിരുന്നു എന്ന്.

0: കുറച്ച് വിവരമൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. രാധയും മാളുമൊക്കെ.
1: രാധ ബോംബെയിൽ, മാളു കൽക്കട്ടയിൽ. രാധയ്ക്ക് വീടും മാളുവിന് പറമ്പും ഞാൻ കൊടുത്തു. എന്നോടൊരു വാക്കുപോലും ചോദിക്കാതെ രണ്ടുപേരും കൂടെ വീടും പറമ്പും വിറ്റു. ഞാൻ വാങ്ങിയാൽ കാശധികം ചോദിക്കാനൊക്കില്ലല്ലോ. ഉണ്ണിയേട്ടനും റിട്ടയർ ചെയ്ത് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുപോയ പിന്നെ ഇല്ലിക്കൽ ഗ്രാമവുമായിട്ടുള്ള എൻ്റെ എല്ലാ ബന്ധങ്ങളും എന്നേക്കുമായി അവസാനം.

0: എന്ത്? സാറ് വിത്ത് ഹെവി ലഗേജ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ലഗേജ് ഇല്ലാതെ ആൾക്കാർ താമസിക്കാൻ പറഞ്ഞത്? പഴയ മോഡലാണെങ്കിലും നല്ല ബമ്പറും ടിക്കുക. അതെ എന്ത്? അയ്യോ, ഒരു ഡയറി വേണതാ. എടാ കഴിവേരുടെ മോനെ, അതെന്റെ ഭാര്യ. നിന്നെ പേടിച്ചിവിടെ കൊണ്ടുവരണ്ടെന്ന് വിചാരിച്ചതാ. എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാ മതി. അവൾ ആരാ മോളെന്നറിയോ? നീ പോ, പോ. നിന്നെ ഈ ഏരിയയിൽ കാണുന്നത്. പോ, നീ പോ. ഈലാർ സാറ് കുറ്റം പറയേണ്ട കാര്യമല്ല. വീട്ടിൽ ചെന്നാൽ ഈ മാതിരി ഒരു പിശാചല്ലേ കൂടിയുള്ള. ഓ സോറി, ഞാൻ പിന്നെ
1: വരാം. ഇത് മിസ്റ്റർ ഇനാശു, ഇത് നന്ദിനി മേനോൻ. അടുത്ത കോട്ടയിൽ താമസിക്കുന്നു.
0: പേര് എവിടെയോ കേട്ടിട്ടുണ്ട്.
1: ഇക്കൊല്ലത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇവർക്കായിരുന്നു.
0: ഓ, അങ്ങനെ വരട്ടെ. ഒരു നോവല് പോയിട്ട് ചെറുകഥ പോലും വായിക്കാത്ത ആളാണ് ഞാൻ. കൊച്ചുനാളിൽ തന്നെ ഈനാശു എന്നൊരു പേര് വിട്ട് തടിക്കടയിലേക്ക് പറഞ്ഞു വിട്ടു ബിസിനസ് പഠിക്കാൻ. പിന്നെ എങ്ങനെയാ ഇതൊക്കെ വായിക്കണേ? അപ്പൊ ശരി, ഞാൻ പിന്നെ വരാം.
2: നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ കോട്ടയിൽ.
0: ഞാൻ പിന്നെ വരാം. അപ്പൊ ഞാൻ വിചാരിച്ച പോലെ അല്ല ആള്. ഞാനൊന്ന് പോയി വന്നപ്പോഴേക്കും എന്റെ ചുറ്റുകളെയൊക്കെ പഠിച്ചല്ലേ. ഗുരുദക്ഷിണ, ഗുരുദക്ഷിണ.
1: അങ്ങനൊന്നും അല്ല, ഞങ്ങൾ കുഞ്ഞുന്നാൾ മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്നവരെ. വിവാഹം വരെ നിശ്ചയിച്ചിരുന്ന അതൊന്നും നടന്നില്ല. അതൊക്കെ ഒരു കഥ. ഇപ്പൊ ഇവിടെ വെച്ച് അവിചാരിതമായി കണ്ടുമുട്ടി.
0: ഓ, ബാല്യകാല സഖി. അതൊക്കെ ഇരിക്കട്ടെ. എന്റെ കാര്യം അറിയണോ ബാല? ഞാൻ ബാംഗ്ലൂർ ചെന്നപ്പോ എന്റെ ഭാര്യ ഇല്ലേ വെറോനിക്ക, അവള് കയറും പൊട്ടിച്ച് അവിടെ എത്തിരിക്ക. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കൊറേ ദിവസമായില്ലേ, തപ്പി ഇറങ്ങിയതാ. മടക്കത്തിൽ ഇയാളെ കാണാന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഈ വഴിക്ക് വന്നത്. ആ നാണപ്പൻ, അവനിപ്പൊ കുടുംബം കളിക്കാനേ പൊട്ടിച്ചു, പൊട്ടിച്ചു. രണ്ടെണ്ണം അപ്പൊ പൊട്ടിച്ചു. അവൻ വിചാരിച്ചു കൂടെയുള്ളത് കേസ് കിട്ടാണെന്ന്. വെറോനിക്കേനി ഒരു തരത്തിൽ രക്ഷപ്പെട്ടു. ഇനി ഞാനൊരു സത്യം പറയട്ടെ, നമ്മൾ ഒറ്റയ്ക്ക് വരുമ്പോ ഈ നാണപ്പൻ നമുക്ക് കാണപ്പെട്ട ദൈവ, പക്ഷെ ഫാമിലി ആയിട്ട് വരുമ്പോ ഈ ശവത്തിനെ കാണുന്നതേ എനിക്കിഷ്ടല്ല. ഇനി ഞാൻ ഇവിടെ അധികം നേരം നിന്ന് വാചകടിച്ചാലേ അവൾ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അവൾക്ക് അവൻ വേറെ ആളുണ്ടാക്കും. അതെ, വൈകിട്ട് കാണാം. ഇവിടെ വന്നിട്ട് ഒരു മനസമാധാനം ഇല്ല.
1: ഓക്കെ.
0: ബാലനോ? ഇത് ബാലചന്ദ്രൻ, ഇത് നന്ദിനി കുട്ടി, ഇത് എന്റെ ഭാര്യ വെറോനിക്ക.
2: കുട്ടികളൊക്കെ
0: കൊണ്ടുവന്നിട്ടില്ല. നീ ഇങ്ങോട്ട് വന്നേ, നമുക്ക് ദൂരെ മാറിയിരിക്കാം. അപ്പോ ബാല, ഞാൻ അതിരാവിലെ വിടും. നാട്ടിൽ വരുമ്പോ വിളിക്കണം. വല്ലപ്പോഴും ഒക്കെ കാണണം, കൂടണം. പോട്ടെ, പോട്ടെ.

0: അല്ല, ഈ ടേബിൾ ഓർഡർ എടുക്കാൻ ആരും വന്നില്ലേ? ഓർഡർ എടുക്കാൻ ആരെങ്കിലും വന്നോളും, നീ ഒന്ന് പോയേ. നീ പോ.
1: എന്താ ഇങ്ങനെ?
0: കാശ് കിട്ടാനുള്ള സൂത്രപ്പണികളാ കള്ളന്മാര് ടൈം കെട്ടി നടക്ക.
2: ഭാര്യയെ കണ്ട് പാളങ്ങ് ഡീസന്റ് ആയതെ, ഇതൊക്കെ എവിടെ പോവാനാ? ഇനിയും എന്റെ കയ്യിൽ തന്നെ വന്ന് വീഴും.
1: വരട്ടെ, എനിക്ക് പേടിയായി തുടങ്ങുന്നു. ഒരിക്കൽ മോഹിച്ചിട്ട് വേർപിരിയേണ്ടി വന്നതിന്റെ മുറിവുകൾ ഇനി ഉണങ്ങിയിട്ടില്ല. വീണ്ടും ഒരിക്കൽ കൂടി മോഹിച്ചിട്ട് വിധി മറ്റൊന്നാണെങ്കിൽ എനിക്കത് താങ്ങാനാവില്ല.

0: പിന്നെ കുട്ടികൾ, അവർ വലുതാകുമ്പോൾ എല്ലാ സത്യങ്ങളും അവർക്ക് മനസ്സിലാവും. അവരെന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. ഞാൻ ഡൽഹിക്ക് ഒരു ട്രാൻസ്ഫർ വാങ്ങിക്കാം. ഒരുപാട് കൊളീഗ്സ് ഉണ്ട് അവിടെ എന്നെ സഹായിക്കാൻ. നമുക്ക് ഡൽഹി സെറ്റിൽ ചെയ്യാം. ഇനി ഇവിടെ ഇങ്ങനെ താമസിക്കണോ? നന്ദിനി കുട്ടിക്ക് എഴുതാനുള്ളൊരു മൂടില്ല. നമുക്ക് നാളത്തേക്ക് ഡൽഹിക്ക് രണ്ട് ടിക്കറ്റ്സ് പറയാം.
1: ഇത് യാഥാർത്ഥ്യമാണോ സ്വപ്നമാണോ എന്ന് എനിക്കിനി മനസ്സിലാവുന്നില്ല.
0: വിധി നമ്മളെ വേർപിരിച്ചു. വിധി തന്നെ നമ്മളെ ഒന്നിപ്പിച്ചു. അല്ലെങ്കിൽ ഞാനിവിടെ തന്നെ വരാനും നന്ദിനി കുട്ടിയെ വീണ്ടും കാണാനും ഒന്നും നടക്കുമായിരുന്നില്ല. എല്ലാം ഒരു സ്വപ്നം പോലെ തന്നെ.

0: സാർ, ഇത് കോട്ടയം നമ്പർ 14 വില്ല, ഇത് 12 വില്ല. ഇത് എയർ ടിക്കറ്റ് സാർ.
1: ശരി, നടപ്പാ താൻ ഈ ബില്ല് സെറ്റിൽ ചെയ്ത് ഈ എയർ ടിക്കറ്റിന്റെ കാശും കൊടുത്തിട്ട് ഒരു ടാക്സിയും വിളിച്ചിട്ടോ.
0: അല്ല സാറേ, ഇനി എപ്പോഴാ രണ്ടുപേരും കൂടി ഒരുമിച്ചുള്ള വരവ്?
1: വരാടോ,
0: ഏതായാലും ഇനി വരുമ്പോ രണ്ടുപേർ കൂടി ഒരു കോട്ടേജ് മതിയല്ലോ.
1: ശരിയല്ലേ?

എന്റെ ബാലേട്ടന്റെ ഭാര്യയായി എനിക്കിനിയെങ്കിലും ജീവിക്കണം.

0: ഇത്രയും കാലം അവൾ വിക്രം കോൺട്രാക്ടറുടെ മകൾ മാത്രമായിരുന്നു. എല്ലാ തെറ്റുകളും മനസ്സിലാക്കി ബാലന്റെ കൂടെ ഒരു പുതിയ ജീവിതത്തിന് തയ്യാറായി എന്റെ മുമ്പിൽ വന്ന് യാചിച്ചപ്പോ ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് താൻ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുപോയി.
1: ഞാനും കൂടെ ഇങ്ങ് പോന്നു. സാറിന്റെയും കുട്ടികളുടെയും കാര്യങ്ങൾ നോക്കി ഞാനും കൂടെ കൂടിക്കൊള്ളാം.
0: ബാലൻ പുറപ്പെടാൻ തുടങ്ങുകയായിരുന്നല്ലേ, ഒരു നല്ല കാര്യത്തിനല്ലേ, ഒട്ടും അമാന്തിക്കണ്ട, നമുക്ക് പുറപ്പെട്ടുകളെ.
2: സാറ് ഇരിക്കൂ, നടപ്പ, ഇവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ കൊടുക്കൂ.
3: ഞാനിപ്പോ വരാം.

0: വീട്ടിന്റെ ഭാര്യയും കുട്ടികളൊക്കെ വന്നുല്ലേ? നന്നായി. ഈ കഥയുടെ അവസാനം ഇങ്ങനെ തന്നെ ആവണം. അല്പം കൂടി താമസിച്ചിരുന്നെങ്കിൽ ഒരിക്കലും തിരുത്താനാവാത്തൊരു തെറ്റ് നമ്മൾ ചെയ്തേനെ അല്ലേ? രാജേശ്വരി ഭാഗ്യവതിയാ. ബാലേട്ടനെ നഷ്ടപ്പെടാൻ അവർക്ക് വിധിച്ചിട്ടില്ല.
1: ഒരിക്കൽ കൂടി മോഹിപ്പിച്ചിട്ട് വീണ്ടും ഇങ്ങനൊരു ദുരന്തം വരുത്തി വയ്ക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചല്ല മോനെ. എന്നോട് ക്ഷമിക്കണം.
0: ഇതാണിതിന്റെ ശരി. ബാലേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഭാര്യയോടും കുട്ടികളോടും ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം. ഈ ത്യാഗവും ഈ ലോകത്ത് നമുക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. ബാലേട്ടന്റെയും കുടുംബത്തിന്റെയും നന്മയ്ക്കായി ഞാൻ എന്നും പ്രാർത്ഥിക്കും. ബാലേട്ട, ബാലേട്ട വേദനിക്കരുത്. ബാലേട്ട സന്തോഷമായി പോയി വരും. ബാലേട്ട

സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം പക്ഷേ, സംവിധാനം മോഹൻ, തിരക്കഥ ചെറിയാൻ കൽപ്പകവാടി, നിർമ്മാണം മോഹൻകുമാർ, ഛായാഗ്രഹണം സരോജ് പാടി, സംഗീതം ജോൺസൺ, അഭിനേതാക്കൾ മോഹൻലാൽ, ശോഭന, ശാന്തികൃഷ്ണ, ഇന്നസെന്റ്, തിലകൻ, എം ജി സോമൻ, ജഗതി ശ്രീകുമാർ, കരമന ജനാർദ്ദനൻ നായർ, സുകുമാരി, മാമുക്കോയ, ഗണേഷ് കുമാർ, വേണു നാഗവള്ളി, കോഴിക്കോട് നാരായണൻ നായർ, കൃഷ്ണപ്രസാദ് തുടങ്ങിയവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ സ്ഥിരം സമിതികൾ പുനഃസംഘടിപ്പിച്ചു. വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട സമിതിയുടെ അധ്യക്ഷനായി ശശി തരൂർ തുടരും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഷി സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ നിർവഹിക്കും. തിരുവനന്തപുരം നഗരസഭാ കൌൺസിലറായി ആർ ശ്രീലേഖ തുടരുമെന്ന് മേയർ വി വി രാജേഷ്. വരൾച്ചയുടെ പിടിയിലമർന്ന് വയനാട്ടിലെ നെൽപ്പാടങ്ങൾ. ജലദൌർലഭ്യം രൂക്ഷമായതോടെ വലഞ്ഞ് മറ്റു കർഷകരും. മൃഗങ്ങളുടെ ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള അവബോധം ഉയർത്തിക്കാട്ടി ഇന്ന് ലോക മൃഗദിനം. ഏഷ്യൻ ഗെയിംസിൽ 4-ാമത് സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ഇന്ത്യ. ഇന്ന് നടക്കുന്ന സമാപന ചടങ്ങിൽ ഷൂട്ടിംഗ് താരം നീരു ദണ്ഡ ഇന്ത്യൻ പതാക ഏന്തും. പാർലമെന്റിന്റെ സ്ഥിരം സമിതികൾ പുനഃസംഘടിപ്പിച്ചു. രാജ്യസഭാ അധ്യക്ഷൻ സി പി രാധാകൃഷ്ണനും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും ചേർന്നാണ് ശനിയാഴ്ച സമിതികൾ പുനഃസംഘടിപ്പിച്ചത്. ധനകാര്യ സമിതിയുടെ അധ്യക്ഷനായി ബി ജെ പി എം പി ഭർത്തൃഗരി മഹാദേവനെ നിയമിച്ചു. വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട സമിതിയിൽ കോൺഗ്രസ് നേതാവ് ശശി തരൂർ അധ്യക്ഷനായി തുടരും. ബി ജെ പിയുടെ രാധാമോഹൻ സിംഗ് ആയിരിക്കും പ്രതിരോധ സമിതിയുടെ ചുമതല. ഷി സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ടി സതീശൻ നാളെ നിർവഹിക്കും. നാളെ രാവിലെ 10-ന് തിരുവനന്തപുരത്തെ വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വിതരണോദ്ഘാടനത്തിൽ മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ അധ്യക്ഷനാകും. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഇതോടൊപ്പം നടക്കും. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വൈൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം കെ എസ് ആർ ടി സി ബസ് ടെർമിനലിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ചൊവ്വാഴ്ച വൈകുന്നേരം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: സ്ത്രീകളുടെ യാത്രകൾ സുഗമമാക്കുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തെ പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് വിമൻ ഓൺ ദ മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതി നടപ്പാക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, കെ എസ് ആർ ടി സി ടെർമിനലുകൾ, ഡിപ്പോകൾ, മറ്റ് പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാകും സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീൻ സ്ഥാപിക്കുക. ഉപയോഗത്തിന് ശേഷം അവ പരിസ്ഥിതി സൗഹൃദമായി സംസ്കരിക്കുന്നതിനുമുള്ള സൗകര്യം ഒരുക്കുകയുമാണ് പദ്ധതി.

0: യുടെ ലക്ഷ്യം.
1: കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ലിറ്റററി ഫെസ്റ്റ് ഇന്ന് സമാപിക്കും. വൈകിട്ട് മന്ത്രി പി സി വിഷ്ണുനാഥ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. രാവിലെ മുതൽ നടക്കുന്ന വിവിധ സെഷനുകളിൽ പ്രമുഖർ പങ്കെടുക്കും. തിരുവനന്തപുരം നഗരസഭാ കൌൺസിലറായി ആർ ശ്രീലേഖ തുടരുമെന്ന് മേയർ വി വി രാജേഷ്. നഗരസഭാ ഭരണത്തിൽ പ്രതിസന്ധിയില്ലെന്നും മേയർ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൌൺസിലർമാർ അവരുടെ പ്രശ്നങ്ങൾ കത്തിലൂടെ മേയറെ അറിയിക്കാറുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വരൾച്ചയുടെ പിടിയിലമർന്ന വയനാട്ടിലെ നെൽപ്പാടങ്ങൾ. വെള്ളം ലഭിക്കാത്തതിനാൽ പുൽപ്പള്ളി ചേകാടി മുതൽ കൊളവള്ളി വരെയുള്ള നെൽപ്പാടങ്ങൾ വരണ്ടുണങ്ങിയ കാഴ്ചയാണ്. നെൽകൃഷിക്ക് പുറമെ മറ്റു കൃഷികളും കരിഞ്ഞുണങ്ങുന്നു. ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ദിവസം തോറും വയനാട്ടിൽ വരൾച്ച രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടെ കബനിക്കരയിലെ നെൽപ്പാടങ്ങളും വരണ്ടുണങ്ങിയ അവസ്ഥയാണ്. ശക്തമായ മഴ ലഭിച്ചിട്ട് ഒരു മാസത്തിലേറെയായി. പുൽപ്പള്ളി ചേകാടി മുതൽ കൊളവള്ളി വരെയുള്ള പാടത്താണ് ആവശ്യത്തിന് വെള്ളമില്ലാത്തതിനാൽ നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങി നശിക്കുന്നത്. കൊളവള്ളി ജലസേചന പദ്ധതിയിൽ നിന്നും ഗൃഹന്നൂർ ഭാഗത്തേക്കൊന്നും വെള്ളവും എത്തുന്നില്ല. ചേകാടിയിലെ പദ്ധതിയിൽ നിന്നും വിലങ്ങാടി വീരാടി മറ്റുള്ള ഭാഗങ്ങളിലേക്ക് വെള്ളം എത്തുന്നില്ലെന്നും കർഷകർ പരാതിപ്പെടുന്നു. കണ്ണാരംപുഴയിൽ നിന്നും വെള്ളമെടുത്ത് കൃഷിയിറക്കിയ ശശിമല പാടത്തെ കർഷകരും ജലസേചനം ലഭിക്കാതായതോടെ പ്രതിസന്ധിയിലാണ്.
1: സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. 50th വയലാർ അവാർഡ് ആർ രാജശ്രീക്ക്. ആത്രേയം എന്ന നോവലിനാണ് പുരസ്കാരം. ഈ മാസം 27 മുഖ്യമന്ത്രി വി ഡി സതീശൻ പുരസ്കാരം സമ്മാനിക്കും. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംഘടിപ്പിച്ച പ്രത്യേക ഗ്രാമസഭകളുടെ ഭാഗമായി രാജ്യത്തെ 1850 ഗ്രാമപഞ്ചായത്തുകളിലും ഗ്രാമങ്ങളിലും ജൽ അർപ്പൺ ചടങ്ങുകൾ നടന്നു. ഗ്രാമീണ കുടിവെള്ള വിതരണ സംവിധാനങ്ങളുടെ നടത്തിപ്പ് ജനങ്ങൾക്ക് കൈമാറുന്നതിലൂടെ ജനപങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് ജൽ ജീവൻ മിഷൻ 2.0 ഭാഗമായി നടപ്പാക്കുന്ന ഈ സുപ്രധാന പരിഷ്കാരത്തിന്റെ ലക്ഷ്യം. പൂർത്തിയായ ഗ്രാമീണ കുടിവെള്ള പദ്ധതികൾ ഗ്രാമപഞ്ചായത്തുകൾക്കും വില്ലേജ് വാട്ടർ ആന്റ് സാനിറ്റേഷൻ കമ്മിറ്റികൾക്കും ഔപചാരികമായി കൈമാറി. പഞ്ചായത്തുകൾക്കും ഗ്രാമങ്ങൾക്കുമായി 346 ഹർക്കർ ജെൽ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: 4th അന്താരാഷ്ട്ര ലൈഫ് സയൻസ് കോൺക്ലേവും എക്സ്പോയും ബയോ കണക്ട് 4.0 എന്ന പേരിൽ ഈ മാസം 8-9 തീയതികളിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും. കേരള ലൈഫ് സയൻസസ് ഇൻഡസ്ട്രീസ് പാർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിന് കീഴിലുള്ള ബയോ 360 ലൈഫ് സയൻസ് പാർക്കാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 8th തീയതി രാവിലെ 10 മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷകനാകും. മന്ത്രിമാരായ കെ മുരളീധരൻ, ടി സിദ്ദിഖ് എന്നിവർ പങ്കെടുക്കും. വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതിനിടെ കാസർഗോഡ് മുള്ളേരിയ ബാറ്ററി ഊർജ്ജ സംഭരണ സംവിധാനം കമ്മീഷനിങ്ങിന്റെ അവസാനഘട്ടത്തിൽ. ഈ പദ്ധതിയിലൂടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനാണ് ലക്ഷ്യമിടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗൻ നിവാസൻ.
4: 15 MW വൈദ്യുതി ശേഷിയും 60 MW അവർ സംഭരണ ശേഷിയുമുള്ള പദ്ധതിയുടെ പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പൂർത്തിയായത്. മുള്ളേരിയ KSEB സബ്സ്റ്റേഷനോട് ചേർന്നുള്ള സ്ഥലത്താണ് പദ്ധതി പൂർത്തിയായത്. പകൽ സമയത്ത് ഗ്രിഡിൽ ലഭിക്കുന്ന അധിക വൈദ്യുതി ബാറ്ററിയിൽ സംഭരിച്ച് വൈദ്യുതി ആവശ്യകത ഉയരുന്ന പീക്ക് സമയത്ത് തിരികെ ഗ്രിഡിലേക്ക് നൽകുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുമ്പോൾ 15 MW വൈദ്യുതി ഏകദേശം 4 മണിക്കൂർ വരെ ഗ്രിഡിലേക്ക് നൽകാൻ കഴിയുമെന്ന സംവിധാനവുമാണിത്.
1: ഇന്ന് ലോക മൃഗദിനം. ലോകമെമ്പാടുമുള്ള മൃഗങ്ങളുടെ ക്ഷേമം മെച്ചപ്പെടുന്നതിനെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനായാണ് എല്ലാ വർഷവും 4th October ലോക മൃഗദിനമായി ആചരിക്കുന്നത്. പ്രകൃതിയിൽ മൃഗങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും ദിനാചരണം പ്രാധാന്യം നൽകുന്നു. 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് സമാപനം. ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് 2:30 സമാപന ചടങ്ങുകൾ നടക്കുക. ചടങ്ങിൽ അടുത്ത ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന ഖത്തറിന് പതാക കൈമാറും. സമാപന സമ്മേളനത്തിൽ രാജ്യങ്ങളുടെ പതാകകൾക്ക് പിന്നിലായി കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് നടക്കും. ഷൂട്ടിംഗിൽ 3 മെഡലുകൾ നേടിയ നീരു ദണ്ഡയാണ് ഇന്ത്യൻ പതാകയേന്തുക. 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകളോടെ പോയിന്റ് പട്ടികയിൽ 4th സ്ഥാനത്താണ് ഇന്ത്യ. വ്യോമസേനയുടെ ദക്ഷിണ വ്യോമ കമാൻഡ് സംഘടിപ്പിച്ച സെഖോൺ ഇന്ത്യൻ എയർഫോഴ്സ് മാരത്തൺ 2026 തിരുവനന്തപുരം ലുലു മാളിൽ നടന്നു. വ്യോമസേനയിലെ ഏക പരമവീര ചക്ര ജേതാവായ ഫ്ളയിംഗ് ഓഫീസർ നിർമ്മൽ ജിത് സിംഗ് സെഖോണിന്റെ വീരത്യാഗം അനുസ്മരിച്ചുകൊണ്ട് ദേശസ്നേഹം, അച്ചടക്കം, ശാരീരിക ക്ഷമത, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. വയോജനക്ഷേമത്തിനായി സർക്കാർ പുതുതായി വകുപ്പ് രൂപീകരിച്ചതിന് പിന്നാലെ വയോജന പഠന ഗവേഷണ കേന്ദ്രവുമായി കേരള സർവകലാശാല. വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമലിന്റെ അധ്യക്ഷതയിൽ ശനിയാഴ്ച ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് വയോജന പഠന വകുപ്പ് രൂപവത്കരിക്കാനുള്ള തീരുമാനം. വയോജനങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളും പരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങളും സംബന്ധിച്ച ഗവേഷണങ്ങളും ഈ പഠന വകുപ്പ് ഏറ്റെടുക്കും. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 109,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് റിയാദിലേക്കും ബഹ്റൈനിലേക്കും ഈ മാസം 27 മുതൽ പുതിയ വിമാന സർവീസുകൾ ആരംഭിക്കും. ചൊവ്വ, ശനി, വ്യാഴം ദിവസങ്ങളിൽ റിയാദിലേക്കും വ്യാഴം, ശനി ദിവസങ്ങളിൽ ബഹ്റൈനിലേക്കുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ സർവീസ് തുടങ്ങുക. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണത്തെ ചെറുത്തു തോൽപ്പിച്ച് 180 യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച സ്മിത്ത് മച്ചാറിനെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു. ഇസ്രായേലിന്റെ അടുത്ത സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം സ്വാതന്ത്ര്യദിന ദീപം തെളിയിക്കൽ ചടങ്ങിലേക്ക് ക്യാപ്റ്റൻ സ്മിത്തിനെയും അദ്ദേഹം ക്ഷണിച്ചു. സംസ്ഥാനത്ത് എയിംസ് സ്ഥാപിക്കുന്നതിനുള്ള തുടർ നടപടികളിൽ കോഴിക്കോടും പരിഗണനയിലുണ്ട്. എംഎൽഎമാരായ കെ പ്രവീൺകുമാർ, കെ ജയന്ത്, വി ടി സൂരജ് എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ സ്ഥിരം സമിതികൾ പുനഃസംഘടിപ്പിച്ചു. വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട സമിതിയുടെ അധ്യക്ഷനായി ശശി തരൂർ തുടരും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഷി സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ നിർവഹിക്കും. തിരുവനന്തപുരം നഗരസഭാ കൌൺസിലറായി ആർ ശ്രീലേഖ തുടരുമെന്ന് മേയർ വി വി രാജേഷ്. വരൾച്ചയുടെ പിടിയിലമർന്ന വയനാട്ടിലെ നെൽപ്പാടങ്ങൾ, ജലദൌർലഭ്യം രൂക്ഷമായതോടെ വലഞ്ഞ മറ്റു കർഷകരും. മൃഗങ്ങളുടെ ക്ഷേമം മെച്ചപ്പെടുന്നതിനെക്കുറിച്ചുള്ള അവബോധം ഉയർത്തിക്കാട്ടി ഇന്ന് ലോക മൃഗദിനം. ഏഷ്യൻ ഗെയിംസിൽ 4th സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ഇന്ത്യ. ഇന്ന് നടക്കുന്ന സമാപന ചടങ്ങിൽ ഷൂട്ടിംഗ് താരം നീരു ദണ്ഡ ഇന്ത്യൻ പതാക ഏന്തും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: കാർഷിക മേഖല വാർത്തകൾ.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി ക്യാമ്പസിൽ നടത്തുന്ന ഒരു വർഷത്തെ പി ജി ഡിപ്ലോമ ഇൻ ഫാം ജേർണലിസം ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാമിലെ 2026-27 പ്രവേശനത്തിന് ഒക്ടോബർ 15 വരെ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കും. ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. ആകെ 100 സീറ്റ്. പ്രൊഫഷനുകൾക്കായി അധിക സീറ്റുണ്ട്. അപേക്ഷാ ഫീ 1000 രൂപ. പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് 500 രൂപ. അപേക്ഷകർ കൂടുതലുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ് ശൈലിയിലുള്ള പ്രവേശന പരീക്ഷ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 9446713249 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ കാർഷിക വിഭവങ്ങളുടെ സംസ്കരണവും മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണവും എന്ന വിഷയത്തിൽ ഒക്ടോബർ മാസം മുതൽ എല്ലാ ചൊവ്വാഴ്ചയും പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. അതിന്റെ ഭാഗമായി ഒക്ടോബർ മാസം 6 കാർഷിക വിഭവ കേക്കുകളും കുക്കീസും ആരോഗ്യത്തിനും രുചിഭേദത്തിനും എന്ന വിഷയത്തിൽ വിദഗ്ധരുടെ ക്ലാസുകൾ ഉൾപ്പെടുത്തി പ്രായോഗിക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലന ഫീസ് 500 രൂപ. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9400483754 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിൻ കീഴിൽ മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ ഒക്ടോബർ 13 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. മുട്ടക്കോഴികളുടെ പൊതുവായ പരിപാലനം, ആരോഗ്യ സംരക്ഷണം, തീറ്റക്രമം, കൂടുപരിപാലനം തുടങ്ങിയ വിഷയങ്ങളിൽ വിശദമായ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ ആരോഗ്യപരിപാലനം, പ്രതിരോധ കുത്തിവയ്പ് എന്നിവയിൽ പ്രായോഗിക പരിശീലനവും നൽകുന്നതാണ്. പരിശീലനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഒക്ടോബർ 5 മുമ്പായി ഓഫീസ് സമയത്ത് 8547-07-07-73, 0487-23-7773 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന സമ്പന്ന മാലിന്യം എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഒക്ടോബർ 13 ആരംഭിക്കും. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർക്ക് ഇ ലേണിംഗ് രജിസ്ട്രേഷൻ PHP എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. ഒക്ടോബർ 23 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഒക്ടോബർ 13 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0487-243-8565, 8547-83-7256 എന്നീ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സസ്യകീടരോഗ നിയന്ത്രണ നിർദ്ദേശങ്ങൾ. മാവിലെ കൊമ്പുണക്കം. വർഷത്തിൽ ഏതു സമയത്തും മരത്തിൽ ഈ രോഗം കാണാൻ കഴിയും. പക്ഷേ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത്. ചില്ലകളും ശിഖരങ്ങളും പൂർണ്ണമായ ഇലകൾ കൊഴിയുകയും ചെയ്യുക എന്നതാണ് ഈ രോഗത്തിന്റെ സവിശേഷത. ഇത് മരത്തിന് തീയിൽ കരിഞ്ഞുപോയതുപോലെ തോന്നിപ്പിക്കുന്നു. ബാധിച്ച ഇല തവിട്ടുനിറമാവുകയും അതിന്റെ അരികുകൾ മുകളിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ ചില്ലയും ശാഖകളും നശിക്കുകയും ഇലകൾ കൊഴിഞ്ഞുപോവുകയും ചെയ്യുന്നു. രോഗം ബാധിച്ച ചില്ലകളിൽ നിന്നും ശാഖകളിൽ നിന്നും മഞ്ഞ കലർന്ന തവിട്ട് നിറത്തിലുള്ള പശ പോലത്തെ സ്രവം വരുന്നു. രോഗം ബാധിച്ച ഭാഗത്തിന് 2-3 ഇഞ്ച് താഴെയായി ചില്ലകൾ വെട്ടിമാറ്റുക. വെട്ടിമാറ്റിയ ചില്ലകളിൽ ബോർഡോ പേസ്റ്റ് അല്ലെങ്കിൽ കോപ്പർ ഓക്സി ക്ലോറൈഡ് 50 WP 10 ഗ്രാം 1 ലിറ്റർ വെള്ളം ചേർത്ത് പുരട്ടുക. തുടർന്ന് ബോർഡോ മിശ്രിതം 1% തളിക്കുക. കോപ്പർ ഓക്സി ക്ലോറൈഡ് 50 WP ഇലകളിൽ തളിക്കാനാണെങ്കിൽ 2-3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ എടുക്കേണ്ടതാണ്. രോഗം മൂർച്ഛിക്കുന്ന പക്ഷം കൃഷി ഓഫീസർമാരുടെ വിദഗ്ധ സേവനം ആരായാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. വിവിധ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സമിതികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. ഇസ്രയേൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിയിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെയും ക്ഷണിച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. റഷ്യ യുക്രൈൻ വെടിനിർത്തൽ ലക്ഷ്യമിട്ട് ഇന്ത്യ മുന്നോട്ട് വച്ച സമാധാന കരാറിനെ സ്വാഗതം ചെയ്ത യുക്രൈൻ. ഐടിഐകളിലൂടെ നൈപുണ്യ വികസനവും തൊഴിൽ ശേഷിയും വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര പദ്ധതി പിഎം സേതു ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ സമാപനം. 85 മെഡലുകളോടെ ഇന്ത്യ 4 സ്ഥാനത്ത്. സമാപന ചടങ്ങിൽ ഷൂട്ടിംഗ് താരം നീരു ദണ്ഡ ഇന്ത്യൻ പതാകയേന്തും. വാർത്തകൾ വിശദമായി. വിവിധ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സമിതികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. ധനകാര്യ സമിതിയുടെ അധ്യക്ഷനായി ബിജെപി എംപി ഭർതൃഹരി മഹതാബിനെ നിയമിച്ചു. വിദേശകാര്യ സമിതിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് എംപി ശശി തരൂരിനെ സ്പീക്കർ നിയമിച്ചു. റെയിൽവേ സമിതിയുടെ അധ്യക്ഷനായി ബിജെപി എംപി സുധീർ ഗുപ്തയെയും രാസവസ്തു വളം സമിതിയുടെ അധ്യക്ഷയായി ലോക്സഭാ എംപി ഡോക്ടർ കകോലി ഘോഷ് ദസ്തിദാറിനെയും നിയമിച്ചു. റഷ്യ യുക്രൈൻ വെടിനിർത്തൽ ലക്ഷ്യമിട്ട് ഇന്ത്യ മുന്നോട്ട് വച്ച സമാധാന കരാറിനെ സ്വാഗതം ചെയ്ത യുക്രൈൻ. തങ്ങൾക്ക് ലഭിച്ച 4 ഉടമ്പടികളിൽ ഏറ്റവും വിശാലമാണ് ഇന്ത്യയുടെ ശുപാർശയെന്നും യുക്രൈൻ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു. എന്നാൽ ഇത്തരത്തിലുള്ള ഏതു സമാധാന കരാറും കേവലം യുദ്ധഭൂമിക്കപ്പുറം ഊർജ തുറമുഖ സംവിധാനങ്ങളിലുള്ള ആക്രമണം, കരിങ്കടലിലെ നീക്കങ്ങൾ എന്നിവ കൂടി ഉൾപ്പെടുത്തുന്നത് ആകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യ മുന്നോട്ട് വച്ച സമാധാന പദ്ധതിയെ നേരത്തെ റഷ്യയും സ്വാഗതം ചെയ്തിരുന്നു. ഇസ്രയേൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിയിക്കുന്നതിനായി ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ക്ഷണിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. ക്യാപ്റ്റൻ മച്ചാറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെ ഇന്ത്യയുടെയും ഇസ്രയേലിന്റെയും ലോകത്തിന്റെയും വീരനായകനെന്ന് അദ്ദേഹത്തെ നെതന്യാഹു പ്രശംസിച്ചു. ദീപം തെളിയിക്കാനുള്ള അവകാശം പരമ്പരാഗതമായി ഇസ്രയേലി പൌരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുള്ളതാണെന്ന് ചൂണ്ടിക്കാണിച്ച നെതന്യാഹു ക്യാപ്റ്റൻ

0: സർക്കാരിന്റെ ധീരതയ്ക്കും സേവനത്തിനുമുള്ള അപൂർവവും സുപ്രധാനവുമായ അംഗീകാരമാണ് ഈ ക്ഷണമെന്നും വ്യക്തമാക്കി.
1: Captain, I want to invite you and my dear friend Prime Minister Narendra Modi to light a celebratory flame on our next Independence Day. You are a true hero of the brave peoples of India and Israel, and you are a hero of the entire world. I wish you a very speedy and complete recovery.
0: നവീകരിച്ച ഐടിഐകളിലൂടെ നൈപുണ്യ വികസനവും തൊഴിൽ ശേഷിയും വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി പിഎം സേതുവിന് ഇന്ന് ഒരു വയസ്സ്. കഴിഞ്ഞ ഒക്ടോബർ 4 നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം പദ്ധതിക്ക് തുടക്കമിട്ടത്. തൊഴിൽ സേനയുടെ മാറുന്ന ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പാഠ്യപദ്ധതികൾ പരിഷ്കരിക്കാനും പരിശീലന സൌകര്യങ്ങൾ നവീകരിക്കുന്നതുമടക്കം ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംഘടിപ്പിച്ച പ്രത്യേക ഗ്രാമസഭകളുടെ ഭാഗമായി രാജ്യത്തെ 1850 ഗ്രാമപഞ്ചായത്തുകളിലും ഗ്രാമങ്ങളിലും ജൽ അർപ്പൺ ചടങ്ങ് നടന്നു. ഗ്രാമീണ കുടിവെള്ള വിതരണ സംവിധാനങ്ങളുടെ നടത്തിപ്പ് ജനങ്ങൾക്ക് കൈമാറുന്നതിലൂടെ ജനപങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് ജൽജീവൻ മിഷൻ 2.0 ഭാഗമായി നടപ്പാക്കുന്ന ഈ സുപ്രധാന പരിഷ്കാരം. ഗ്രാമപഞ്ചായത്തുകൾക്കും വില്ലേജ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ കമ്മിറ്റികൾക്കും കൈമാറി. സെഗോൺ ഇന്ത്യൻ എയർഫോഴ്സ് മാരത്തോണിന്റെ 2 വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് ഇന്ന് തുടക്കമിട്ടു. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ രാജ്യത്തിനായി ധീരസേവനം നൽകിയ ഫ്ളൈയിംഗ് ഓഫീസർ നിർമ്മൽജീത് സിംഗ് സെഗോണിന്റെ സ്മരണാർത്ഥം നടക്കുന്ന മാരത്തോണിന് ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് തുടക്കമായത്. 21, 10, 5 കിലോമീറ്റർ വിഭാഗങ്ങളിലാണ് മാരത്തോൺ നടക്കുന്നത്. നിർമ്മൽജീത് സിംഗ് സെഗോണിന്റെ സ്മരണാർത്ഥം വ്യോമസേന തിരുവനന്തപുരത്ത് സെഗോൺ ഇന്ത്യൻ എയർഫോഴ്സ് മാരത്തൺ 2026 സംഘടിപ്പിച്ചു. ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ, ഗുസ്തിതാരം സംഗ്രാം സിംഗ് എന്നിവർ ചേർന്ന് മാരത്തൺ ഫ്ളാഗ് ചെയ്തു. 3200 പേർ മാരത്തണിൽ പങ്കെടുത്തു. കൺവെൻഷൻ അടുത്ത വർഷം ജനുവരി 7 മുതൽ 9 വരെ കൊൽക്കത്തയിൽ നടക്കും. പശ്ചിമബംഗാൾ സർക്കാരുമായി ചേർന്നാകും വിദേശകാര്യ മന്ത്രാലയം പരിപാടി സംഘടിപ്പിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരങ്ങളും വിതരണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് ലോക മൃഗദിനം. ലോകമെമ്പാടുമുള്ള മൃഗങ്ങളുടെ ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനായാണ് എല്ലാ വർഷവും ഒക്ടോബർ 4 ലോക മൃഗദിനമായി ആചരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 പൂർത്തിയാക്കുകയാണ്. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത്. ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് അസമിലെ ഗുവാഹത്തിയിലുള്ള ലോക്പ്രിയ ഗോപിനാഥ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നവീകരണം വടക്കുകിഴക്കൻ മേഖലയുടെ വികസനത്തിൽ വഹിച്ച പങ്കിനെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
2: അസമിലെ ലോക്പ്രിയ ഗോപിനാഥ് അന്താരാഷ്ട്ര വിമാനത്താവളം മുൻനിര ആഗോള കവാടമായി മാറിയിരിക്കുകയാണ്. വടക്കുകിഴക്കൻ മേഖലയിൽ ഉടനീളം സാമ്പത്തികവും സാംസ്കാരികവുമായ പുനരുജ്ജീവനത്തിന് ഈ മാറ്റം വഴിയൊരുക്കുന്നു. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട പുതുതായി പ്രവർത്തനമാരംഭിച്ച ഇന്റഗ്രേറ്റഡ് ടെർമിനൽ 2 കേന്ദ്രീകരിച്ചുള്ള വിപുലീകരണം കേന്ദ്ര സർക്കാരിന്റെ ആക്ട് ഈസ്റ്റ് നയത്തിന് കീഴിലെ നിർണായക നാഴികക്കല്ലാണ്. 2025 ഡിസംബർ 20 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെർമിനൽ 2 ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. അത്യാധുനിക സൌകര്യങ്ങളോടെയുള്ള പുതിയ ടെർമിനൽ വിമാനത്താവളത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുകയും പ്രതിവർഷം 1.3 കോടിയിലധികം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ പ്രാപ്തമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 20 ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ സമാപനം. നഗോയയിലെ പലോമ മിസുഹോ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 സമാപന ചടങ്ങ് നടക്കുക. സമാപന പരേഡിൽ ഷൂട്ടിംഗ് താരം നീരു ദണ്ഡ ഇന്ത്യയുടെ പതാകയേന്തും. 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും അടക്കം ആകെ 85 മെഡലുകളോടെ ഇന്ത്യ 4 സ്ഥാനം നേടി. 50 വയലാർ സാഹിത്യ അവാർഡ് ആർ രാജശ്രീക്ക്. ആത്രയേകം എന്ന നോവലിനാണ് പുരസ്കാരം. 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ മാസം 27 തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അവാർഡ് സമ്മാനിക്കും. തിരുവനന്തപുരം നഗരസഭാ കൌൺസിലറായി ആർ ശ്രീലേഖ തുടരുമെന്ന് മേയർ വി വി രാജേഷ്. നഗരസഭാ ഭരണത്തിൽ പ്രതിസന്ധിയില്ലെന്നും മേയർ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൌൺസിലർമാർ അവരുടെ പ്രശ്നങ്ങൾ കത്തിലൂടെ മേയറെ അറിയിക്കാറുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരളം, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട മേഖലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത രണ്ട് ദിവസങ്ങളിൽ മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ പിൻവലിയുമെന്നും IMD അറിയിച്ചു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദവും ഉപരോധങ്ങളും ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇറാനിലെ പ്രത്യേക സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പുതിയൊരു സംവിധാനം ഏർപ്പെടുത്തിയതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ഇറാൻ ജനതയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന് രാജ്യത്തിന്റെ നിർണായക സാമ്പത്തിക മാർഗ്ഗങ്ങൾ തടയാനാണ് അമേരിക്കയും മറ്റും ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ ആരോപിച്ചു. എന്നാൽ ജനങ്ങളുടെ പിന്തുണയും സർക്കാർ സ്വീകരിച്ച നടപടികളും ഇത്തരം ശ്രമങ്ങൾ വിജയിക്കുന്നത് തടഞ്ഞതായും ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി. അമേരിക്കയിൽ ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ച വികസിത് ഭാരത് യൂണിറ്റി റൺ പരിപാടിയിൽ പങ്കെടുക്കാൻ വിർജീനിയയിലെ ഗ്രാവലി പോയിന്റ് പാർക്കിൽ നിരവധി ഇന്ത്യൻ വംശജർ ഒത്തുചേർന്നു. യോഗ, ധ്യാനം എന്നിവ സംയോജിപ്പിച്ച പരിപാടി ശാരീരിക ക്ഷമതയുടെയും സമൂഹ പങ്കാളിത്തത്തിന്റെയും സന്ദേശമാണ് മുന്നോട്ട് വച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സമിതികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. ഇസ്രയേൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിയിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മഞ്ചാറിനെയും ക്ഷണിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. റഷ്യ യുക്രൈൻ വെടിനിർത്തൽ ലക്ഷ്യമിട്ട് ഇന്ത്യ മുന്നോട്ട് വച്ച സമാധാന കരാറിനെ സ്വാഗതം ചെയ്ത യുക്രൈൻ. ITIകളിലൂടെ നൈപുണ്യ വികസനവും തൊഴിൽ ശേഷിയും വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര പദ്ധതി PM സേതു ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ സമാപനം. 85 മെഡലുകളോടെ ഇന്ത്യ 4th. സമാപന ചടങ്ങിൽ ഷൂട്ടിംഗ് താരം നീരു ദണ്ഡ ഇന്ത്യൻ പതാകയേന്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30. 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.
1: ബയോസ്കോപ്പിൽ ഇന്നാദ്യം അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിനു വേണ്ടി ഔസേപ്പച്ചൻ സംഗീതം നൽകി, എസ് രമേശൻ നായർ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം എം ജി ശ്രീകുമാർ.

മിഴി രണ്ടിലും എന്ന ചിത്രത്തിനു വേണ്ടി രവീന്ദ്രൻ സംഗീതം നൽകി. വയലാർ ശരത്ചന്ദ്രവർമ്മ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം പി. ജയചന്ദ്രൻ.

ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ കെ ജെ യേശുദാസും സുജാത മോഹനും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി. ചിത്രം മീനത്തിൽ താലികെട്ട്.

ബയോസ്കോപ്പിലിനി യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം ജോൺസൺ, രചന കൈതപ്രം.

കൈതപ്രം രചന നിർവഹിച്ച് മോഹൻ സിതാര സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ചിത്രം സ്വപ്നക്കൂട്. ആലാപനം മധു ബാലകൃഷ്ണൻ, സുനിൽ, ഫഹദ്.

കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ആലപിച്ച ഗാനമാണ് ബയോസ്കോപ്പിലെടുത്തത്. ചിത്രം സഹയാത്രികർക്ക് സ്നേഹപൂർവം. സംഗീതം മോഹൻ സിതാര. രചന എസ് രമേശൻ നായർ.

ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ. രചന എസ് രമേശൻ നായർ. ആലാപനം കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര.

ബയോസ്കോപ്പിലിനി ഊമ പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന ചിത്രത്തിനുവേണ്ടി യൂസഫ് അലി കേച്ചേരി രചന നിർവഹിച്ച് മോഹൻ സിത്താര സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം കെ ജെ യേശുദാസ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് തറവാടിന്റെ മാനം എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി സാംബശിവൻ.
2: നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിക്കാതെ പെമ്പിള്ളാരെ നേരെ ജോബിയെ പറഞ്ഞു വിടണമെന്ന് മേനോന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ആലോചനക്കാർ വരാഞ്ഞിട്ടുമല്ല. പക്ഷെ ഇതുവരെ മനസ്സിനിണങ്ങിയ കുടുംബക്കാരും പിള്ളേരാരും വന്നിട്ടില്ല. കണ്ടകടശാണികൾക്ക് തന്റെ മക്കളെ പറഞ്ഞു വിടാൻ ഉണ്ടുണ്ണിമോൾ മേനോന് തയ്യാറില്ല. തന്റെ മക്കളെ അന്തസ്സുള്ള തറവാട്ടിലേ അയക്കൂ, അതാണ് കുട്ടുണ്ണിമാനന്റെ നിശ്ചയം, ദൃഢമായ തീരുമാനം. വയ്യാത്ത കാലും വലിച്ചഴച്ച് നടന്ന് ഒരു നാലഞ്ച് ഗാദം ചെന്നപ്പോ നേരം എരിഞ്ഞടങ്ങി.

കഴിവത്ര വേഗം നടക്കാൻ മേനോൻ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നുണ്ട്. നേരം ഇരുട്ടുമ്പോ അങ്ങ് വീട്ടിൽ തിരിച്ചെത്തണം. നേരം ഇരുട്ടിപ്പോയാൽ വീട്ടിനടുത്തുള്ള വള്ളിക്കുടലിൽ കള്ളം മറിയത് വന്ന് കയറും. മീനുവിനെയാണ് പാവത്തിന് പേടി. അവളേതോ പാറ്റയെ പൂവിൻ നടുവിൽ ഇരിക്കാൻ ക്ഷണിക്കുകയല്ലേ, അവളെ ഒന്ന് ഇറക്കി വിടാൻ എന്താ മാർഗം? അതെങ്ങനെയാ, മൂത്തവൾ നിൽക്കുന്നില്ലേ നാണി, പൊരതറഞ്ഞ് നിൽക്കുന്ന പെണ്ണ്. ഈയിടെ അവളെ കാണാൻ ഒരുത്തൻ വന്നിരുന്നു. ആള് കൊള്ളാം, തറവാട്ടുകാരനാണ്, അന്തസ്സുള്ള തറവാട്ടുകാരനാണ്. പക്ഷേ മുമ്പ് അവൻ മൂന്നാല് കല്യാണം കഴിച്ചിട്ടുണ്ട്. നാല് ഭാര്യമാരും മരിച്ചു പോയത്രേ. അവന് ഭാര്യ വാഴത്തില്ലെന്നാണ് ആൾക്കാർ പറയുന്നത്. മാത്രമല്ല, ചത്തുപോയ ഭാര്യമാരിലെല്ലാം കൂടി അവന് ഒന്നരടസം പിള്ളരുമുണ്ട്. എങ്ങനെ അവന്റെ കൂടെ പറഞ്ഞു വിടും? എടുക്കാൻ വയ്യാത്ത കാലും വലിച്ച ചെങ്ങോട്ടാണ് മേനോന്റെ യാത്ര. വീട്ടിലെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ അവിടെ ഇരിക്കാൻ തോന്നുന്നില്ല. അവിടെ ആകെ പരിങ്ങലാണ്. കാൽ കാശ് വരുമാനമുള്ള ഒരാളും ആ വീട്ടിലില്ലല്ലോ. ആരും വില എടുക്കാൻ പോവില്ല. തറവാട്ടിന്റെ പാരമ്പര്യം അനുസരിച്ച് വേലയ്ക്ക് പോകുന്നത് കുറച്ചിലാണ്. വരവില്ലെങ്കിലും ചെലവിന് കുറവില്ലല്ലോ. തന്റെ പ്രതാപം നിലനിർത്താൻ വേണ്ടിയുള്ള പല ചടങ്ങുകളും മേനോൻ നടത്തിയിട്ടുണ്ട്. കടം കൊണ്ടിട്ടാണെങ്കിലും കാവിന് പാട്ടും ഉത്സവം നടത്തിപ്പും തുള്ളലും സദ്യയും സർവാണിയും എല്ലാം നടത്തി നശിച്ചു. പക്ഷേ നശിച്ചു പോയെങ്കിലും അന്തസ്സായിട്ടൊരു കാവിനുപാട്ട് നടത്തിയതിന്റെ ബഹുമതി ഇന്നും ആ നാട്ടിൽ തനിക്കുണ്ട്. അന്നത്തെ കാവിനുപാട്ടിന്റെ ആ നാടൻ സംഗീതം ഇപ്പോഴും അദ്ദേഹത്തിന്റെ കാതിൽ മുഴങ്ങുന്നു. ഒരു കുടം കള്ളും

നൽകണേ സർപ്പങ്ങൾ. അവസാനത്തെ വരി കേട്ടപ്പോ മേനോന് സഹിക്കാൻ വയ്യാൻ തരിശം വന്നു. തനിക്കിനിയും സന്തതി നൽകണമെന്നു, തനിക്കിനിയും ഈ തെണ്ടിയായ തനിക്കിനിയും സന്തതി നൽകണമെന്നു. അങ്ങോട്ട് ഓടിച്ചെന്ന് അവന്റെ ഇന്ന് വീണ പിടിച്ചു മേടിച്ച് ആ പുള്ളോന്റെ ചെള്ളയ്ക്കൊരു അടി കൊടുക്കാനാ തോന്നിയത്. എങ്കിലും ആ കാവനുപാട്ടിന്റെ സംഗീതം, അത് അതിന്റെ അന്തസ്സും അതിന്റെ ആഭിജാത്യവും അതറിയാവുന്ന തറവാട്ടുകാർക്ക് മനസ്സിലാവുള്ളൂ. നശിച്ചു എങ്കിലും ഇന്നും തൊട്ടടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിൽ അഞ്ചാവുത്സവം തന്റെ വകയാണ്. ഉത്സവ നടത്തിപ്പും തുള്ളലും സദ്യയും എല്ലാമായി താൻ നശിച്ചെങ്കിലും ഇപ്പോഴും തറവാട്ടിന്റെ മാനം സൂക്ഷിക്കാൻ താൻ കടം മേടിക്കുന്നു. കടം മേടിച്ച് കടം മേടിച്ച് കഷ്ടിച്ച് ജീവിക്കുന്നു. കടം വരുമ്പോൾ പറമ്പ് പണയം വയ്ക്കും, കടം കഴുത്തൊപ്പമാകുമ്പോൾ പറമ്പ് തീരെഴുതും. തീരെഴുതി തീരെഴുതി ഇനി ഒന്നും ബാക്കിയില്ല, താമസിക്കുന്ന പറമ്പ് മാത്രം. അതും മില്ലുടമസ്ഥനായ മത്തായി മുതലാളിക്ക് പറ്റിയിരിക്കുകയാണ്. മത്തായി മുതലാളി തന്റെ കുടിയാനവനായിരുന്നു ഒരു കാലത്ത്. താൻ അയാളുടെ ജന്മിയും മത്തായി ഇന്ന് ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനാണ്. തെരഞ്ഞെടുപ്പ് എടുത്താൽ മത്തായി ചെന്ന് കാണാത്ത സ്ഥാനാർത്ഥികളില്ല. എല്ലാവർക്കും മത്തായി കൈവച്ച സംഭാവന എല്ലാ പാർട്ടിക്കാർക്കും. പക്ഷേ മത്തായി എന്നും ഭരണപക്ഷത്ത് നിന്നിട്ടുള്ളൂ. മേനോൻ ആ മത്തായിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്.

0: മത്തായി ഉദാരമതിയാണ്. മേനോൻ എത്ര തവണ കടം ചോദിച്ചാലും മത്തായിക്ക് യാതൊരു അപ്രിയവുമില്ല. മത്തായിയുടെ ഈ ഔദാര്യം മേനോൻ ഒരു സൗകര്യമായി കരുതിയിരിക്കുകയാണ്. മേനോൻ കൂടെ കൂടെ കടം ചോദിക്കുന്നത് മത്തായിക്കും ഒരു സൗകര്യമാണ്. ഒരിക്കൽ മത്തായി തന്നെ ഒന്ന് ചതിച്ചു. ചതിച്ചെന്ന് മാത്രമല്ല, തന്നെയൊന്നും അല്ലാതെ വരട്ടിക്കളഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞൊരു ദിവസം മേനോൻ ആ കളരിപ്പറമ്പിൽ കളരിവരാന്തയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ പടി കടന്നൊരു അപരിചിതൻ മുറ്റത്തേക്ക് വന്നു. പിന്നാലെ മത്തായി. മേനോൻ സൂക്ഷിച്ചു നോക്കി. മത്തായി അല്ല, ഇതാരായി കൂടെ വന്നിരിക്കുന്നത്? എന്താ മത്തായി തുറിച്ചു നോക്കുന്നത്? എന്താ നീ ഒന്നും പറയാത്തത്? ഈ നിൽക്കുന്ന ആരാ? മനസ്സിലായില്ലേ?
1: മത്തായിക്ക് വല്ലാത്ത ഗൗരവം.
0: മനസ്സിലായില്ലേ തീരെ? ഈ നിൽക്കുന്ന ആളാണ് കോടതിയാമ്യൻ. മനസ്സിലായോ? കോടതിയാമ്യൻ. എന്റെ തറവാട്ടിന്റെ മുറ്റത്ത് കോടതിയാമ്യൻ വരാൻ കാര്യം തീരെ അറിയില്ല അല്ലേ? തീരെ അറിയില്ല. 500 രൂപയിലധികം പറ്റിയാൽ അന്ന് ഈ പറമ്പ് നടത്തിയെടുത്തോളാൻ സമ്മതിച്ചിട്ടില്ലേ? വാക്ക് തന്നിട്ടില്ലേ? അവിടത്തേക്ക് ഓർമ്മയില്ലേ? അവിടത്തേക്ക് തീരെ ഓർമ്മയില്ലേ? ഇപ്പൊ 550 പറ്റിയിട്ടുണ്ട്. ഞാൻ വസ്തു നടത്തിയെടുക്കാൻ വന്നാ. ഇങ്ങോട്ട് ഇറങ്ങി തന്നാട്ടെ. ഇങ്ങോട്ട് ഇറങ്ങി തരാൻ തിരുമേശം. ഇങ്ങോട്ട് ഇറങ്ങി തരാൻ
2: മത്തായി. മേനോൻ വാവിളിച്ചു വന്നു പോയി.
0: എന്നാലും ഈ ചതി എന്നോട് വേണ്ടായിരുന്നടാ. നിനക്ക് ഒരു മുന്നറിയിപ്പ് തരാമായിരുന്നല്ലോടാ. ആ മീനെയും കൊണ്ട് വരുന്നതിന് മുമ്പ് ഒരു മുന്നറിയിപ്പ് തരാമായിരുന്നല്ലോടാ. എനിക്ക് ന്യായമൊന്നും കേൾക്കണ്ട. അവിടെ നിന്ന് ഇറങ്ങി തരണം. അവിടെ നിന്ന് തറവാട്ടിൽ നിന്ന് ഇറങ്ങി തരണം. മത്തായി, ഞാൻ ഈ തറവാട്ടിൽ നിന്ന് ഇറങ്ങി തരണം അല്ലേ? എടാ, നീ എന്റെ കുടിയാനവനായിരുന്നു. എനിക്ക് ന്യായമൊന്നും കേൾക്കണമെന്ന് പറഞ്ഞില്ലേ ഇറങ്ങിത്തരാൻ? അരുത്, ഇറങ്ങിക്കൊടുക്കരുത്. മേനോൻ ഇറങ്ങിക്കൊടുക്കരുത്. ഈ തറവാട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കരുത്. ഒരാലോചന കേട്ടു. എല്ലാവരും ഞെട്ടിത്തിരിച്ച് നോക്കുമ്പോ കുറേയധികം യുവാക്കന്മാർ ആ പടികളൊന്ന് മുറ്റത്തേക്ക് വരുന്നു. മേനോൻ പടി. മേനോൻ ഇറങ്ങിപ്പോരുത്. ഈ തറവാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുത്. ഈ മത്തായ മലയാളികളെ ധിക്കാരത്തിന് വഴങ്ങിക്കൊടുക്കരുത്. ഞങ്ങളാണ് പറയുന്നത്. മേനോനോടൊപ്പം
2: നിങ്ങളെ ഏതാ കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിടപെടുന്നത്? ഇതെന്റെ വീട്ടുകാര്യമാണ്. കുറെ അലവരാദികൾ കയറി വന്നിരിക്കുന്നു. ഇതെന്റെ വീട്ടുകാര്യമാണ്.
0: മത്തായിയോട് ഞാൻ കടിച്ച സത്യമാണ്. ഒരിക്കലും സത്യദോഷം കാണിക്കത്തില്ല ഞാൻ. ഒരിക്കലും വിശ്വാസവഞ്ചന ചെയ്യത്തില്ല ഞാൻ. എന്റെ പൂർവികൻ അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് മത്തായി, ഞാൻ ഇറങ്ങിത്തരാം. നീ വസ്തു അറിഞ്ഞു തീർത്തു. പോയിടാ പിള്ളേരെ. നിനക്കെന്താ ഇവിടെ? ആഹാ, കമ്മൂണിസം കൊണ്ട് ഈ തറവാട്ടിൽ കയറി വന്നിരിക്കുന്നു. ഇറങ്ങിപ്പോയിടാ. ഒരു പൊതുപ്രവർത്തകന് വന്നിരിക്കുന്നു. അല്ല, അവിടത്തേക്ക് കിട്ടുവാണെങ്കിൽ ഞങ്ങൾ പോയിക്കോളാം. അവിടെ നിന്ന് ഇറങ്ങിക്കൊടുത്താട്ട. വരണ. ആ യുവാക്കന്മാർ ഒന്നായി പടി വിട്ടിറങ്ങിപ്പോയി. മത്തായി പിന്നാലെ പോയി. ആമ്യൻ അയാളെ അനുഗമിച്ചു. മത്തായി, നീ അങ്ങ് പോവാണോ? വസ്തു നടത്തി എടുക്കുന്നില്ലേ? ഞാൻ ഇറങ്ങിത്തരാവട.
2: മത്തായി തിരിഞ്ഞു നോക്കുപോലും ചെയ്തില്ല. ആ പൊതുപ്രവർത്തകരുടെ പ്രതിഷേധത്തിന് മുമ്പിൽ മത്തായി മുതലാളിയുടെ ധിക്കാരം പത്തിതാഴ്ത്തി. ആ മത്തായിയെ കാണാൻ വേണ്ടി തന്നെയാണ് വീണ്ടും മേനോൻ കയറി ചെന്നിരിക്കുന്നത്.

ഗാനം തീർന്നപ്പോ മേനോൻ വീണ്ടും വിളിച്ചു, മത്തായി. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. പഴയ സംഭവത്തിന് ശേഷം മത്തായി തനിക്ക് മുന്നറിയിപ്പ് തരാറുണ്ട്. അന്നൊരു ദിവസം അദ്ദേഹം കടന്നു ചെന്നപ്പോ മത്തായി പറഞ്ഞു, 5-ഉം 10-ഉം തന്ന് ഇപ്പോ വീണ്ടും 200 രൂപയായിട്ടുണ്ട്. അതിനെന്താ മത്തായി, നീ ഒരു 50 കൂടി ഇങ്ങോട്ട് തരൂ. അപ്പൊ 250. ആ മണ്ണാൻ ഒരിടം ഉണ്ടല്ലോ, ഏതാ വഴിയുടെ വടക്കേത്, എടാ ചെറിയടെ കിഴക്കേ പുറത്തുള്ളത്, മണ്ണാന്റെയ്യത്ത് പരയിടം. അവിടെ കാഫലമുള്ള 5 തെങ്ങിന്റെ അനുഭവം നീ എടുത്തു പോകും. മത്തായിക്ക് അന്ന് തൃപ്തിയായി. 250 രൂപയ്ക്ക് നല്ല കാഫലമുള്ള 5 തെങ്ങിന്റെ അനുഭവം അല്ലേ വിട്ടു തന്നിരിക്കുന്നത്. മത്തായി വീണ്ടും വീണ്ടും കടം കൊടുക്കുന്നുണ്ട്. കടമെന്ന വടം കൊണ്ട് മത്തായി മേനോനെ വരികയാണ്. ബാലിയുടെ ബാലിക്കുരുങ്ങിയ രാവണനെ പോലെ ഉരുക്കിപ്പെട്ട് കിടക്കുകയാണ് മേനോൻ. മേനോൻ തന്റെ പറമ്പെല്ലാം, മേനോന്റെ പറമ്പെല്ലാം മത്തായി കൈവശപ്പെടുത്തിയത് ഇങ്ങനെ 100 വരുതോറും വായ്പ കൊടുത്തിട്ടാണ്. മേനോൻ പിന്നെ അറച്ചു നിന്നിൽ അകത്തേക്ക് കടന്നു ചെന്നു. മേനോൻ കയറി ചെന്ന് കണ്ടിട്ട് മത്തായി തട്ടിപ്പടഞ്ഞെണീറ്റു, കസേര നീക്കിയിട്ടു, മുറുക്കാഞ്ചെല്ലാം നീക്കി വെച്ചു, രണ്ടാം മുന്നിടത്ത് കക്ഷത്ത് വെച്ചു ഒച്ചാനച്ചങ്ങനെ നിന്നു. താൻ പണക്കാരനാണ്, മേനോൻ തന്റെ മുമ്പിൽ തെണ്ടാൻ വന്നിരിക്കുകയാണ്. പക്ഷേ മത്തായിക്ക് യാതൊരു വലിയ ഭാവവുമില്ല. എന്താണാവോ തമ്പുരാൻ അടിയന്റെ കുപ്പപ്പാട്ടിലേക്ക്? മത്തായി, മേനോൻ തന്റെ പ്രതാപശബ്ദത്തിൽ തന്നെ വിളിച്ചു, മത്തായി. എന്തോ? മേനോൻ പിന്നെ കുറെ നേരത്തേക്ക് ഒന്നും പറയില്ല. വെറ്റിലൂടെ ഞരമ്പ് കളഞ്ഞ് ചുണ്ണാമ്പ് തേച്ച് നാലും കൂട്ടി ശീരനൊന്ന് മുറുക്കി നീട്ടി ഒരു തുപ്പും തുപ്പി പിന്നെയും വിളിക്കും, മത്തായി. എന്തോ? നീ എന്റെ കുടിയാനവനായിരുന്നു. ആയിരുന്നല്ലേ, ഇപ്പോഴും ആണേ. അവിടുത്തെ ദയവ് ഉണ്ടായിട്ടല്ലേ തറവാട്ടിലെ വസ്തുവകകളെല്ലാം അടിയന് തന്നെ എഴുതി തന്നത്. മത്തായി, അപ്പോൾ നിനക്ക് ആ സ്മരണയുണ്ട്, എനിക്കത് മതി, അത് മതി. മത്തായി, എനിക്കിപ്പോ ദോഷകാലമാണടാ. ഓ, അങ്ങനെയൊന്നും വിചാരിക്കാനില്ല, അതൊക്കെ അങ്ങ് മാറുവേ. ആ, മാറാതിരിക്കുവോ? ഭഗവാൻ എല്ലാം കണ്ടു നിൽക്കല്ലേ. മേനോന്റെ കണ്ണു നിറഞ്ഞു. അവിടുന്ന് വ്യസനിക്കരുത്, ഒന്നുകൊണ്ടും ദുഃഖിക്കരുത്. അവിടത്തേക്ക് അടിയനുണ്ട്, അടിയൻ എന്ത് ചെയ്യണമെന്ന് കൽപ്പിച്ചാട്ടെ, അപ്പോഴടിയനത് ചെയ്യും. മത്തായി, നീ ഇങ്ങ് അടുത്ത് വാട. മത്തായി അടുത്ത് ചെന്നു. എടാ, എന്തോ? മേനോൻ നിരുദ്ധകണ്ഠനായി, മേനോൻ ഗൽഗതമായി. എടാ, ഞാൻ നിന്റെ കാതിട്ട് പറഞ്ഞുതരാം, നീ ഇങ്ങ് അടുത്ത് വാ. മേനോന്റെ കണ്ണു നിറഞ്ഞൊഴുകി. അങ്ങ് കരയരുത്, അരുത്. എന്തിനു കരയുന്നു? മത്തായി ഉള്ളപ്പോ അങ്ങ് എന്തിനു കരയുന്നു? എടാ മത്തായി, നീ ഇങ്ങ് അടുത്ത് വാടാ, നിന്റെ കാതിൽ പറയട്ടെ. തറവാട്ടിൽ ഇന്നലെ അത്താഴം വെച്ചല്ലടാ, അത്താഴം വെച്ചല്ലടാ. മേനോൻ കൂടെ കൂടെ കണ്ണു തുടയ്ക്കുന്നു. മത്തായി, നീ ഇന്ന് എനിക്ക് 10 രൂപ കൂടെ തരണം, എനിക്ക് 10 രൂപ കൂടെ തരണം. മത്തായി പിന്നെ താമസിച്ചില്ല, അകത്ത് ചെന്ന് രൂപയുമായി തിരിച്ചു വന്നു. അത് മേനോന് സമ്മാനിച്ചിട്ട് പിന്നെയും തലയുറഞ്ഞയാൽ പറഞ്ഞു, അടിയനൊരു

സങ്കടം അങ്ങോട്ട് ഉണർത്തിക്കാനുണ്ട്. മത്തായി, നിന്റെ സങ്കടം കേൾക്കാൻ ഞാനല്ലാതെ ആരുണ്ട് ഈ നാട്ടിൽ? ഒന്നുമില്ലേ, വീട്ടിൽ നെല്ലിടുന്ന 10,000 വരിപ്പുണ്ടല്ലോ, അത് ഈ കുടിയാന് കിട്ടിയാ തരക്കേടില്ലായിരുന്നു. അപ്പോഴാണ് മേനോൻ അക്കാരി ഓർത്തത്. പണ്ട് നെല്ലളന്നിട്ട് നിറച്ചിരുന്ന ഒരു വലിയ 10,000 തറവാട്ടിൽ ഇരിപ്പുണ്ട്. ഇന്നത് കാട്ടലി വീടും കുടിയുമായി കഴിയുകയാണ്. ഉള്ളു നിറയെ മാറാല പിടിച്ച് ചുണ്ടലി മക്കളും മരുമക്കളുമായി കഴിയുന്ന പഴയ 10,000 ഇപ്പോൾ അതിനകത്ത് കുടിയിരിക്കുന്ന എലിച്ച് കുറയ്ക്കാൻ പോലും ഒരു മണി നെല്ല് അതിനകത്തില്ല. ഭഗവാനെ, മാധവ, നീ ഒന്നും കാണുന്നില്ലേ എന്തെന്ത് മാറ്റങ്ങളാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്? മത്തായി, നീ ചോദിച്ചാൽ എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയുമോ? ആളെ അയച്ചേക്കു, 10,000 അവിടെ വെറുതെ ഇരിക്കുക. നിനക്കിപ്പോ അതുകൊണ്ട് പ്രയോജനം കാണും, നിനക്ക് പ്രയോജനം കാണും. ഞാൻ ഇറങ്ങട്ടെ മത്തായി.

മത്തായിയുടെ വീട്ടിൽ നിന്ന് ഒരു കറ്റ ചൂട്ട് മേടിക്കാൻ മറന്നുപോയി. എന്തൊരു ഇരുട്ടാണ്, കണ്ണിലിട്ട് കുത്തിയാ കാണാൻ പാടില്ലാത്ത ഇരുട്ട്. മേനോൻ വീട്ടിൽ തിരിച്ചെത്തി. സമയം വളരെ അതിക്രമിച്ചിരുന്നു. മാധവി, എടീ മാധവി, അദ്ദേഹം ഭാര്യ വിളിച്ചു. ഭാര്യ വിളി കേട്ടില്ല. മാധവി, വീട്ടിൻ മുറിക്കുള്ളിൽ ഞരകലും മുളലും കേൾക്കുന്നല്ലോ. ഭഗവാന്, എന്താ സംഭവം? വീട്ടിനുള്ളിൽ എന്തോ ഞരകലും മുളലും കേൾക്കുകയാണല്ലോ. മാധവി, മാധവി.

മാധവി എടി മീനും നാടിയോടെ പോയി മക്കളോടെ പോയടി ഓ വയച്ചാട്ടി വിളിക്കാൻ പോയായിരിക്കും. വയ്യാത്ത കാലം വെച്ച് മേനോൻ എല്ലാ മുറിയിലും ഓടിയിറങ്ങി തിരിച്ചു വന്നപ്പോ ആ വിളക്കിനടുത്തൊരു കടലാസ് കഷ്ണം കണ്ടു. അല്ല ഇതാ ഒരു കടലാസ് മടക്ക്. മേനോൻ കടലാസ് എടുത്ത് നിവർത്തി. മേനോന്റെ മുഖം വിളറി കൈവിറച്ചു. തന്റെ മൂത്ത മകൾ നാണി തനിക്ക് എഴുതി വെച്ച കത്ത്. അച്ഛാ അച്ഛാ നമ്മുടെ മീനു കള്ളത്തിനടുപ്പ് ഇറങ്ങിപ്പോയിക്കളഞ്ഞ അച്ഛാ.

മാധവി, നിന്റെ പെമ്മക്കൾ രണ്ടും എന്റെ മുഖത്ത് കരുതി വെച്ചടി, മുഖത്ത് കരുതി വെച്ചു. എന്റെ തറവാടിന്റെ മാനം കെടുത്തിയടി. മേലാൽ ഈ വീട്ടിൽ പെമ്മക്കൾ പാടില്ല, പെമ്മക്കൾ പാടില്ല. മാധവി, ഈനെ പെണ്ണിനെ പെറ്റുകൂട്ടരുത്, മാനം കെടുത്തുന്നവ. പെട്ടെന്ന് പേറ്റുമുറിയിൽ കുട്ടിയുടെ കരച്ചിൽ കേട്ടു. മാധവി, മാധവി, പ്രസവം കഴിഞ്ഞുവോ? പ്രസവം കഴിഞ്ഞുവോ? കഴിഞ്ഞു. ഭഗവാനെ, അച്യുത, കേശവ, മാധവ, മാധവി, കുട്ടിയാണോ പെണ്ണോ? ഏ, കുട്ടിയാണോ പെണ്ണോ? പെൺകുട്ടി. മാധവ, കേശവ, ഭഗവാനെ, അതും ഒരു പെൺകുട്ടി. ഭഗവാനെ, വാസുദേവ, ആണായാലെന്ത് പെണ്ണായാലെന്ത്, നീ തരുന്നത് രണ്ട് കൈയും നീട്ടി ഞാൻ വാങ്ങിക്കും. മാധവി, എന്റെ മാധവി, കുട്ടിയെ കാണാൻ എനിക്ക് തിടുക്കമായി. ഞാൻ അകത്തേക്ക് വരട്ടെ? മേനവൻ സംശയിച്ച് അറച്ചറച്ചകത്ത് കടന്നു. മാധവി, മാധവി, ആ മുറിക്കകത്ത് വെളിച്ചമില്ല. മാധവി, ഉറക്കമായോ? കുട്ടിക്ക് മുല കൊടുത്തുകൊണ്ട് കുട്ടിയും തള്ളി ഉറക്കമായോ? മാധവി, മാധവി, മേനോൻ ഭാര്യയെ കുലുക്കി വിളിച്ചു. മേനോൻ പിന്നെയും ഭാര്യയെ കുലുക്കി വിളിച്ചു. മാധവി, മാധവി, ഞെട്ടി പുറകോട്ട് മാറി. ഭാര്യയും കുട്ടിയും, തന്റെ ഭാര്യയും കുട്ടിയും മരിച്ചു മരവിച്ചു കിടക്കുന്നു. മരിച്ചു മരവിച്ചു കിടക്കുന്നു.

0: ഉണ്ടുണ്ടി മേനോൻ.
1: ആ തറവാട്ടിൽ ഇന്ന് ഏകാകിയാണ്. തറവാടിന്റെ തെക്കുപുറത്തുള്ള അസ്ഥിത്തറയിൽ അന്ത്യത്തിരി കൊളുത്തുമ്പോൾ അഭിമാനിയായ മേനോൻ ആരോടൊന്നില്ലാതെ പറയുന്നില്ല, എന്തൊക്കെ സംഭവിച്ചു എന്റെ തറവാട്ടിൽ, എന്തെല്ലാം വൃദ്ധിക്ഷയങ്ങൾ ഞാൻ കണ്ടു. പക്ഷേ എന്റെ തറവാടിന്റെ മാനവും പ്രതാപവും കാത്തുസൂക്ഷിക്കാൻ പരദൈവങ്ങളെ ഇതാ ഈ അന്ത്യത്തിരി ഞാൻ കൊളുത്തുന്നു. ഈ അന്ത്യത്തിരി

വയലാർ രാമവർമ്മ, മലയാള സാഹിത്യയുടെ രോമാഞ്ചമായ വിപ്ലവ കവി. ലക്ഷ്യബോധമുള്ള കലാസൃഷ്ടികളിൽ, കവിതാ നിർമ്മിതിയിൽ അദ്ദേഹം ആകണ്ഠം മുഴുകി നിന്ന ആദ്യകാലം. തുരുതുരെ വർണ്ണപുഷ്പങ്ങൾ വിടർത്തുന്ന പൂവള്ളി പോലെ അദ്ദേഹത്തിന്റെ സർഗശക്തി സഹദേഹൃദയങ്ങളിൽ വസന്ത ഭംഗികൾ വാരിത്തൂവിയ വാരിവിതറിയ കാലം. ശരദപ്രവീതിയിൽ നക്ഷത്രജാലങ്ങൾ പോലെ, വസന്താഗമത്തിലെ തളിർത്തൊത്തുപോലെ വയലാറിന്റെ കാവ്യപ്രപഞ്ചം കേരളീയർക്ക് നൂതനമായ ഒരു ആസ്വാദന ബോധം പകർന്നുകൊണ്ട് ജീവിതത്തിന്റെ നവചൈതന്യം തുടിച്ചു കുട്ടികൾ നെയ്തെടുത്ത കാലം. അന്നത്തെ വയലാറിന്റെ തറവാടിന്റെ ബാനമെന്ന കഥാകാവ്യമാണിത്.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തറവാടിന്റെ മാനം എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം വി. സാംബശിവൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശാസ്ത്രീയമായി പറഞ്ഞാൽ മിക്ക കുട്ടികളും പഠനത്തിൽ പിന്നിലാകുന്നത് അവരുടെ ബുദ്ധിശക്തിയുടെ കുറവ് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ വിദ്യാഭ്യാസ രീതികൾ അവരുടെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തന രീതിയുമായി ഒത്തുപോകാത്തതുകൊണ്ടാണ്. ഓരോ കുഞ്ഞിന്റെയും തലച്ചോറ് വിവരങ്ങൾ സ്വീകരിക്കുന്നതും അപഗ്രഥിക്കുന്നതും വ്യത്യസ്തമായ രീതിയിലാണ്. ഇതിനെ ന്യൂറോ ഡൈവേഴ്സിറ്റി എന്ന് മനഃശാസ്ത്രജ്ഞർ വിളിക്കുന്നു. ചില കുട്ടികൾക്ക് പഠിക്കുമ്പോൾ ഇളകാനോ നടക്കാനുള്ള സ്വാതന്ത്ര്യം ആവശ്യമാണ്, എന്നാൽ മറ്റു ചിലർക്ക് തികച്ചും ശാന്തമായ അന്തരീക്ഷം വേണം. ഒരേ അച്ചിൽ വാർത്ത വിദ്യാഭ്യാസ രീതി എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ഫലപ്രദമാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം പലപ്പോഴും ഒരു നിശ്ചിത മാതൃകയിൽ ഊന്നിയുള്ളതാണ്. എല്ലാവരും ഒരേ വേഗതയിൽ പഠിക്കണമെന്നും ഒരേ രീതിയിൽ പരീക്ഷ എഴുതണമെന്നും അത് ശടിക്കുന്നു. എന്നാൽ മസ്തിഷ്ക ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ചില കുട്ടികൾ വിഷ്വൽ ലേണേഴ്സ് ആണെന്നാണ്. അതായത് ചിത്രങ്ങളിലൂടെയും കാഴ്ചകളിലൂടെയും അവർ കാര്യങ്ങൾ വേഗത്തിൽ പഠിക്കുന്നു. മറ്റു ചിലർ കൈനസ്തെറ്റിക് ലേണേഴ്സ് ആണ്. ഇവർക്ക് കാര്യങ്ങൾ ചെയ്തു പഠിക്കാനാണ് താല്പര്യം. കേവലം പുസ്തക വായനയിലൂടെ മാത്രം പഠിക്കാൻ നിർബന്ധിതരാകുമ്പോൾ കഴിവുള്ള പല കുട്ടികളും തങ്ങൾ പരാജയങ്ങളാണെന്ന് സ്വയം വിശ്വസിച്ചു തുടങ്ങുന്നു. ഈ അപകർഷതാബോധം അവരുടെ ജന്മസിദ്ധമായ കഴിവുകളെ പോലും തളർത്തുന്നു. കുട്ടിയുടെ പഠന രീതിക്ക് അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ അവരുടെ പ്രകടനത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. ഒരു കുഞ്ഞിന്റെ ഇന്ദ്രിയപരമായ ആവശ്യങ്ങളെയും താൽപ്പര്യങ്ങളെയും മാനിക്കുന്ന ഒരന്തരീക്ഷം അവർക്ക് ലഭിക്കുമ്പോൾ അവരുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കപ്പെടുന്നു. ഇത് ചിലപ്പോൾ പഠന വേഗത കുറയ്ക്കുന്നതോ പാഠങ്ങൾ കഥകളിലൂടെയോ കളികളിലൂടെയോ അവതരിപ്പിക്കുന്നതോ ആകാം. പഠനമെന്നത് ഒരു ഭാരമല്ലെന്നും രസകരമായ ഒരു പ്രക്രിയയാണെന്നും തിരിച്ചറിയുന്ന നിമിഷം അവരുടെ ഉള്ളിലെ ജിജ്ഞാസ ഉണരുന്നു. കുട്ടി പിന്നിലായി പോയതല്ല, മറിച്ച് വഴിതെറ്റിയതായിരുന്നു എന്ന് മാതാപിതാക്കൾ തിരിച്ചറിയേണ്ടത് ഇവിടെയാണ്. രീതികൾ മാറുമ്പോൾ പഠനം എളുപ്പമാകുന്നു. ഇന്ന് ലോകമെമ്പാടുമുള്ള പല കുടുംബങ്ങളും ഹോം സ്കൂളിംഗ് അല്ലെങ്കിൽ അൺസ്കൂളിംഗ് തുടങ്ങിയ ബദൽ രീതികളിലേക്ക് ആകൃഷ്ടരാകുന്നത് ഈ തിരിച്ചറിവ് കൊണ്ടാണ്. സിസ്റ്റത്തിന് അനുയോജ്യമായ രീതിയിൽ കുട്ടിയെ മാറ്റുന്നതിന് പകരം കുട്ടിക്ക് അനുയോജ്യമായ രീതിയിൽ വിദ്യാഭ്യാസത്തെ ക്രമീകരിക്കുകയാണ് ഇത്തരം രീതികളിൽ ചെയ്യുന്നത്. ഇതിനെ പേഴ്സണലൈസ്ഡ് ലേണിംഗ് എന്ന് വിളിക്കുന്നു. ഓരോ കുട്ടിയും തനതായ വ്യക്തിത്വമുള്ളവരാണെന്നും അവരുടെ വളർച്ചയുടെ താളം വ്യത്യസ്തമാണെന്നും നാം അംഗീകരിക്കണം. ശരിയായ പിന്തുണയും മാർഗനിർദ്ദേശവും ലഭിച്ചാൽ ഏത് കുഞ്ഞിനും അത്യുജ്ജ്വലമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. മനഃശാസ്ത്രജ്ഞനായ ഹോവാർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് സിദ്ധാന്തം അനുസരിച്ച് ബുദ്ധി എന്നത് വെറുമൊരു സംഖ്യയല്ല. സംഗീതം, കായികം, പ്രകൃതി, സാമൂഹിക ഇടപെടലുകൾ തുടങ്ങി വിവിധ മേഖലകളിൽ കുട്ടികൾക്ക് ബുദ്ധിശക്തിയുണ്ടാകാം. ക്ലാസ് മുറിയിലെ മാർക്കുകൾ മാത്രം നോക്കി ഒരു കുഞ്ഞിനെ വിലയിരുത്തുന്നത് അവരോട് ചെയ്യുന്ന അനീതിയാണ്. കണക്കിൽ പിന്നിലാകുന്ന ഒരു കുട്ടി മികച്ചൊരു ചിത്രകാരനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വികാരങ്ങൾ നന്നായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയോ ആകാം. ഓരോ കുഞ്ഞിലുമുള്ള ആ പ്രത്യേക കഴിവിനെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയാണ് വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. മാതാപിതാക്കൾ എന്ന നിലയിൽ കുട്ടി പിന്നിലാകുന്നു എന്ന് തോന്നുമ്പോൾ പരിഭ്രാന്തരാകാതിരിക്കുക. പകരം അവർക്ക് വിവരങ്ങൾ കൈമാറുന്ന രീതി ഒന്ന് മാറ്റി പരീക്ഷിക്കുക. ഉദാഹരണത്തിന്, ചരിത്രം പുസ്തകത്തിൽ നിന്ന് വായിച്ച് പഠിപ്പിക്കുന്നതിന് പകരം ചരിത്ര പ്രധാനമായ ഒരിടം സന്ദർശിക്കുന്നത് കുട്ടിയുടെ ഓർമ്മയിൽ കൂടുതൽ കാലം നിലനിൽക്കും. അറിവെന്നത് അനുഭവങ്ങളിലൂടെ നേടേണ്ട ഒന്നാണ്. കുട്ടിയുടെ ജൈവികമായ ആവശ്യങ്ങളെ ബഹുമാനിച്ചുകൊണ്ടുള്ള പഠന രീതികൾ അവരുടെ തലച്ചോറിലെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുകയും പുതിയ കാര്യങ്ങളെ പഠിക്കാനുള്ള ശേഷി കൂട്ടുകയും ചെയ്യുന്നു. പഠന വൈകല്യങ്ങൾ എന്ന് പലപ്പോഴും മുദ്രകുത്തപ്പെടുന്ന ഡിസ്ലെക്സിയ അല്ലെങ്കിൽ ADHD പോലുള്ള അവസ്ഥകൾ സത്യത്തിൽ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്ന തലച്ചോറുകളാണ്. തോമസ് ആൽവ എഡിസനും ആൽബർട്ട് ഐൻസ്റ്റീനും ഇത്തരം വെല്ലുവിളികൾ നേരിട്ടവരായിരുന്നു എന്ന് നാം ഓർക്കണം. അവർക്ക് അനുയോജ്യമായ രീതിയിൽ അറിവ് നേടാനുള്ള സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് അവർ ലോകത്തെ മാറ്റിമറിച്ചത്. നമ്മുടെ കുട്ടികളും ഇത്തരത്തിൽ അപാരമായ സാധ്യതകളുള്ളവരാണ്. ആ സാധ്യതകളെ തിരിച്ചറിയാൻ അവർക്ക് നമ്മൾ നൽകേണ്ടത് സമയവും സ്നേഹവും അവർക്ക് ചേരുന്ന പഠന രീതികളുമാണ്. വിദ്യാഭ്യാസം എന്നത് മത്സരമല്ല, മറിച്ച് ഓരോരുത്തരും അവരവരുടെ വേഗതയിൽ നടത്തുന്ന ഒരു യാത്രയാണ്. മറ്റുള്ളവരുമായി കുട്ടികളെ താരതമ്യം ചെയ്യുന്നത് അവരുടെ പഠനത്തോടുള്ള താൽപ്പര്യമില്ലാതാക്കും. തന്റെ കഴിവിനെ ആരും സംശയിക്കുന്നില്ലെന്നും തനിക്ക് പിന്തുണ നൽകാൻ ആളുണ്ടെന്നുമുള്ള ബോധം കുട്ടികളിൽ സുരക്ഷിത ബോധമുണ്ടാക്കുന്നു. ഈ സുരക്ഷിത ബോധമാണ് പഠനത്തിന് ഏറ്റവും അനുയോജ്യമായ മാനസികാവസ്ഥ. ഓരോ കുട്ടിയും വിജയിക്കാൻ ജനിച്ചവരാണ്. അവർക്ക് വേണ്ടത് ശരിയായ വഴിയും ആ വഴി കാണിക്കാൻ സ്നേഹമുള്ള ഒരു വഴികാട്ടിയുമാണ്. ഓരോ മാതാപിതാക്കളും തിരിച്ചറിയേണ്ടത് തന്റെ കുട്ടി ഒരു പ്രശ്നമല്ല എന്നാണ്. നിലവിലുള്ള രീതികൾ കുട്ടിക്ക് ചേരാത്തതാകാം പ്രശ്നം. ആ തിരിച്ചറിവിൽ നിന്ന് തുടങ്ങുന്ന മാറ്റങ്ങൾ ഒരു കുഞ്ഞിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കും. അവരെ സ്വതന്ത്രമായി ചിന്തിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും പ്രോത്സാഹിപ്പിക്കുക. പഠനമെന്നത് മുറിക്കുള്ളിലെ അടച്ചിട്ട ക്ലാസുകളിലല്ല, മറിച്ച് പ്രകൃതിയും ജീവിതവും ചേർന്ന വലിയൊരു പാഠശാലയാണെന്ന് അവർക്ക് കാട്ടിക്കൊടുക്കാം. ആത്മവിശ്വാസമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ നമുക്ക് അവരുടെ തനതായ പഠന ശൈലികളെ ബഹുമാനിക്കാം. സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു പഠനകാലം ഓരോ കുഞ്ഞിന്റെയും അവകാശമാണ്.
1: രക്ഷിതാക്കളറിയാൻ

0: തങ്ങൾ ഇതുവരെ കേട്ടത് രക്ഷിതാക്കൾ അറിയാൻ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: മസക്കലിയിൽ ഇന്നാദ്യം ഓം ശാന്തി ഓം എന്ന ചിത്രത്തിനു വേണ്ടി വിശാൽ ദദ്രാനി രചന നിർവഹിച്ച് കെ ആലപിച്ച ഗാനം കേൾക്കാം.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: ചിത്രം ഡോൺ, സംഗീതം ശങ്കർ ഇഷാൻ, സംഗീതം ശങ്കർ ഇഷാൻ ലോയ്, ആലാപനം സുനിതി ചൗഹാൻ.

പ്രീതം സംഗീതം നൽകി. മോഹിത് ചൗഹാൻ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ചിത്രം ധൂം 3. ആലാപനം മോഹിത് ചൗഹാൻ.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: ചിത്രം പഠാൻ, രചന കുമാർ, ആലാപനം അർജിത്, സുകൃതി വിശാൽ.

0: മസക്കലി, അവതരണം വിഷ്ണു മോഹൻ, തയ്യാറാക്കിയത് അനുലാൽ സായി, സാങ്കേതിക നിർവഹണം ഹബി സ്റ്റീഫൻ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കേരളത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ചരിത്രത്തെയും സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളെയും അടയാളപ്പെടുത്തുന്ന കേരളത്തിന്റെ ഇതിഹാസം എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓർക്കാൻ പോകുന്നത് ഒരു ഇതിഹാസ ഉത്സവത്തെക്കുറിച്ചാണ്. പോരാട്ടങ്ങളുടെയും പ്രതികാരത്തിന്റെയും കഥ പറയുന്ന മാമാങ്കം എന്ന മഹോത്സവത്തെക്കുറിച്ച്. നമ്മുടെ മനസ്സിൽ മാമാങ്കം എന്ന വാക്ക് വരുമ്പോൾ തന്നെ ഉണരുന്നത് വീരകഥകളാണ്, ചാവേറുകളുടെ ചോരയിൽ ചാലിച്ച പോരാട്ടങ്ങളുടെ ഓർമ്മകളാണ്. ഒരു ഉത്സവം എന്നതിലുപരി അതൊരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ വേദിയായിരുന്നു. വള്ളുവനാടിന്റെയും സാമൂതിരിയുടെയും അധികാര പോരാട്ടത്തിന്റെ കഥ പറയുന്ന ഈ മഹോത്സവം ഓരോ 12 വർഷത്തിലും തിരുനാവായ മണപ്പുറത്ത് വെച്ച് നടന്നിരുന്നു. മാമാങ്കം എന്നത് ഒരു നദിയിലെ ആഘോഷം എന്നല്ല അർത്ഥമാക്കുന്നത്. മഹന്മകം എന്ന വാക്കാണ് പിന്നീട് മാമാങ്കമായതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അതായത് മകം നാളിൽ നടക്കുന്ന വലിയൊരു ഉത്സവം. ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായ മണപ്പുറത്തായിരുന്നു ഈ ഉത്സവം നടന്നിരുന്നത്. മാമാങ്കം ആദ്യകാലങ്ങളിൽ ചേരമാൻ പെരുമാൾമാരുടെ കാലം മുതൽക്ക് കേരളത്തിലെ രാജാക്കന്മാരുടെ ഒരു മഹാസമ്മേളനമായിരുന്നു. അന്നത്തെ എല്ലാ രാജാക്കന്മാരും ഇതിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ ചേരമാൻ പെരുമാളിന്റെ ഭരണം അവസാനിച്ചതോടെ മാമാങ്കത്തിന്റെ അധികാരം വള്ളുവനാടൻ രാജാവിന് ലഭിച്ചു. എന്നാൽ സാമൂതിരി രാജാവ് പതിയെ പതിയെ അധികാരം വർദ്ധിപ്പിക്കുകയും വള്ളുവനാടിന്റെ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു. സാമൂതിരി മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം സ്വന്തമാക്കി. ഇത് വള്ളുവനാടൻ രാജാവിന് ഒരു വലിയ അപമാനമായിരുന്നു. ഈ അപമാനം മാറ്റാൻ വള്ളുവനാടൻ രാജാവ് എടുത്ത പ്രതിജ്ഞയാണ് മാമാങ്കത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ചത്. മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം തിരിച്ചുപിടിക്കാൻ വള്ളുവനാടൻ രാജാവ് ഒരു വഴി കണ്ടു. ഓരോ 12 വർഷത്തിലും നടക്കുന്ന മാമാങ്കത്തിൽ സാമൂതിരിക്ക് നേരെ പോരാടാൻ അദ്ദേഹം ചാവേറുകളെ അയച്ചു. ചാവേറുകൾ എന്ന പദത്തിന് മരണത്തിന് തയ്യാറായവർ എന്നാണ് അർത്ഥം. അവർ തിരുനാവായ മണപ്പുറത്തേക്ക് പോയത് തിരിച്ചു വരാൻ വേണ്ടിയായിരുന്നില്ല, സാമൂതിരിയെ വധിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ പോരാട്ടത്തിൽ മരിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അവർ പോയത്. മാമാങ്കം തുടങ്ങുമ്പോൾ ഒരു വലിയ പടക്കളത്തിൽ വെച്ച് ചാവേറുകൾ സാമൂതിരിക്ക് നേരെ പാഞ്ഞടുക്കും. സാമൂതിരിയെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ യോദ്ധാക്കൾ ഉണ്ടായിരുന്നു. ചാവേറുകൾ ആ യോദ്ധാക്കളുമായി പോരാടുകയും ഒടുവിൽ മരണം വരിക്കുകയും ചെയ്യും. ഓരോ മാമാങ്കത്തിലും വള്ളുവനാടൻ രാജാവ് പുതിയ ചാവേറുകളെ അയച്ചു. ഈ പോരാട്ടം ഏകദേശം 280 വർഷത്തോളം നീണ്ടുനിന്നു. ഒരു ചാവേറും സാമൂതിരിയെ വധിക്കാൻ വിജയിച്ചില്ല. എങ്കിലും അവരുടെ പോരാട്ടം ഒരു ധീരമായ ചെറുത്തുനിൽപ്പായിരുന്നു. 1755 അവസാനത്തെ മാമാങ്കം നടന്നത്. തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മ സാമൂതിരിയുമായി യുദ്ധം ചെയ്തപ്പോൾ സാമൂതിരിക്ക് ഈ യുദ്ധങ്ങളിൽ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. ഇത് മാമാങ്കത്തിന്റെ പ്രാധാന്യം കുറച്ചു. മാമാങ്കം എന്ന ഉത്സവം കേവലം ഒരു പോരാട്ടത്തിന്റെ കഥ മാത്രമല്ല, അത് കേരളത്തിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ ചരിത്രത്തെ അടയാളപ്പെടുത്തുന്നു. മാമാങ്കം കേരളത്തിലെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വ്യാപാരികളെയും കലാകാരന്മാരെയും ഒരുമിപ്പിച്ച് ഒരു വലിയ സാംസ്കാരിക കേന്ദ്രമായി മാറി. മാമാങ്കത്തിന്റെ ഓർമ്മകൾ കേരളീയർക്ക് എന്നും പോരാട്ടത്തിന്റെ ആവേശം നൽകുന്നു. ചാവേറുകളുടെ ധീരത, അവരുടെ പ്രതിജ്ഞ, അതൊക്കെ എന്നും നമുക്ക് പ്രചോദനമാകട്ടെ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി. വയൽ എന്ന പരിപാടിയിൽ ഇന്ന് പച്ചക്കറി കൃഷിയിലെ നീരൂറ്റി കീടങ്ങളെ എങ്ങനെ നശിപ്പിക്കാമെന്ന് കേൾക്കാം. പച്ചക്കറി കൃഷിയിൽ കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിലൊന്നാണ് നീരൂറ്റി കീടങ്ങളുടെ ആക്രമണം. ചെടികളുടെ ഇലകളിൽ നിന്നും തണ്ടുകളിൽ നിന്നും നീരൂറ്റിക്കുടിക്കുന്ന ഈ ചെറുകീടങ്ങൾ വളരെ വേഗത്തിൽ പെരുകുകയും വിളകളുടെ വളർച്ചയെയും ഉത്പാദനത്തെയും ഗണ്യമായി ബാധിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് അമിതമായ ചൂടും കുറഞ്ഞ ആർദ്രതയും നിലനിൽക്കുന്ന കാലാവസ്ഥയിലാണ് ഇവയുടെ പ്രജനനം കൂടുതലായി കാണപ്പെടുന്നത്. നീരൂറ്റി കീടങ്ങളുടെ ആക്രമണം മൂലം ചെടികളിൽ വിവിധ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാം. ഇലകൾ മഞ്ഞ നിറമാകുന്ന മഞ്ഞളിപ്പ്, പുതിയ ഇലകളും തളിരുകളും വളർച്ച മുരടിച്ച് കുരുടിപ്പാകുന്ന അവസ്ഥ, ഇലകളിലും തണ്ടുകളിലും കരിമ്പൂപ്പൽ രൂപപ്പെടൽ തുടങ്ങിയവയാണ് പ്രധാനമായും കാണപ്പെടുന്ന പ്രശ്നങ്ങൾ. സമയബന്ധിതമായി നിയന്ത്രിച്ചില്ലെങ്കിൽ ഇത് വിളവെടുപ്പിൽ വലിയ കുറവിന് കാരണമാകും. ഇത്തരം കീടങ്ങളെ നിയന്ത്രിക്കുന്നതിന് ജൈവമാർഗങ്ങൾ വളരെ ഫലപ്രദമാണ്. വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതം, വേപ്പെണ്ണ ഇമൾഷൻ, പുകയില കഷായം എന്നിവ തളിക്കുന്നത് നീരൂറ്റി കീടങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ സഹായിക്കും. പ്രകൃതിദത്തമായ ഈ മാർഗങ്ങൾ പരിസ്ഥിതിക്കും കൃഷിയിടത്തിലെ ഉപകാരപ്രദമായ ജീവികൾക്കും ദോഷം വരുത്താതെ കീടനിയന്ത്രണം സാധ്യമാക്കുന്നു. മൈക്രോബിയൽ നിയന്ത്രണ രീതികളും മികച്ച ഫലം നൽകുന്നവയാണ്. ലക്കാനിസീലിയം ലക്കാനി, മുമ്പ് വെർട്ടിസീലിയം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ ഗുണകരമായ ഫംഗസ് 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം എന്ന തോതിൽ കലക്കി തളിക്കാം. ഇത് നീരൂറ്റി കീടങ്ങളെ സ്വാഭാവികമായി ബാധിച്ച് അവയുടെ വ്യാപനം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. കൃഷിയിടത്തിൽ മഞ്ഞ കെണി സ്ഥാപിക്കുന്നതും മറ്റൊരു ഫലപ്രദമായ നിയന്ത്രണ മാർഗമാണ്. മുഞ്ഞ, വെള്ളീച്ച തുടങ്ങിയ കീടങ്ങൾ മഞ്ഞ നിറത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതിനാൽ മഞ്ഞക്കെണികളിൽ കുടുങ്ങുകയും അവയുടെ എണ്ണം കുറയുകയും ചെയ്യും. ഇത് കീടങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കാനും പ്രാരംഭഘട്ടത്തിൽ തന്നെ നിയന്ത്രണ നടപടികൾ സ്വീകരിക്കാനും സഹായകമാണ്. ഏതെങ്കിലും ലായനി തളിക്കുമ്പോൾ അത് ചെടിയുടെ ഇലകളുടെ അടിഭാഗം ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതാണ്. കൂടാതെ വൈകുന്നേര സമയങ്ങളിൽ തളിക്കുന്നത് മരുന്നിന്റെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുകയും ചെടികൾക്കുണ്ടാകാവുന്ന സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും. കൃഷിയിൽ രോഗങ്ങളും കീടങ്ങളും പൂർണ്ണമായും ഒഴിവാക്കാനാകില്ലെങ്കിലും കൃത്യമായ നിരീക്ഷണവും ജൈവ നിയന്ത്രണ മാർഗങ്ങളുടെ സമയോചിതമായ പ്രയോഗവും വഴി നീരൂറ്റി കീടങ്ങളുടെ ആക്രമണം ഫലപ്രദമായി നിയന്ത്രിക്കാനും ആരോഗ്യകരമായ വിളവെടുപ്പ് ഉറപ്പാക്കാനും സാധിക്കും. അവതരണം ഷാൽമ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ.
1: ലഹരി, പ്രത്യേകിച്ച് മദ്യപാനം, നമ്മൾക്ക് പലപ്പോഴും കടുത്ത ഛർദിയോ ഛർദിക്കാനുള്ള തോന്നലോ നൽകാം. ഇത് സാധാരണയായി ഒരു അസുഖകരമായ അനുഭവം മാത്രമായി നാം കണക്കാക്കുന്നു. എന്നാൽ ഈ ശക്തമായ ഛർദി നമ്മുടെ ശരീരത്തിനുള്ളിൽ ഗുരുതരമായ ഒരു ആന്തരിക മുറിവുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇതാണ് മല്ലറി വെയ്സ് സിൻഡ്രോം എന്നറിയപ്പെടുന്നത്. ഇതൊരു അപൂർവ രോഗമല്ല. കടുത്ത മദ്യപാനം മൂലമുണ്ടാകുന്ന ശക്തമായ ഛർദിയുടെ ഫലമായി നമ്മുടെ ഭക്ഷണനാളം ആമാശയവുമായി ചേരുന്ന ഭാഗത്ത് മുറിവ് സംഭവിക്കുകയും അത് കടുത്ത രക്തസ്രാവത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ഒരു നിമിഷം മുൻപ് സാധാരണ ഛർദിൽ മാത്രമായിരുന്ന ഒരു വ്യക്തി അടുത്ത നിമിഷം രക്തം ഛർദിച്ച് അപകടകരമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നത് ഈ രോഗാവസ്ഥ മൂലമാണ്. ഇത് ലഹരിയുടെ വിഷാംശം മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് മേലുള്ള ശാരീരിക പീഡനം കൂടിയാണ്. എന്തുകൊണ്ടാണ് ഛർദി ഇത്ര വലിയൊരു മുറിവിന് കാരണമാകുന്നത് എന്ന് നോക്കാം. മല്ലറി വെയ്സ് സിൻഡ്രോം പ്രധാനമായും ബാധിക്കുന്നത് അന്നനാളവും ആമാശയവും ചേരുന്ന ഭാഗത്തെയാണ്. ആമാശയത്തിൽ നിന്ന് അന്നനാളത്തിലേക്ക് ആസിഡ് തികട്ടി വരുന്നത് തടയാനായി അവിടെ ഒരു വാതിൽ, അതായത് സ്ഫിങ്ക്ടർ ഉണ്ട്. ഈ ഭാഗം വളരെ ലോലമായ പേശികളും കഫ ചർമ്മവും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കടുത്ത മദ്യപാനം മൂലം ഛർദിക്കുമ്പോൾ ആമാശയത്തിലെയും നെഞ്ചിലെയും പേശികൾ അമിതമായ ശക്തിയോടെ സങ്കോചിക്കുന്നു. ഈ സങ്കോചം അന്നനാളത്തിനും ആമാശയത്തിനും ഇടയിലുള്ള ലോലമായ ഭാഗത്തേക്ക് കടുത്ത സമ്മർദ്ദം ചെലുത്തും. ഇതൊരു അമിതമായി വലിച്ചു നീട്ടിയ റബ്ബർ ബാൻഡ് പോലെയാണ്. ഈ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ വരുമ്പോൾ അന്നനാളത്തിന്റെ ആമാശയത്തോട് ചേർന്നുള്ള ഭിത്തിയിൽ നീളത്തിൽ ഒരു ചെറിയ കണ്ണീർ അല്ലെങ്കിൽ മുറിവ് സംഭവിക്കുന്നു. ഈ മുറിവ് ചെറുതാണെങ്കിലും ഈ ഭാഗത്ത് രക്തക്കുഴലുകൾ ധാരാളമുള്ളതിനാൽ മുറിവിലൂടെ രക്തം ആമാശയത്തിലേക്ക് ഒഴുകാൻ തുടങ്ങുന്നു. ഇതാണ് ഛർദിലിനൊപ്പം രക്തം പുറത്തുവരാൻ കാരണം. ഈ അവസ്ഥയെ മല്ലറി വെയ്സ് സിൻഡ്രോം എന്ന് വിളിക്കുന്നു. 1929 ഈ പ്രതിഭാസം ആദ്യമായി തിരിച്ചറിഞ്ഞ ഡോക്ടർമാരായ കെന്നത് മല്ലറിയുടെയും സൊലമൻ വെയ്സിന്റെയും പേരിലാണ് ഈ പ്രതിഭാസം അറിയപ്പെടുന്നത്. മല്ലറി വെയ്സ് സിൻഡ്രോം ഉണ്ടാകുന്നതിന് 50% മുതൽ 75% വരെ കാരണവും കടുത്ത മദ്യപാനമാണ്. അമിതമായി മദ്യപിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷാംശം കാരണം ശരീരം അതിനെ പുറന്തള്ളാൻ ശ്രമിക്കുന്നു. ഈ ശക്തമായ ഛർദി തന്നെയാണ് പ്രധാന വില്ലൻ. വിട്ടുമാറാത്ത മദ്യപാനം അന്നനാളത്തിലും ആമാശയത്തിലും വീക്കവും ബലഹീനതയും ഉണ്ടാക്കുന്നു. ഈ ദുർബലമായ പേശികളിൽ സമ്മർദ്ദം വരുമ്പോൾ മുറിവുണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. മദ്യപാനം കാരണമുണ്ടാകുന്ന കരൾ രോഗം അഥവാ ലിവർ സിറോസിസ് പോലുള്ള അവസ്ഥകൾ അന്നനാളത്തിലെ രക്തക്കുഴലുകളിൽ സമ്മർദ്ദം കൂട്ടുന്നു. ഈ സമ്മർദ്ദം മുറിവുണ്ടാകാനുള്ള സാധ്യത വീണ്ടും വർദ്ധിപ്പിക്കും. ആദ്യം സാധാരണ ഛർദിൽ വരികയും അതിനുശേഷം തെളിഞ്ഞ ചുവന്ന രക്തം ഛർദിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ കോഫി തരികൾ പോലുള്ള രക്തം ഛർദിക്കുക. ഇതാണ് മല്ലറി വെയ്സ് സിൻഡ്രോമിന്റെ പ്രധാന ലക്ഷണം. ശക്തമായ ഛർദിയെ തുടർന്ന് നെഞ്ചിന്റെ താഴെ ഭാഗത്തോ വയറിന്റെ മുകൾ ഭാഗത്തോ കഠിനമായ വേദന അനുഭവപ്പെടും. രക്തം നഷ്ടപ്പെടുന്നത് കാരണം രോഗിക്ക് പെട്ടെന്ന് തലകറങ്ങുകയോ ബോധക്ഷയം സംഭവിക്കുകയോ ചെയ്യാം. ഇത് ആന്തരിക രക്തസ്രാവത്തിന്റെ ലക്ഷണമാണ്. ഈ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഒരു നിമിഷം പോലും വൈകാതെ ചികിത്സ തേടുകയാണ് വേണ്ടത്. രക്തം ഛർദ്ദിക്കുന്നത് ജീവന ഭീഷണിയായ ഒരു അടിയന്തര മെഡിക്കൽ അവസ്ഥയാണ്. ആരെങ്കിലും മദ്യപാനത്തെ തുടർന്ന് രക്തം ഛർദ്ദിക്കുന്നത് കണ്ടാൽ ഉടൻ ആശുപത്രിയിൽ എത്തിക്കുക. സ്വയം ചികിത്സ പാടില്ല. മിക്ക MWS മുറിവുകളും രക്തസ്രാവം കഠിനമല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ സ്വയം സുഖപ്പെടാറുണ്ട്. ആമാശയത്തിന് പൂർണമായ വിശ്രമം നൽകുകയും രക്തനഷ്ടം നിരീക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് പ്രാഥമിക ചികിത്സ. കടുത്ത രക്തസ്രാവം ഉണ്ടെങ്കിൽ ഡോക്ടർമാർ എൻഡോസ്കോപ്പി വഴി അന്നനാളം പരിശോധിച്ച് മുറിവിൽ നേരിട്ട് ക്ലിപ്പുകളോ മറ്റ് ഉപകരണങ്ങളോ ഉപയോഗിച്ച് രക്തസ്രാവം നിർത്തുന്നു. ആമാശയത്തിലെ ആസിഡിന്റെ ഉൽപാദനം കുറയ്ക്കുന്ന മരുന്നുകൾ നൽകുന്നത് മുറിവ് വേഗത്തിൽ ഉണങ്ങാൻ സഹായിക്കും. കടുത്ത രക്തനഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രക്തം നൽകേണ്ടതും അനിവാര്യമാണ്. മല്ലറി മെയ്സ് സിൻഡ്രോം 100% പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു രോഗമാണ്. ഛർദിക്ക് കാരണമാകുന്ന തരത്തിലുള്ള കടുത്ത മദ്യപാനം പൂർണ്ണമായി ഒഴിവാക്കുക എന്നതാണ് പ്രധാന കാര്യം. അസുഖം കാരണം ഛർദി വരുന്ന സന്ദർഭങ്ങളിൽ കഴിവതും കഠിനമായി സമ്മർദ്ദം കൊടുത്ത് ഛർദിക്കാതിരിക്കാൻ ശ്രമിക്കുക. മദ്യപാനം ഒഴിവാക്കി ആമാശയത്തിന്റെയും അന്നനാളത്തിന്റെയും ഉൾഭാഗത്തെ ആരോഗ്യത്തോടെ നിലനിർത്തുക. ഈ രോഗം നമ്മെ പഠിപ്പിക്കുന്നത് ലഹരിയുടെ ആഘാതം പുറമെ മാത്രമല്ല നമ്മുടെ ആന്തരിക അവയവങ്ങളെയും മുറിവേൽപ്പിക്കും എന്നതാണ്. മല്ലറി വേസ് സിൻഡ്രോം എന്നത് ലഹരി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ആന്തരികമായ ഹിംസയുടെ ഒരു നേർക്കാഴ്ചയാണ്. കുടലുകളും അന്നനാളവും തമ്മിൽ ചേരുന്ന ഭാഗം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രധാന കവലയാണ്. ആ കവലയിൽ മുറിവുണ്ടാക്കുന്നത് നമ്മുടെ ജീവിതം താറുമാറാക്കുന്നു. കടുത്ത മദ്യപാനം മൂലം ഉണ്ടാകുന്ന ഛർദിലിനെ ഒരു മുന്നറിയിപ്പായി കാണുക. ഒരു തവണ രക്തം ഛർദിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ ലഹരി ഉപയോഗമാകണം. ഇത് ലഹരി വിടാനുള്ള ഏറ്റവും ശക്തമായ സൂചനയാണ്. ലഹരിയോടുള്ള ആസക്തി കുറയ്ക്കുന്നതിനും കഠിനമായ ഛർദി ഒഴിവാക്കുന്നതിനും ഉടൻ ചികിത്സ തേടുക. ശരീരമാണ് പ്രധാനം. അതിനെ കൊല്ലാക്കൊല ചെയ്യുന്ന ഒന്നും വേണ്ട തന്നെ, പ്രത്യേകിച്ച് ലഹരി പദാർത്ഥങ്ങൾ.
2: ലഹരിക്കെതിരെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: തമിഴകത്തിൽ ഇന്ന് കേൾക്കാം അനിരുദ്ധ് രവിചന്ദർ സംഗീതം നൽകിയ ഗാനങ്ങൾ.
2: എടിയേ

0: കലയുടെയും സാഹിത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും സാമൂഹിക സേവനത്തിന്റെയും ആകാശവിധാനങ്ങളിൽ ശുക്രതാരങ്ങളായി തിളങ്ങുന്ന വ്യക്തിത്വങ്ങളിലൂടെ, അവരുടെ സംഭാവനകളിലൂടെ, സ്വപ്നങ്ങളിലൂടെ, ആശയങ്ങളിലൂടെ പാട്ടിന്റെ തോണിയേറി ഒരു യാത്ര. ഒരേ ഒരു താരം എല്ലാ ഞായറാഴ്ചയും രാത്രി 9 മണിക്കും പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്കും.
1: ഏത് ജീവിതത്തിന്റെയും അടിസ്ഥാനം അടുക്കളയാണ്. വീടിന്റെ അടിസ്ഥാനവും അടുക്കളയാണ്. ആനന്ദത്തിന്റെ ഉറവിടവും അടുക്കള തന്നെ. ഒരുമയുടെ പ്രകാശവും അവിടുന്ന് തന്നെ. വിശേഷങ്ങളും വർത്തമാനങ്ങളുമായി കുറേയേറെ അടുക്കളക്കാരികൾ. അടുക്കള എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്കും.

ഒരു ചോദ്യം പല ചോദ്യം പല പല ചോദ്യങ്ങൾ എന്ന പരിപാടിയിലേക്ക് ശ്രോതാക്കൾക്ക് ചോദ്യങ്ങൾ പോസ്റ്റ് കാർഡിൽ എഴുതി ചോദിക്കുകയോ വാട്സാപ്പിൽ സന്ദേശമായി അയക്കുകയോ ചെയ്യാം. കത്തുകൾ എഴുതേണ്ട വിലാസം പ്രോഗ്രാം കോർഡിനേറ്റർ കരുണാസായ റേഡിയോ വെള്ളനാട് PO 6955543. വാട്സാപ്പ് സന്ദേശമായി അയക്കേണ്ട നമ്പർ 8891 7739912.

ഉറങ്ങുന്നതിന് മുൻപ് ഹൃദയത്തെ തൊട്ട് കടന്നു പോകുന്ന ഇളം കാറ്റുപോലെ കുറച്ച് വർത്തമാനങ്ങൾ, കിനാവുകൾക്ക് മുൻപേ പോക്കുന്ന നീലനിലാവിന്റെ മാറ്റുരച്ചു നോക്കുന്ന ഹൃദ്യമായ പാട്ടുകൾ,

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഏത് ജീവിതത്തിന്റെയും അടിസ്ഥാനം അടുക്കളയാണ്. വീടിന്റെ അടിസ്ഥാനവും അടുക്കളയാണ്. ആനന്ദത്തിന്റെ ഉറവിടവും അടുക്കള തന്നെ. ഒരുമയുടെ പ്രകാശവും അവിടുന്ന് തന്നെ. വിശേഷങ്ങളും വർത്തമാനങ്ങളുമായി കുറേയേറെ അടുക്കള കാര്യങ്ങൾ. അടുക്കള എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്കും.
1: ുടെ പൂർണ്ണ ചന്ദ്രപ്രഭ ആസ്വാദനത്തിന്റെ ആകാശവിധാനങ്ങളിൽ ചാലിച്ചു ചേർക്കുന്ന ഗായകർ, സംഗീത പ്രതിഭകൾ, ഗാനരചയിതാക്കൾ, വിശേഷങ്ങളും വർത്തമാനങ്ങളുമായി പാട്ടുകളുടെ പല്ലക്കിലേറി ഒരു രാത്രിയാത്ര. ഒറ്റക്കമ്പിനാദം എല്ലാ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ രാത്രി 9 മണിക്ക്. പുനഃപ്രക്ഷേപണം ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 11 മണിക്കും.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തമിഴകത്തിൽ അനിരുദ്ധ് സംഗീത സംവിധാനം നൽകിയ ഗാനങ്ങൾ.

0: കലയുടെയും സാഹിത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും സാമൂഹിക സേവനത്തിന്റെയും ആകാശവിധാനങ്ങളിൽ ശുക്രതാരങ്ങളായി തിളങ്ങുന്ന വ്യക്തിത്വങ്ങളിലൂടെ, അവരുടെ സംഭാവനകളിലൂടെ, സ്വപ്നങ്ങളിലൂടെ, ആശയങ്ങളിലൂടെ പാട്ടിന്റെ തോണിയേറി ഒരു യാത്ര. ഒരേ ഒരു താരം. എല്ലാ ഞായറാഴ്ചയും രാത്രി 9 മണിക്കും പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്കും.
1: ഏത് ജീവിതത്തിന്റെയും അടിസ്ഥാനം അടുക്കളയാണ്. വീടിന്റെ അടിസ്ഥാനവും അടുക്കളയാണ്. ആനന്ദത്തിന്റെ ഉറവിടവും അടുക്കള തന്നെ. ഒരുമയുടെ പ്രകാശവും അവിടുന്ന് തന്നെ. വിശേഷങ്ങളും വർത്തമാനങ്ങളുമായി കുറേയേറെ അടുക്കളക്കാര്യങ്ങൾ. അടുക്കള എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്കും.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തമിഴകത്തിൽ അനിരുദ്ധ് സംഗീത സംവിധാനം നൽകിയ ഗാനങ്ങൾ.

ഒരു ചോദ്യം പല ചോദ്യം പല പല ചോദ്യങ്ങൾ എന്ന പരിപാടിയിലേക്ക് ശ്രോതാക്കൾക്ക് ചോദ്യങ്ങൾ പോസ്റ്റ് കാർഡിൽ എഴുതി ചോദിക്കുകയോ വാട്സാപ്പിൽ സന്ദേശമായി അയക്കുകയോ ചെയ്യാം. കത്തുകൾ എഴുതേണ്ട വിലാസം പ്രോഗ്രാം കോർഡിനേറ്റർ കരുണാസായ റേഡിയോ വെള്ളനാട് പി ഒ 6955543. വാട്സാപ്പ് സന്ദേശമായി അയക്കേണ്ട നമ്പർ 8891773912.

ഉറങ്ങുന്നതിന് മുൻപ് ഹൃദയത്തെ തൊട്ട് കടന്നു പോകുന്ന ഇളം കാറ്റുപോലെ കുറച്ച് വർത്തമാനങ്ങൾ, കിനാവുകൾക്ക് മുൻപേ പോക്കുന്ന നീലനിലാവിന്റെ മാറ്റുരച്ചു നോക്കുന്ന ഹൃദ്യമായ പാട്ടുകൾ, കേട്ടുകേട്ടുറങ്ങാൻ ഉന്മേഷത്തോടെ ഉണരാൻ സുഖദമീ രാത്രി. എല്ലാ ദിവസവും രാത്രി 10 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ, തമിഴകത്തിൽ ഇതുവരെ കേട്ടത് അനിരുദ്ധ് സംഗീത സംവിധാനം നൽകിയ ഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.
0: കരുണാസായി റേഡിയോ.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: കടലിൽ രഥമോടുമോ? ഓരോന്നിനും ഓരോ സ്ഥാനമുണ്ട്. യുക്തമായ സ്ഥാനത്ത് നിൽക്കുമ്പോഴേ ശക്തിയുള്ളൂ. സ്വന്തമായ ഇടത്ത് ഒരു ബലം, മറ്റൊരു താവളത്തിൽ കൂടുതൽ ബലം, ഇനി മൂന്നാമതൊരിടത്താണെങ്കിൽ ബലക്ഷയം. ഇങ്ങനെ ഓരോ സ്ഥാനമനുസരിച്ചാണ് ബലം. ഈ തത്വം മനുഷ്യരുടെ കാര്യത്തിൽ മാത്രമല്ല, ദേവകളുടെ കാര്യത്തിലും പ്രസക്തം തന്നെ. ജ്യോതിശാസ്ത്രത്തിൽ രാശിചക്രങ്ങൾ 12 ആണല്ലോ. അതിൽ എല്ലാ ഗ്രഹങ്ങളുടെയും നാഥനായ സൂര്യന്റെ സ്ഥിതി നോക്കുക. ചിങ്ങം രാശിയാണ് ആദിത്യന്റെ സ്വക്ഷേത്രം, അതായത് സ്വന്തം ഗ്രഹം. അവിടെ ഒരു ബലം. മേടരാശി ഉച്ചം, അവിടെ നിൽക്കുന്ന ആദിത്യന് അങ്ങേയറ്റത്തെ ബലം. ഉച്ചരാശിയുടെ 7ാം രാശിയായ തുലാത്തിൽ നീചം. എന്നുവെച്ചാൽ നേരെ വിപരീതമായ അവസ്ഥ. അപ്പോൾ ഓരോന്നിനും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സ്ഥാനത്തെ അന്തസ്സോടെ നിന്ന് ശക്തി പ്രകടിപ്പിക്കുവാൻ കഴിയൂ. അവിടം പിടച്ചാൽ സ്വന്തം അസ്തിത്വം തന്നെ നഷ്ടപ്പെടുന്നു. നിലത്തോടുന്ന പടുകൂറ്റൻ ചക്രങ്ങളോടുകൂടിയ രഥം കടലിൽ ഓടുകയില്ല. അതുപോലെ കടലിൽ നീങ്ങുന്ന വലിയ കപ്പൽ കരയിൽ നീങ്ങുകയില്ല. കപ്പലിന്റെ സ്ഥാനം കരയല്ല, രഥത്തിന്റെ സ്ഥാനം കടലുമല്ല. ഇങ്ങനെ അവനവന്റെ പ്രവർത്തനത്തിന് പറ്റിയ സ്ഥാനം ഏതാണോ അവിടെയെ ജയമുള്ളൂ. എല്ലാ വശങ്ങളും വിജയസാധ്യതകളും നല്ലതുപോലെ ചിന്തിച്ചറിഞ്ഞ് ഏറ്റവും സുരക്ഷിതമായ സ്ഥാനം നിർണയിച്ച് അവിടെ ഉറച്ചു നിന്നുകൊണ്ട് യുദ്ധത്തിനൊരുങ്ങുന്നവർക്ക് സ്വന്തം നിർഭയത്വം ഒഴികെ മറ്റൊരു സഹായവും വേണ്ട. വിജയം സുനിശ്ചിതമാണ്.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് ഒക്ടോബർ 4 തട്ടകത്തിലൂടെ സഞ്ചരിക്കുന്നു. 1535 ഒക്ടോബർ 4 ഇംഗ്ലീഷ് ഭാഷയിലെ ആദ്യത്തെ ബൈബിൾ അച്ചടിക്കപ്പെട്ടിരിക്കുന്നു. മാത്യു ബൈബിൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 1582 ഒക്ടോബർ 4 യൂറോപ്പിൽ നൂറ്റാണ്ടുകളായി നിലനിന്നു പോന്ന ജൂലിയൻ കലണ്ടറിന്റെ സ്ഥാനത്ത് പോപ്പ് ഗ്രിഗറിയുടെ കലണ്ടർ അവരോധിക്കപ്പെട്ടിരിക്കുന്നു. 1669 ഒക്ടോബർ 4 ബൈബിളിനെ അവലംബിച്ചുള്ള ചിത്രരചനയിലൂടെ ലോക പ്രശസ്തി ആർജിച്ച ഡച്ച് ചിത്രകാരൻ റെംബ്രാൻഡ് അന്തരിച്ചിരിക്കുന്നു. 1883 ഒക്ടോബർ 4 ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ അതിവേഗ തീവണ്ടിയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദി ഓറിയന്റ് എക്സ്പ്രസ് പാരീസിൽ നിന്ന് ഇസ്താംബൂളിലേക്കുള്ള അതിന്റെ ഔദ്യോഗിക കന്നിയാത്ര ആരംഭിച്ചിരിക്കുന്നു. 1957 ഒക്ടോബർ 4 ബഹിരാകാശ യുഗത്തിന്റെ പിറവി പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ സ്പുട്നിക് 1 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ചു. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മനുഷ്യൻ കൈവരിച്ച ഏറ്റവും മഹത്തരമായ നേട്ടമെന്ന് കരുതപ്പെടുന്ന ഈ വിക്ഷേപണം ബഹിരാകാശ ഗ്രഹങ്ങളെ കീഴടക്കുക എന്ന ശാസ്ത്ര സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള യാത്രയിലെ പ്രധാന ചുവടുവയ്പായി തീർന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം സാധ്യമാക്കുന്നതിന് കരുത്തുറ്റ സ്ഥാപനങ്ങളും മികച്ച ഭരണവും പ്രധാനമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കെഎസ്ആർടിസിയെ ആധുനിക സൌകര്യങ്ങളോടെ വികസന പാതയിലേക്ക് നയിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ലഭ്യത ഉറപ്പാക്കാൻ നിരീക്ഷണ സംവിധാനവുമായി ആരോഗ്യവകുപ്പ്. 50th വയലാർ സാഹിത്യ പുരസ്കാരം ആർ രാജശ്രീക്ക്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ സമാപനം. 85 മെഡലുകളോടെ ഇന്ത്യ 4th. അടുത്ത ഗെയിംസ് ഖത്തറിൽ. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം സാധ്യമാക്കുന്നതിന് ഭൌതിക ഡിജിറ്റൽ സൌകര്യങ്ങൾ പോലെ തന്നെ പ്രധാനമാണ് കരുത്തുറ്റ സ്ഥാപനങ്ങളും മികച്ച ഭരണവുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ 58th സ്ഥാപക ദിനാഘോഷത്തെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക രംഗത്തിന്റെ സുസ്ഥിരമായ പുരോഗതിക്ക് നിക്ഷേപകരുടെ വിശ്വാസം ആർജിക്കേണ്ടത് പ്രധാനമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഇസ്രായേൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിയിക്കുന്നതിനായി ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ക്ഷണിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. ക്യാപ്റ്റൻ മച്ചാറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെ ഇന്ത്യയുടെയും ഇസ്രായേലിന്റെയും ലോകത്തിന്റെയും വീരനായകനെന്ന് അദ്ദേഹത്തെ നെതന്യാഹു വിശേഷിപ്പിച്ചു. അടുത്തിടെ ഫ്ളൈ ദുബായ് വിമാനത്തിലുണ്ടായ ആക്രമണം ധീരതയോടെ നേരിട്ട് 100 കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ച പൈലറ്റാണ് സ്മിത്ത് മച്ചാർ. നവീകരിച്ച ഐടിഐകളിലൂടെ നൈപുണ്യ വികസനവും തൊഴിൽ ശേഷിയും വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയായ പിഎം സേതു ഇന്ന് 1 വർഷം പൂർത്തിയാക്കി. കഴിഞ്ഞ 4th നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം പദ്ധതിക്ക് തുടക്കമിട്ടത്. തൊഴിൽ സേനയുടെ മാറുന്ന ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പാഠ്യപദ്ധതികൾ പരിഷ്കരിക്കാനും പരിശീലന സൌകര്യങ്ങൾ നവീകരിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി. കെഎസ്ആർടിസിയെ കൂടുതൽ ആധുനിക സൌകര്യങ്ങളോടെ സമഗ്ര വികസന പാതയിലേക്ക് നയിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. എറണാകുളം നോർത്ത് പറവൂർ യൂണിറ്റിൽ നിന്നുള്ള 7 പുതിയ സർവീസുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുജനങ്ങളുടെ യാത്രാ സൌകര്യം കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. പ്രിയദർശിനി പദ്ധതി വഴി കെഎസ്ആർടിസിക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ലെന്നും കൂടുതൽ കളക്ഷനോടെയാണ് ബസുകൾ സർവീസ് നടത്തുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
1: കെഎസ്ആർടിസി ഏറ്റവും ആധുനികമായ സൌകര്യങ്ങളോടുകൂടി കൂടുതൽ സർവീസുകൾ ആരംഭിച്ച് കൂടുതൽ പ്രൊഫഷണലായി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ ചെയ്യുന്നത്. അതോടൊപ്പം പ്രിയദർശിനി യാത്ര ആരംഭിച്ചു. അത് തുടങ്ങിയപ്പോൾ പലരും പറഞ്ഞു കെഎസ്ആർടിസി കൂട്ടിപ്പോകും, പ്രശ്നമായിരിക്കുമെന്ന്. കെഎസ്ആർടിസിക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല, ഭംഗിയായിട്ട് പോകുന്നു. കൂടുതൽ കളക്ഷനോടുകൂടി കെഎസ്ആർടിസി പോവാം.
0: ഷീ സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ നിർവഹിക്കും. തിരുവനന്തപുരത്തെ വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി അബ്ദുൽ ഗഫൂർ അധ്യക്ഷനാകും. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഇതോടൊപ്പം നടക്കും. 2006 പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയായിരിക്കെ KSTP പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്യാനേഷ് കുമാറിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം നടത്താൻ വിജിലൻസ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. KPCC നിർവാഹക സമിതി അംഗമാണ് പരാതി നൽകിയത്. ശ്രീ ഗ്യാനേഷ് കുമാർ ഇപ്പോൾ വഹിക്കുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവി ഈ അന്വേഷണത്തിന് തടസ്സമാകില്ലെന്നും ശ്രീ രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. സൌദി അറേബ്യയിൽ പീഡനത്തിനും ശാരീരിക മർദ്ദനത്തിനും ഇരയായി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിക്ക് നിയമസഹായവും സുരക്ഷയും ഉറപ്പാക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സമാനതകളില്ലാത്ത ക്രൂരതയാണ് യുവതിക്ക് നേരിടേണ്ടി വന്നതെന്നും സംഭവത്തിൽ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കാനും പ്രതിക്കെതിരെ ശക്തമായ നടപടി ഉറപ്പാക്കാനും പോലീസിന് മന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാന സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ രൂപീകരിച്ച പരാതി പരിഹാര സെൽ നാളെ പ്രവർത്തനമാരംഭിക്കും. പദ്ധതി സംബന്ധിച്ച സംശയങ്ങളും പരാതികളും നിർദ്ദേശങ്ങളും 9188946063 എന്ന ഫോൺ നമ്പറിൽ അറിയിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നാലാമത് വയലാർ സാഹിത്യ അവാർഡ് ആർ രാജശ്രീക്ക്. ആത്രേയകം എന്ന നോവലിനാണ് പുരസ്കാരം. 100,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ഈ മാസം 27 തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പുരസ്കാരം സമ്മാനിക്കും. സർക്കാർ ആശുപത്രികളിൽ അവശ്യ മരുന്നുകളുടെ തടസ്സമില്ലാത്ത ലഭ്യത ഉറപ്പാക്കുന്നതിനായി ആരോഗ്യവകുപ്പ് നിരീക്ഷണ സംവിധാനം ഒരുക്കുന്നു. ഓരോ ജില്ലയിലും ജില്ലാതല മരുന്ന് ലഭ്യത നിരീക്ഷണ സമിതി രൂപീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: അഡീഷണൽ ഡിഎംഒ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ഡിഎംഒ കൺവീനറായ സമിതിയായിരിക്കും ഇതിന് നേതൃത്വം നൽകുക. കൂട്ടായ ഇടപെടലിലൂടെ മരുന്നുകളുടെ ലഭ്യത സുഗമമാക്കുകയാണ് നിരീക്ഷണ സംവിധാനത്തിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. സ്റ്റോക്ക് നില മുൻകൂട്ടി നിരീക്ഷിച്ച് കുറവുണ്ടാകാനുള്ള സാധ്യത തിരിച്ചറിഞ്ഞ് ഇടപെടുന്നതിനാണ് പുതിയ സംവിധാനം ഒരുക്കുന്നത്. നിലവിലുള്ള ചട്ടങ്ങളും നടപടിക്രമങ്ങളും പാലിച്ച് ആവശ്യമായ ആശുപത്രിയിലേക്ക് ലഭ്യമായ സ്റ്റോക്ക് പുനർവിതരണം ചെയ്യുന്നതിനുള്ള സാധ്യത പരിശോധിക്കും.
0: തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലാബ് പരിശോധനകൾ മുടങ്ങിയതായുള്ള പ്രചാരണങ്ങൾ വസ്തുതാ വിരുദ്ധമാണെന്ന് ആശുപത്രി സൂപ്രണ്ട്. നിലവിൽ ആവശ്യമായ പരിശോധനാ കിറ്റുകൾ പ്രധാന സ്റ്റോറിൽ നിന്ന് ലഭ്യമാക്കുന്നുണ്ട്. പരിശോധനകൾ തടസ്സപ്പെടാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ആശുപത്രി തലത്തിൽ ഉറപ്പാക്കുന്നുണ്ടെന്നും സൂപ്രണ്ട് അറിയിച്ചു. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ സമാപനം. നഗോയയിലെ മിസുഹോ പാർക്ക് അത്ലറ്റിക് സ്റ്റേഡിയത്തിലായിരുന്നു സമാപന ചടങ്ങ്. 2030 ദോഹയിൽ അടുത്ത ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന ഖത്തറിന്റെ പ്രതിനിധികൾക്ക് ചടങ്ങിൽ ദീപശിഖയും പതാകയും കൈമാറി. ഗെയിംസിൽ 2 സ്വർണവും 1 വെള്ളിയും നേടിയ ഷൂട്ടർ നീരു ധണ്ട സമാപന പരേഡിൽ ഇന്ത്യൻ പതാകയേന്തി. 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും അടക്കം 85 മെഡലുകളോടെ ഇന്ത്യ 4th സ്ഥാനത്തെത്തി. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം നടപ്പാക്കുന്ന നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് 100 സൺഡേയ്സ് ക്യാമ്പയിന്റെ ഭാഗമായി എന്റെ ആരോഗ്യം എന്റെ അഭിമാനം എന്ന പ്രമേയത്തിൽ തിരുവനന്തപുരത്ത് ആരോഗ്യ പദയാത്രയും സൈക്കിൾ റാലിയും സംഘടിപ്പിച്ചു. കവടിയാർ വിവേകാനന്ദ പ്രതിമയ്ക്ക് സമീപം വി മുരളീധരൻ എംഎൽഎ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫ്ളയിംഗ് ഓഫീസർ നിർമ്മൽജിത് സിംഗ് സെഖോണിന്റെ സ്മരണാർത്ഥം വ്യോമസേന തിരുവനന്തപുരത്ത് സെഖോൺ ഇന്ത്യ എയർഫോഴ്സ് മാരത്തൺ 2026 സംഘടിപ്പിച്ചു. ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ, ഗുസ്തി താരം സംഗ്രാം സിംഗ് എന്നിവർ ചേർന്ന് മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രതാ നിർദ്ദേശം നൽകി. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞജാഗ്രതയാണ്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് 46th സംസ്ഥാന സമ്മേളനവും വാർഷിക ജനറൽ ബോഡി യോഗവും ഇടക്കാല തെരഞ്ഞെടുപ്പും തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നടന്നു. രാജൻ ജെ പലൻ എംഎൽഎ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പുതിയ പ്രസിഡന്റായി സാജി ഐസക് തെരഞ്ഞെടുക്കപ്പെട്ടു. കോഴിക്കോട് ചെറുപുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. ഇന്ന് ഉച്ചയ്ക്കാണ് 2 കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടത്. സനു ഫിയാസ് എന്ന കുട്ടിയുടെ മൃതദേഹമാണ് സ്കൂബ ടീം കണ്ടെത്തിയത്. മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ അധിക്ഷേപിച്ച് സിപിഎം നേതാവ് പി നന്ദകുമാർ നടത്തിയ പ്രസംഗം കേരളത്തിന്റെ മതേതര നിലപാടിനെതിരായ വെല്ലുവിളിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതം സാധ്യമാക്കുന്നതിന് കരുത്തുറ്റ സ്ഥാപനങ്ങളും മികച്ച ഭരണവും പ്രധാനമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കെഎസ്ആർടിസിയെ ആധുനിക സൌകര്യങ്ങളോടെ വികസന പാതയിലേക്ക് നയിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ലഭ്യത ഉറപ്പാക്കാൻ നിരീക്ഷണ സംവിധാനവുമായി ആരോഗ്യവകുപ്പ്. 50th വയലാർ സാഹിത്യ പുരസ്കാരം ആർ രാജശ്രീക്ക്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ സമാപനം. 85 മെഡലുകളോടെ ഇന്ത്യ 4th സ്ഥാനത്ത്. അടുത്ത ഗെയിംസ് ഖത്തറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
4: ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: ശാസ്ത്ര കൗതുകം.
1: പ്രപഞ്ചത്തിൽ നമ്മൾ തനിച്ചാണോ? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ മനുഷ്യൻ ആദ്യം ചെയ്തത് ടെലിസ്കോപ്പുകൾ ആകാശത്തേക്ക് തിരിക്കുകയായിരുന്നു. പിന്നീട് റേഡിയോ ടെലിസ്കോപ്പുകൾ നിർമ്മിച്ചു. എന്നാൽ 1961 ഒരു അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞൻ മറ്റൊരു വഴിയാണ് തിരഞ്ഞെടുത്തത്. അദ്ദേഹം ഒരു കടലാസ് എടുത്തു, അതിലൊരു സമവാക്യം എഴുതി. അന്യഗ്രഹ ജീവികളെ കണ്ടെത്താൻ ഗണിതം ഉപയോഗിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ആ ശാസ്ത്രജ്ഞനായിരുന്നു ഫ്രാങ്ക് ഡ്രേക്ക്. അദ്ദേഹം അവതരിപ്പിച്ച ആശയമാണ് ഇന്ന് ഡ്രേക്ക് സമവാക്യം എന്ന പേരിൽ ലോകമെമ്പാടും അറിയപ്പെടുന്നത്. ഡ്രേക്ക് സമവാക്യം ഒരു അത്ഭുത സൂത്രമല്ല, അത് അന്യഗ്രഹ ജീവികളുടെ എണ്ണം കൃത്യമായി പറയുന്ന ഗണിതവാക്യവുമല്ല. മറിച്ച് ഒരു വലിയ ചോദ്യത്തെ ചെറിയ ചെറിയ ചോദ്യങ്ങളായി വിഭജിക്കാനുള്ള ഒരു ശാസ്ത്രീയ രീതിയാണ്. ഒരു നഗരത്തിൽ എത്ര ഡോക്ടർമാരുണ്ടെന്നറിയണമെങ്കിൽ നേരിട്ടെണ്ണാൻ കഴിയില്ല. പക്ഷേ ആ നഗരത്തിലെ ജനസംഖ്യ, പ്രായഘടന, ആശുപത്രികളുടെ എണ്ണം, മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയ വിവരങ്ങൾ ഉപയോഗിച്ച് ഒരു ഏകദേശ കണക്ക് തയ്യാറാക്കാൻ കഴിയും. ഡ്രേക്ക് ചെയ്തതും അതുതന്നെയാണ്. ഡ്രേക്ക് സമവാക്യം അടിസ്ഥാനപരമായി 7 ചോദ്യങ്ങൾ ചോദിക്കുന്നു. നമ്മുടെ ഗാലക്സിയിൽ ഓരോ വർഷവും എത്ര പുതിയ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നു? അവയിൽ എത്ര നക്ഷത്രങ്ങൾക്ക് ഗ്രഹങ്ങളുണ്ട്? ആ ഗ്രഹങ്ങളിൽ എത്രയെണ്ണം ജീവൻ നിലനിൽക്കാൻ അനുയോജ്യമാണ്? അവയിൽ എത്രയിടത്ത് യഥാർത്ഥത്തിൽ ജീവൻ രൂപപ്പെടുന്നു? ആ ജീവികളിൽ എത്ര പേർ ബുദ്ധിശക്തി വികസിപ്പിക്കുന്നു? അവരിൽ എത്ര നാഗരികതകൾ ബഹിരാകാശത്തിലേക്ക് സന്ദേശങ്ങൾ അയക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നു? അങ്ങനെ വികസിച്ച നാഗരികതകൾ എത്രകാലം നിലനിൽക്കുന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പരസ്പരം ഗുണിച്ചാൽ നമ്മുടെ ഗാലക്സിയിൽ ആശയവിനിമയം നടത്താൻ കഴിയുന്ന നാഗരികതകളുടെ ഏകദേശ എണ്ണം ലഭിക്കുമെന്നാണ്

0: ഡ്രേക്ക് നിർദ്ദേശിച്ചത്. ഡ്രേക്ക് സമവാക്യത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഗണിതത്തിലല്ല, വിവരങ്ങളുടെ അഭാവത്തിലാണ്. ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾക്ക് ഇന്ന് നമുക്ക് നല്ല ഉത്തരങ്ങളുണ്ട്. കാരണം ആധുനിക ദൂരദർശിനികൾ ആയിരക്കണക്കിന് എക്സോപ്ലാനറ്റുകളെ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ശാസ്ത്രജ്ഞർക്കറിയാം, ഗ്രഹങ്ങൾ അപൂർവമല്ല, മിക്ക നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങളുണ്ട്. പക്ഷേ അടുത്ത ചോദ്യങ്ങൾക്ക് ഇന്നും കൃത്യമായ ഉത്തരമില്ല. ജീവൻ രൂപപ്പെടാനുള്ള സാധ്യത എത്ര? ബുദ്ധിയുള്ള ജീവികൾ എത്ര അപൂർവമാണ്? സാങ്കേതിക നാഗരികതകൾ എത്രകാലം നിലനിൽക്കും? ഈ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ഭൂമിയെ മാത്രമാണ് നമുക്ക് ഉദാഹരണമായി കാണിക്കാൻ കഴിയുന്നത്. ഒരേ ഒരു ഉദാഹരണത്തിൽ നിന്ന് ഒരു പ്രപഞ്ച നിയമം കണ്ടെത്താൻ കഴിയില്ല. ഡ്രേക്ക് സമവാക്യത്തിൽ ചെറിയ മാറ്റങ്ങൾ പോലും വലിയ വ്യത്യാസങ്ങൾ സൃഷ്ടിക്കും. ചില കണക്കുകൾ പ്രകാരം നമ്മുടെ ഗാലക്സിയിൽ ആയിരക്കണക്കിന് ബുദ്ധിയുള്ള നാഗരികതകൾ ഉണ്ടായേക്കാം. മറ്റു ചില കണക്കുകൾ പറയുന്നത് നമ്മൾ മാത്രമായിരിക്കാം. ഈ രണ്ട് സാധ്യതകളും ഇന്നും ശാസ്ത്രീയമായി തുറന്നുകിടക്കുകയാണ്. അതുകൊണ്ടാണ് ഡ്രേക്ക് സമവാക്യം ഒരു ഉത്തരത്തേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ സൃഷ്ടിക്കുന്നത്. 50 വർഷങ്ങൾക്ക് മുമ്പ് ഡ്രേക്ക് സമവാക്യത്തിലെ പല ഘടകങ്ങളും വെറും ഊഹങ്ങളായിരുന്നു. ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു. കെപ്ലർ, ടെസ്, ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി തുടങ്ങിയ ദൌത്യങ്ങൾ ഭൂമിക്ക് പുറത്തുള്ള ലോകങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് വിപുലമാക്കി. ചില ഗ്രഹങ്ങളിൽ ജലബാഷ്പത്തിന്റെ സൂചനകൾ കണ്ടെത്തിയിട്ടുണ്ട്. ചില ഗ്രഹങ്ങൾ ജീവൻ നിലനിൽക്കാൻ അനുയോജ്യമായ മേഖലയിലാണ്. എന്നാൽ ഇതുവരെ ഒരിടത്തും ജീവന്റെ നേരിട്ടുള്ള തെളിവ് ലഭിച്ചിട്ടില്ല. ഡ്രേക്ക് സമവാക്യം ഒരു ഗണിതസൂത്രം മാത്രമായിരുന്നില്ല, അത് ശാസ്ത്രത്തിന്റെ ചിന്താരീതിയെ മാറ്റിമറിച്ചു. മുമ്പ് ആളുകൾ ചോദിച്ചിരുന്നത് അന്യഗ്രഹജീവികൾ ഉണ്ടോ? ഡ്രേക്ക് ചോദിച്ചത് അവർ ഉണ്ടാകാനുള്ള സാധ്യതയെ എങ്ങനെ ശാസ്ത്രീയമായി വിലയിരുത്താം? ഇതാണ് ശാസ്ത്രത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം, വലിയ ചോദ്യങ്ങളെ അളക്കാവുന്ന ചെറിയ ചോദ്യങ്ങളാക്കി മാറ്റാനുള്ള കഴിവ്. ഡ്രേക്ക് സമവാക്യം ഇന്നും ഒരു പൂർണ്ണ ഉത്തരമല്ല, പക്ഷേ അത് മനുഷ്യന്റെ ജിജ്ഞാസയുടെ ഏറ്റവും മനോഹരമായ ഉദാഹരണങ്ങളിലൊന്നാണ്. നമ്മൾ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കാണോ എന്ന ചോദ്യം ഇന്നും അവശേഷിക്കുന്നു. എന്നാൽ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ മനുഷ്യൻ അന്ധവിശ്വാസത്തെയോ ഭാവനയെയോ അല്ല, ഗണിതത്തെയും നിരീക്ഷണത്തെയും ആശ്രയിച്ചു. ഒരുപക്ഷെ അതാണ് ഈ സമവാക്യത്തിന്റെ ഏറ്റവും വലിയ വിജയം. കാരണം ചിലപ്പോൾ ഒരു സമവാക്യം ഒരു സംഖ്യ കണ്ടെത്താനല്ല എഴുതപ്പെടുന്നത്, മനുഷ്യരാശിയെ ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിപ്പിക്കാനാണ്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: മനോമേധം മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം സന്തോഷമാണെന്ന് നാം പറയാറുണ്ട്. എന്നാൽ സന്തോഷമെന്നത് കേവലം ഒരു നല്ല തോന്നൽ മാത്രമല്ല, അത് നമ്മുടെ അതിജീവനത്തിനായി പ്രകൃതി തലച്ചോറിൽ ഒരുക്കി വച്ചിട്ടുള്ള സങ്കീർണമായ ഒരു വഴികാട്ടിയാണ്. നമുക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തലച്ചോർ നൽകുന്ന ഒരു പ്രതിഫലമാണ് സന്തോഷം. നല്ല ആഹാരം കഴിക്കുമ്പോഴോ സ്നേഹമുള്ളവരോട് സംസാരിക്കുമ്പോഴോ ഉണ്ടാകുന്ന ആനന്ദം അത്തരം പ്രവൃത്തികൾ ആവർത്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. പരിണാമപരമായ ഈ തന്ത്രമാണ് മനുഷ്യവംശത്തെ ഇത്രത്തോളം വളരാൻ സഹായിച്ചത്. നമ്മുടെ സ്വഭാവങ്ങളെയും ചെയ്തികളെയും ആസൂത്രണം ചെയ്യാനും ലക്ഷ്യങ്ങൾ കൈവരിക്കാനും സന്തോഷമെന്ന ഈ വികാരം നമ്മെ സഹായിക്കുന്നു. സന്തോഷത്തെ പല തലങ്ങളിൽ വ്യാഖ്യാനിക്കാം. പെട്ടെന്നുണ്ടാകുന്ന ഒരു സുഖാനുഭൂതി മുതൽ ജീവിതത്തെക്കുറിച്ചുള്ള ആകെത്തുകയായ തൃപ്തി വരെ ഇതിൽ ഉൾപ്പെടുന്നു. മനഃശാസ്ത്രജ്ഞർ ഇതിനെ ഹൈഡോണിക്, യൂഡൈമോണിക് എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളായി തിരിക്കുന്നു. ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ് ആദ്യത്തേതെങ്കിൽ അർത്ഥപൂർണമായ ജീവിതത്തിൽ നിന്നും മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളിൽ നിന്നും ലഭിക്കുന്നതാണ് രണ്ടാമത്തേത്. വെറുതെ ഇരുന്ന് സുഖം അനുഭവിക്കുന്നതല്ല യഥാർത്ഥ സന്തോഷമെന്നും, മറിച്ച് ഓരോ വ്യക്തിയും തന്റെ അന്തർലീനമായ കഴിവുകളെ ഉപയോഗപ്പെടുത്തി ഉചിതമായ കൃത്യനിർവഹണം നടത്തുമ്പോഴാണ് പൂർണമായ സന്തോഷം ലഭിക്കുന്നതെന്നും ഗവേഷകർ കരുതുന്നു. സന്തോഷമെന്നത് തലച്ചോറിലെ ഒരു ഹാർഡ്വെയർ പോലെ ജനിതകമായി നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. എന്നാൽ അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ നിരന്തരം ചുരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിന് ജൈവതന്മാത്രാപരമായ ഒരു അടിസ്ഥാനമുണ്ട്. സന്തോഷത്തിന്റെ നിമിഷങ്ങളിൽ നമ്മുടെ തലച്ചോറിലും രക്തത്തിലും പ്രകടമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഈ മാറ്റങ്ങളെ ശാസ്ത്രീയമായി അളന്നെടുക്കാൻ സാധിക്കും. ഇത് സൂചിപ്പിക്കുന്നത് സന്തോഷമെന്നത് വെറുമൊരു മാനസികാവസ്ഥ മാത്രമല്ല, മറിച്ച് ഒരു ശാരീരികാവസ്ഥ കൂടിയാണെന്നാണ്. സൈക്കോളജിയുടെ തന്ത്രങ്ങളാലോ ധ്യാനത്താലോ തലച്ചോറിനെ പരിശീലിപ്പിച്ചെടുത്ത് ഈ സന്തോഷാവസ്ഥകൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നത് ഇന്ന് ശാസ്ത്രം അംഗീകരിക്കുന്ന വസ്തുതയാണ്. നമ്മുടെ തലച്ചോറിൽ സന്തോഷത്തിന്റെ ഇരിപ്പിടങ്ങൾ കൃത്യമായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. നെറ്റിയുടെ ഇടതുഭാഗത്തിന് തൊട്ടു പിന്നിലുള്ള പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ് പോസിറ്റീവ് ചിന്തകളുടെയും സന്തോഷത്തിന്റെയും കേന്ദ്രം. നാം സന്തുഷ്ടരായിരിക്കുമ്പോൾ ഇവിടുത്തെ ന്യൂറോണുകൾ അതീവ സജീവമാകുന്നു. കൂടാതെ തലച്ചോറിന്റെ ആഴങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂക്ലിയസ് അക്യുംബൻസ് എന്ന ചെറിയ ഭാഗം നമ്മുടെ അതിസുഖ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പോഴോ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴോ ഈ കേന്ദ്രം ഉണരുന്നു. വികാരങ്ങളുടെ കേന്ദ്രമായ അമിഗ്ഡലയും ഓർമ്മകളുടെ കേന്ദ്രമായ ഹിപ്പോക്യാമ്പസും ഈ പ്രക്രിയയിൽ പങ്കാളിയാവുന്നു. തലച്ചോറിലെ ഈ കേന്ദ്രങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ നടക്കുന്നത് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എന്ന രാസവസ്തുക്കൾ വഴിയാണ്. ഇതിലേറ്റവും പ്രധാനി ഡോപ്പമിനാണ്. ഇതിനെ സുഖാനുഭൂതിയുടെ രാസവസ്തു എന്ന് വിളിക്കാം. ഒരു പ്രതിഫലം പ്രതീക്ഷിക്കുമ്പോഴും അത് ലഭിക്കുമ്പോഴും ഡോപ്പമിൻ സ്രവിക്കപ്പെടുന്നു. എന്നാൽ നമ്മുടെ മാനസികമായ സന്തുലിതാവസ്ഥയും തൃപ്തിയും ഉറപ്പാക്കുന്നത് സെറട്ടോണിനാണ്. സാമൂഹിക ബന്ധങ്ങൾ വഴി ലഭിക്കുന്ന സന്തോഷത്തിന് പിന്നിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോണാണ്. ഇത്തരം രാസവസ്തുക്കളുടെ കൃത്യമായ അളവിലുള്ള പ്രവർത്തനമാണ് നമ്മെ പ്രസന്നമായി നിലനിർത്തുന്നത്. തലച്ചോറിന്റെ പ്ലാസ്റ്റികത അഥവാ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ആണ് നമ്മുടെ സന്തോഷത്തിന്റെ കടിഞ്ഞാൺ. നമ്മുടെ കൈകളിൽ തന്നെ നൽകുന്നത് തലച്ചോറിന്റെ ഘടന കഠിനമായി ഉറപ്പിക്കപ്പെട്ടതല്ല, മറിച്ച് അനുഭവങ്ങളിലൂടെയും പരിശീലനത്തിലൂടെയും അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. അവനവൻ അറിവ് അഥവാ മൈൻഡ്ഫുൾനെസ് എന്ന ശീലത്തിലൂടെ മനസ്സിനെ മെരുക്കിയെടുക്കാൻ സാധിക്കും. ഏകാഗ്രതയോടെ സ്വന്തം മാനസികാവസ്ഥകളെ നിയന്ത്രിക്കാൻ ശീലിക്കുമ്പോൾ തലച്ചോറിലെ സന്തോഷ സർക്യൂട്ടുകൾ കൂടുതൽ ബലപ്പെടുന്നു. ചുറ്റുപാടുകളോട് യാന്ത്രികമായി പ്രതികരിക്കാതെ ബോധപൂർവം ശാന്തത തിരഞ്ഞെടുക്കാൻ ഈ പ്ലാസ്റ്റികത നമ്മെ സഹായിക്കുന്നു. സന്തോഷത്തിന്റെ കാര്യത്തിൽ ജനിതക ഘടകങ്ങൾക്ക് 30 മുതൽ 40% വരെ പങ്കുണ്ട്. ഓരോ വ്യക്തിക്കും ജന്മനാ തന്നെ സന്തോഷത്തിന്റെ ഒരു നിശ്ചിത നിലവാരമുണ്ടായിരിക്കും. ചില ജീനുകൾ, ഉദാഹരണത്തിന് 5-HTT, MAOA, സെറോട്ടോണിന്റെയും ഡോപ്പമിന്റെയും പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നതിലൂടെ ഒരാൾ എത്രത്തോളം സന്തോഷവാനായിരിക്കും എന്ന് തീരുമാനിക്കുന്നു. എങ്കിലും ബാക്കി 60% തീരുമാനിക്കുന്നത് നമ്മുടെ സാഹചര്യങ്ങളും ശീലങ്ങളുമാണ്. അതായത് ഒരു നിശ്ചിത സെറ്റ് പോയിന്റുമായി ഫാക്ടറിയിൽ നിന്ന് പുറത്തിറക്കിയ യന്ത്രങ്ങളല്ല നമ്മൾ, മറിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് സന്തോഷം നിർമ്മിച്ചെടുക്കാൻ ശേഷിയുള്ള ജൈവ വിസ്മയങ്ങളാണ്. വ്യക്തിപരമായ സ്വഭാവഘടകങ്ങൾ സന്തോഷപൂർണമായ ജീവിതത്തിന് വലിയ താങ്ങായി മാറാറുണ്ട്. മറ്റുള്ളവരോടുള്ള ഉദാരത, സഹജീവി സ്നേഹം, ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത, സാമൂഹിക ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കൽ എന്നിവയെല്ലാം തലച്ചോറിലെ റിവാർഡ് സെന്ററുകളെ സജീവമാക്കുന്നു. സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള നമ്മുടെ കഴിവും സന്തോഷത്തിന്റെ അളവ് വർദ്ധിപ്പിക്കും. പരിണാമം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ സൌഭാഗ്യമാണ് ഈ സന്തോഷാവസ്ഥകൾ. അതിജീവനത്തിനായി തലച്ചോറിൽ വയറിംഗ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ സുഖാനുഭൂതികളെ തിരിച്ചറിയുന്നതും പരിപോഷിപ്പിക്കുന്നതും ഉന്നതമായ ഒരു ജീവിതം നയിക്കാൻ നമ്മെ സഹായിക്കും. ഓരോ വ്യക്തിയുടെയും സന്തോഷം അവരുടെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. ശാസ്ത്രീയമായ അറിവുകൾ പ്രയോജനപ്പെടുത്തി തലച്ചോറിനെ പരിശീലിപ്പിക്കുന്നതിലൂടെയും സത്ചിന്തകൾ വളർത്തുന്നതിലൂടെയും ജീവിതം കൂടുതൽ ആനന്ദകരമാക്കാം. സന്തോഷമെന്നത് വെറുമൊരു ലക്ഷ്യമല്ല, മറിച്ച് നമ്മുടെ ജൈവപരമായ യാത്രയിലെ മനോഹരമായ ഒരു അനുഭവമാണ്. ഉള്ളിലെ ഈ രസതന്ത്രത്തെ സ്നേഹത്തോടെയും അറിവോടെയും സമീപിക്കുമ്പോൾ ശാശ്വതമായ സമാധാനവും സംതൃപ്തിയും നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണ സായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2.

0: ഹോറോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.
1: ബയോസ്കോപ്പിൽ ഇന്നാദ്യം അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിനു വേണ്ടി ഔസേപ്പച്ചൻ സംഗീതം നൽകി, എസ് രമേശൻ നായർ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം എം ജി ശ്രീകുമാർ.

മിഴി രണ്ടിലും എന്ന ചിത്രത്തിനു വേണ്ടി രവീന്ദ്രൻ സംഗീതം നൽകി. വയലാർ ശരത്ചന്ദ്രവർമ്മ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം പി. ജയചന്ദ്രൻ.

ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ കെ ജെ യേശുദാസും സുജാത മോഹനും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി. ചിത്രം മീനത്തിൽ താലി.

ബയോസ്കോപ്പിലിനി യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം ജോൺസൺ, രചന കൈതപ്രം.

കൈതപ്രം രചന നിർവഹിച്ച് മോഹൻ സിതാര സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ചിത്രം സ്വപ്നക്കൂട്. ആലാപനം മധു ബാലകൃഷ്ണൻ, സുനിൽ, ഫഹദ്.

കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ആലപിച്ച ഗാനമാണ് ബയോസ്കോപ്പിലെടുത്തത്. ചിത്രം സഹയാത്രികർക്ക് സ്നേഹപൂർവം. സംഗീതം മോഹൻ സിതാര. രചന എസ് രമേശൻ നായർ.

ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേ പച്ചൻ. രചന എസ് രമേശൻ നായർ. ആലാപനം കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര.

ബയോസ്കോപ്പിലിനി ഊമ പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന ചിത്രത്തിനുവേണ്ടി യൂസഫ് അലി കേച്ചേരി രചന നിർവഹിച്ച് മോഹൻ സിത്താര സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം കെ ജെ യേശുദാസ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: பகரும்.
1: லவுடா லவுடா.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒറ്റക്കമ്പിനാദം.
2: ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ ഗാനവിശേഷങ്ങൾ കേൾക്കാം. ഗ്രാമീണതയുടെ ഇളം വെയിലും ഉച്ചനിലാവും ഊടും പാവുമണിഞ്ഞ ഹരിതാഭ സുന്ദരമായ ഒരു കുട്ടനാടൻ ഗ്രാമം. പുഴയ്ക്കപ്പുറം വടക്കേക്കരയിൽ മങ്കൊമ്പ് ക്ഷേത്രം. സന്ധ്യ ചേതോഹരമായി ചേക്കേറുന്ന അരയാലുകൾ. പച്ചപ്പരവതാനി വിരിച്ചതുപോലെ ക്ഷേത്രത്തിനു ചുറ്റും നേർത്ത പുൽമേടുകൾ. ആലപ്പുഴയുടെ അന്തരംഗത്തിൽ മാത്രം മിടിച്ചുനിന്ന സുന്ദര ശീതളമായ ഗ്രാമത്തിൻ്റെ ഹൃദ്യമായ പേരിനെ സ്വന്തം പേരോട് ചാലിച്ചു ചേർത്ത് മലയാളിയുടെ മാനസങ്ങളിൽ മറക്കാനാവാത്ത വിധം അടയാളപ്പെടുത്തിയ ചലച്ചിത്ര ഗാനരചയിതാവ് കവി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോൾ ഒരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു എന്ന കാൽപ്പനിക ഗാനവുമായി മലയാള ചലച്ചിത്ര ഗാനശാഖയിലേക്ക് പടർന്നു കയറിയ എഴുത്തുകാരൻ. അസ്ഥികൾക്കുള്ളിലൊരു ഉന്മാദ വിസ്മൃതി തൻ അജ്ഞാത സൗരഭം പടർന്നു കയറി. അതുവരെ അറിയാത്ത പ്രാണഹർഷങ്ങളിൽ അവളുടെ താരുണ്യം മലിഞ്ഞിറങ്ങി. പ്രണയത്തിന്റെ നവഭാവന ചിറകുവിടർത്തിയ വരികൾ. ആദ്യഗാനം എന്നു പറയാനാവാത്ത വിധം രൂപക സമൃദ്ധിയാർന്ന പാട്ട്. അയലത്തെ സുന്ദരി എന്ന ചിത്രത്തിലെ ഗാനം മങ്കൊമ്പ് ഗോപാലകൃഷ്ണനെ ചലച്ചിത്ര ഗാനശാഖയിൽ എക്കാലത്തേക്കും അടയാളപ്പെടുത്തുകയായിരുന്നു.

1974 അയലത്തെ സുന്ദരി പ്രദർശനത്തിനെത്തുന്നത്. ഹരിഹരൻ സംവിധാനം ചെയ്ത ചിത്രത്തിലെ 6 പാട്ടുകളും രചിച്ചത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണനായിരുന്നു. പ്രേം നസീറും ജയഭാരതിയും ശ്രീവിദ്യയും ചേർന്ന് തിരശീലയെ സമ്പന്നമാക്കിയ ചിത്രം. ജനകീയമായതിനേക്കാൾ അതിലെ പാട്ടുകൾ ജനകീയമായി എന്ന് വേണം പറയാൻ. ശങ്കർ ഗണേഷും SD ബർമനും ചേർന്നാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ ഗാനങ്ങൾക്ക് ഈണം പകർന്നത്. നീലമേഘ കുടനിവർത്തി, ത്രയംബകം വില്ലൊടിഞ്ഞു, ചിത്രവർണ പുഷ്പജാലം എന്നീ പാട്ടുകൾ മലയാളിയുടെ ഗൃഹാതുരതയിൽ ഇന്നും എന്നും വർണ്ണ കാഴ്ചകളായി പൂത്തുനിൽക്കുന്നു. കവിതയുടെ പരിമൃദു തലോടനമേറ്റ ചലച്ചിത്ര ഗാനങ്ങളായിരുന്നു മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ പാട്ടുകൾ. മഴ തോർന്നാലും മരം പെയ്യുന്നത് പോലെ ആ പാട്ടുകൾ ഇന്നും ആസ്വാദക ഹൃദയങ്ങളിൽ പെയ്തുകൊണ്ടിരിക്കുന്നു.

ദോർ ഗഗൻ കി ചാവോമേം എന്ന ഹിന്ദി ചലച്ചിത്രം തെല്ലെന്നുമല്ല പ്രേക്ഷകരെ കരയിപ്പിച്ചത്. റീമേക്കായി ചിത്രത്തെ ബാബുമോൻ എന്ന പേരിൽ ഹരിഹരൻ മലയാളത്തിന്റെ തിരശീലയിൽ കൊണ്ടുവന്നു. പ്രേംനസീർ ഉണ്ണികൃഷ്ണനായും ജയഭാരതി ഇന്ദുമതിയായും ശ്രീവിദ്യ ശാരദയായും വേഷമിട്ടു. മാസ്റ്റർ രഘുവായിരുന്നു ബാബുമോൻ. ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു ബാബുമോൻ എന്ന ചിത്രം. നനഞ്ഞ കണ്ണുകളുമായിട്ടായിരുന്നു പ്രേക്ഷകർ തിരശീലയിൽ നിന്നിറങ്ങിയത്. അത്രയേറെ പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റിയ ബാബുമോൻ എന്ന ചിത്രത്തിലെ 6 പാട്ടുകൾക്കും ജന്മം നൽകിയത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണനായിരുന്നു. MS വിശ്വനാഥന്റെ സംഗീതവും നാടൻ പാട്ടിന്റെ മടിശീല കിളിങ്ങും നാട്ടിൻ പുറമൊരു യുവതി എന്ന പാട്ടും പത്മതീർത്ഥക്കരയിൽ ഒരു പച്ചില മാളികക്കാട് എന്ന പാട്ടുമൊക്കെ മറക്കണമെന്ന് വിചാരിച്ചാലും മറക്കാനാവാത്ത വിധം ഹൃദ്യവും ചേതോഹരവുമായിരിക്കുന്നു.

0: ഒറ്റക്കമ്പി നാദം.
1: 1975 സ്വർണ മത്സ്യം എന്ന ചലച്ചിത്രം പ്രദർശനത്തിനെത്തുന്നത്. എം എസ് ബാബുരാജിന്റെ സംഗീതം ചിത്രത്തിന്റെ ഭാവസങ്കല്പങ്ങളെ സുരഭിലമാക്കി. നാടൻ പെൺകൊടി, നീയൻ മുന്നിലൊരു നാടൻ കുണുങ്ങിയാം സ്വർണ മത്സ്യം എന്ന വരികളുമായി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സ്വർണ മത്സ്യം എന്ന ചിത്രത്തിന്റെ ഭാഗമായി. ഇളവയിലലയിൽ നീ മുടികോതുമ്പോൾ, ഇടനെഞ്ചിലറിയാത്തൊരിലത്താളം എന്ന വരികൾ ഇന്നും മലയാളി മനസ്സിനെ 70-കളുടെ നാടൻ ഗ്രാമീണതയുടെ മിഴിവുകളിലേക്ക് കൊണ്ടുപോകുന്നു.

0: ഒറ്റക്കമ്പി നാദം.
1: 1976 ചെന്നായ് വളർത്തിയ കുട്ടി എന്ന ചിത്രം പ്രദർശനത്തിനെത്തിയത്. കുഞ്ചാക്കോ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു ചെന്നായ് വളർത്തിയ കുട്ടി. പ്രേം നസീറും എം ജി സോമനും ജയഭാരതിയും ശാരദയും തിരശീലയിലെത്തി. എം കെ അർജുനൻ ഈണമിട്ട 6 പാട്ടുകൾ. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. മോഹനരാഗത്തിൽ പി സുശീല ആലപിച്ച അഷ്ടമംഗല്യ സുപ്രഭാതത്തിൽ എന്ന പാട്ട് എത്ര ചേതോഹരമായിരിക്കുന്നു, എത്രമേൽ ഹൃദ്യമായിരിക്കുന്നു. മറക്കാനാവാത്ത വിധം ആസ്വാദക ഹൃദയങ്ങളിൽ കവിതയുടെ കന്മദം ചേർത്ത് കോറിയിട്ട വരികൾ. വർഷമേഘ വിരലിൽ ആകാശം വജ്രമോതിരം ചാർത്തുമ്പോൾ എന്റെ മൗന മനോരഥത്തിലെ മഞ്ജുള മയിൽപ്പീലികൾ, നിൻ കിരീടത്തിൽ ചൂടുവാനിനി എന്തു താമസം എന്നു കവി ചോദിക്കുന്നു. ഭക്തിയും പ്രണയവും ഓടും പാവുമിട്ട് പട്ടുനെയ്ത പാട്ട്.

ഹരിഹരന്റെ സംവിധാനത്തിൽ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രമായിരുന്നു അമ്മിണി അമ്മാവൻ. പ്രേം നസീറും അടൂർ ഭാസിയും ജയഭാരതിയുമായിരുന്നു പ്രധാന അഭിനേതാക്കൾ. ഹാസ്യത്തിന്റെ മേമ്പൊടിയോടെ കഥയുടെ ഗഹനതയിൽ ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങൾ അവതരിപ്പിച്ച ചിത്രമെന്ന നിലയിൽ തെല്ലൊന്നുമല്ല അമ്മിണി അമ്മാവൻ എന്ന ചിത്രത്തിന് ലഭിച്ച ജനസ്വീകാര്യത. ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതമൊരുക്കിയത് ജി ദേവരാജനായിരുന്നു. 5 പാട്ടുകളും മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ രചിച്ചു. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകവാരിധി നടുവിൽ ഞാൻ എന്ന് ആരംഭിക്കുന്ന പാട്ടും, രാജസൂയം കഴിഞ്ഞു എന്റെ രാജയോഗം തെളിഞ്ഞു, രുക്മിണി ഞാൻ നിൻ ഋതുശാന്തി മണ്ഡപത്തിൽ പുഷ്പരഥത്തിൽ വന്നണഞ്ഞു എന്ന പാട്ടുമൊക്കെ അമ്മിണി അമ്മാവൻ എന്ന ചിത്രത്തിലെ ഗാനനക്ഷത്രങ്ങളായിരുന്നിട്ടും കെ ജെ യേശുദാസും പി മാധുരിയും ചേർന്ന് പാടിയ കണ്ണാംപൊത്തിയിലേലെ കാട്ടുകുറിഞ്ഞിയിലേലെ എന്ന പാട്ടായിരുന്നു ഏറ്റവും ഹിറ്റായത്. ഇന്നും ആ പാട്ട് ഹിറ്റുതന്നെ.

0: ഒറ്റക്കമ്പി നാദം.
1: നിരവധി മധുര മനോഹര ഗാനങ്ങൾ മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ തൂലികയിൽ നിന്നും അടർന്നു വീണു. സുജാത എന്ന ചിത്രത്തിൽ താലിപ്പൂ പീലിപ്പൂ, താഴാമ്പൂ ചൂടിവരും, തളിരിളം കാവളം കിളിയേ, ശുക്രദശ എന്ന ചിത്രത്തിലെ പുഷ്യരാഗം പൊഴിക്കുന്ന സന്ധ്യെ, ഇവനന്റെ പ്രിയപുത്രൻ എന്ന ചിത്രത്തിലെ ഈ ജീവിതമൊരു പാരാവാരം, കുടുംബം നമുക്ക് ശ്രീകോവിൽ എന്ന ചിത്രത്തിലെ ഏറ്റുമാനൂരമ്പലത്തിൻ പരിസരത്ത്, സ്നേഹത്തിന്റെ മുഖങ്ങളിലെ അരയരയോ കിങ്ങിണിയോ, കോളേജ് ബ്യൂട്ടിയിലെ വെളുത്ത വാവൊരു കുടിലുകെട്ടി വെറ്റിലക്കൊടി കൊണ്ടലങ്കരിച്ചു എന്നു തുടങ്ങി എത്രയോ പ്രിയ ഗാനങ്ങൾ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ മലയാളികൾക്കായി പകർന്നു. നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചലച്ചിത്രത്തിലെ നാദങ്ങളായി നീ വരൂ, തുമ്പപ്പൂക്കാറ്റിൽ, ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ എന്നീ ഗാനങ്ങൾ മലയാളി എത്ര ഹൃദ്യമായാണ് കാതോട് ചേർക്കുന്നത്. കണ്ണൂർ രാജൻ ഈണമിട്ട ഗാനങ്ങൾ, അദ്വിതീയമായ

ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഇതര ഭാഷാ ഗാനങ്ങളെ മലയാളത്തിൻ്റെ പിച്ചക മലരുകൾ കൊണ്ട് കോർക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തു എന്ന് വേണം പറയാൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിലെ പാട്ടുകൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റിയത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണനായിരുന്നു. ബാഹുബലി ഉൾപ്പെടെ 200 ചിത്രങ്ങൾ മൊഴിമാറ്റി. മറ്റു പലരും അങ്ങനെ മൊഴിമാറ്റിയിട്ടുണ്ടെങ്കിലും മലയാളത്തിൻ്റെതായി ചേർന്നു നിൽക്കുന്ന വരികൾ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ്റെതാണെന്നതിൽ സംശയമില്ല. ഉള്ളിൽ കവിതയുടെ കന്മതമുണ്ടായിരുന്ന ചലച്ചിത്ര ഗാനരചയിതാവായിരുന്നു മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

സുഖതമീ രാത്രിയിലേക്ക് സുസ്വാഗതം. പാഠം 17. കാലനില്ലാത്ത കാലം. വൃദ്ധന്മാരൊരു കൂട്ടം നിറഞ്ഞു ഭൂതലം തന്നിൽ. ചത്തുകൊള്ളുവതിനേതും കഴിവില്ല, കാലനില്ല. മുത്തച്ഛൻ മുതുക്കൻ്റെ മുത്തച്ഛൻ ഇരിക്കുന്നു. മുത്തച്ഛൻ അവനുള്ള മുത്തച്ഛൻ മരിച്ചില്ല. 500 വയസ്സുള്ള ഒരു അപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു. അപ്പൂപ്പൻ അവർക്കുണ്ട്. കഞ്ഞിക്കു വകയില്ല. വീടുകളിൽ ഒരിടത്തും കുഞ്ഞുങ്ങൾക്ക് 8-10 പറയരി കൊണ്ടുപോരാ. 100 പറ വച്ചാൽ മുതുക്കന്മാർക്കതുകൊണ്ട് അങ്ങ് അത്രമാത്രം 2 വറ്റ് വിളമ്പുമ്പോൾ എത്തുമെല്ലാം. 10 കോടി ജനമുണ്ട്. പല്ലുപോയിട്ട് ഒരു വീട്ടിൽ കൊത്തിവെച്ച പാവ പോലെ തിങ്ങിവിങ്ങിക്കിടക്കുന്നു. ഇങ്ങനെയൊരു പാഠം പണ്ട് മലയാള പാഠപുസ്തകത്തിൽ പഠിക്കാനുണ്ടായിരുന്നു. രസകരമായ ചിന്ത. കാലനില്ലാത്ത കാലം കുഞ്ചൻ നമ്പ്യാരുടേതാണ് എന്നാണ് ഓർമ്മ. ഏത് ക്ലാസ്സിലേതെന്ന് മറന്നുപോയി. 8-ാം ക്ലാസ്സിലോ അതോ 9-ാം ക്ലാസ്സിലോ, എന്തായാലും 10-ാം ക്ലാസ്സിലല്ല. സുഖതമേ രാത്രി പറയാൻ ഇവിടെ ഇങ്ങനെ മൈക്കിന് മുന്നിലിരുന്നപ്പോൾ വെറുതെ ഓർത്തു എന്നേ ഉള്ളൂ. ഒരു രസം. പഴയ ക്ലാസ് മുറിയും ബെഞ്ചും ഡെസ്കും ബോർഡും ചോക്കും. ആർക്കാണ് അതൊക്കെ ഓർക്കാൻ രസമില്ലാത്തതല്ലേ? ഓർക്കാനൊരു രസം. ഒരു പാട്ട് കേട്ടാലോ?

0: മോഹിക്കുവാൻ, വെറുതെ മോഹിക്കുവാൻ മോഹം.
1: ആർക്കാണോ നമ്മുടെ പുഞ്ചിരിക്ക് പിന്നിലെ വേദന മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആർക്കാണോ നമ്മുടെ ദേഷ്യത്തിന് പിന്നിലെ സ്നേഹം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആർക്കാണോ നമ്മുടെ മൗനത്തിന് പിന്നിലെ കാരണം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവരിലാണ് നമ്മൾ യഥാർത്ഥ പ്രിയപ്പെട്ടവരാകുന്നത്. അത് അച്ഛനും അമ്മയുമാകാം, ഭാര്യയാകാം, ഭർത്താവാകാം, സഹോദരങ്ങളാകാം, സുഹൃത്തുക്കളാകാം, ആർക്ക് വേണമെങ്കിലും ആകാം. പക്ഷേ യഥാർത്ഥ പ്രിയപ്പെട്ടവരാകണം എന്ന് മാത്രം. ഒരു പാട്ട് കേട്ടാലോ?

എപ്പോഴും കൂടെയുള്ളവരെ കാണാനുള്ള കണ്ണ് ആരും നമുക്ക് പ്രത്യേകിച്ച് തന്നിട്ടില്ല. അകന്ന് ദൂരെ എത്തുമ്പോഴാണ് നമ്മൾ അവരെ കാണുന്നത്. നമുക്കവർ എത്ര വലുതായിരുന്നു, എത്രമാത്രം ആശ്വാസമായിരുന്നു, അങ്ങനെയൊക്കെ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അവർ ദൂരെയാകുമ്പോൾ അപ്പോൾ മനസ്സിലാക്കുന്നതിനേക്കാൾ ഇപ്പോൾ ഇങ്ങനെ അടുത്തിരിക്കുമ്പോൾ മനസ്സിലാക്കുന്നതല്ലേ നല്ലത്. ഒരു പാട്ട് കൂടി കേൾക്കാം.

ശക്തമായ ഒരു സൗഹൃദത്തിൽ ദൈനംദിന സംഭാഷണം ആവശ്യമുണ്ടോ? വേണ്ട തന്നെ. എല്ലായ്പ്പോഴും ഒരുമിച്ചിരിക്കേണ്ട ആവശ്യവുമില്ല. ബന്ധം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നിടത്തോളം യഥാർത്ഥ സുഹൃത്തുക്കൾ പിരിയുകയില്ല. സംസാരിക്കാൻ പഠിക്കാൻ ഒരു മനുഷ്യന് 2 വയസ്സ് മതി. എന്നാൽ എന്ത് സംസാരിക്കണം എന്ന് പഠിക്കാൻ ഒരായുസ് മുഴുവൻ വേണ്ടിവരും. അല്ലേ? ശരിയല്ലേ? ഒരു പാട്ട് കേൾക്കാം.

എവിടെ നിന്ന് എന്നറിയാതെ എങ്ങോട്ടോ പോകുന്നവരുണ്ട്. പുഴകൾക്ക് പോലുമുണ്ട് തുടക്കവും ഒടുക്കവും. എന്നാൽ മനുഷ്യബന്ധങ്ങൾക്ക് അങ്ങനെ കൃത്യമായ തുടക്കവും ഒടുക്കവുമൊന്നും പറയാനാവില്ല. എവിടെ നിന്നോ ആരംഭിക്കുന്ന സൗഹൃദം, എപ്പോഴോ അവസാനിക്കുന്ന ബന്ധങ്ങൾ. ആശാൻ പറയുന്ന പോലെ, ഒരു നിശ്ചയമില്ലയൊന്നിനും വരും ഓരോ ദശ വന്ന പോലെ പോവും. ജീവിതത്തെ രണ്ട് വരികളിൽ ആശാൻ വ്യാഖ്യാനിച്ചു വച്ചിരിക്കുന്നു. പെട്ടെന്ന് മനസ്സിൽ വരുന്നത് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ വരികളാണ്. ഇറ്റ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്, ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്. കാനനം എത്ര മോഹനം, ശാന്തം സൗമ്യം. എങ്കിലും ആവില്ല ഈ ഹൃദ്യത ഇങ്ങനെ നോക്കി നിൽക്കാൻ, ആസ്വദിക്കാൻ. പ്രതിബദ്ധതകളാൽ ബന്ധിതനായിരിക്കുന്നു ഞാൻ. ഇത്രയും മനോഹരമായി ജീവിതത്തെ വ്യാഖ്യാനിച്ച കവികൾ വേറെ ഉണ്ടാവില്ല. ആശാനെയും ഫ്രോസ്റ്റിനെയും ഒക്കെ ഈ രാത്രി ഇങ്ങനെ ഓർക്കാൻ കഴിയുന്നത് തന്നെ എത്ര സുഖദം, സുന്ദരം. ഒരു പാട്ട് കേൾക്കാം.

ആകാശം ഇഷ്ടപ്പെടാത്തവരായി ആരുണ്ട്? എല്ലാവർക്കും അറിയാം, ആകാശത്തെ വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും കഴിയുന്നത് ശാസ്ത്രത്തിന് മാത്രമാണ്. എന്നിരിക്കലും കവിതകൾ കൊണ്ട് അളന്നവരെത്ര, കഥകളും തത്വശാസ്ത്രങ്ങളും കൊണ്ട് അളന്നവരെത്ര. അകലെ അകലെ നീലാകാശം എന്ന ചലച്ചിത്ര ഗാനമാണ് ഓർമ്മ വരുന്നത്. അലതല്ലും സ്നേഹതീരമാണ് നീലാകാശമെന്ന ഭാവന. ആകാശങ്ങളിലിരിക്കും നമ്മുടെ അനശ്വരനായ പിതാവേ എന്നതിൽ ഭക്തി നിറയുന്ന ആകാശം. ആകാശത്തിലങ്ങനെ എന്തെല്ലാം അലിഞ്ഞു ചേരുന്നു! നമ്മുടെ ഏകാന്തതകൾ, വേദനകൾ, വിഷാദങ്ങൾ, മട്ടുപ്പാവിൽ മലർന്നുകിടന്ന് ആകാശം നോക്കിക്കരഞ്ഞ ദിനങ്ങൾ, എന്തിലും സഹതപിക്കുന്ന ശാരദാകാശമേ എന്നിടപ്പള്ളി. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക എന്ന് ഭക്തി. പ്രണയത്തെ നെഞ്ചോട് ചേർക്കുന്ന ആകാശം, വിഷാദങ്ങളെ വിലയിപ്പിക്കുന്ന മേഘങ്ങൾ, ആനന്ദത്തിൻ്റെ പൂത്തിരികൾ ചെന്ന് പ്രകാശപുഞ്ജങ്ങളാകുന്നതും ആകാശത്തിൻ്റെ മടിത്തട്ടിൽ. എല്ലാം ഏറ്റുവാങ്ങുന്ന ആകാശം, അനന്തമായ ആകാശം, അകലെ അകലെ നീലാകാശം. കേൾക്കാം.

സമയമേറെയാകുന്നു. ഉറക്കം കൺകളിൽ ഊഞ്ഞാല് കെട്ടിത്തുടങ്ങി. സൗഹൃദങ്ങളിലെ നക്ഷത്രങ്ങൾ ഉറങ്ങിക്കാണുമോ? സുഖതം ഈ രാത്രി കഴിയാതെ ഉറങ്ങില്ലെന്ന് കത്തെഴുതിയ കനകാംബരൻ. കനകാംബരന് കാഴ്ചയില്ല, റേഡിയോയാണ് കൂട്ട്. എനിക്കറിയാം കനകാംബരൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാവും കനകാംബരന് പ്രിയ സുഹൃത്തിന് ഇഷ്ടപ്പെട്ടൊരു പാട്ട് കേൾപ്പിക്കാം.

കത്തെഴുതുന്ന കാലമൊക്കെ കഴിഞ്ഞു. എന്നാലും ഞാനിപ്പോഴും എൻ്റെ ചില സുഹൃത്തുക്കൾക്കൊക്കെ കത്തുകൾ എഴുതും. പാലക്കാട്ട് ശിവശങ്കറിന് കത്തെഴുതും, തൃശ്ശൂരുള്ള ശിവപ്രസാദിനും കത്തെഴുതും. സുഖദമി രാത്രിയിൽ ഒരു കത്ത് ഞാൻ എഴുതി വായിക്കുന്നു. സുജയ്ക്ക്, എനിക്കറിയാം ജാലകങ്ങളിലൂടെ നീ ഇപ്പോൾ നിലാവ് നോക്കിയിരിക്കുന്നു. തൊട്ടടുത്ത് റേഡിയോയിലൂടെ ഞാൻ നിന്നോട് സംസാരിക്കുന്നു. നിലാവും നിഴൽ പോലെ നിന്നോടൊപ്പമുള്ള റേഡിയോയും നിന്റെ വേദനകൾക്ക് സമാശ്വാസമാകുന്നു. വീൽ ചെയറിൽ ഒതുങ്ങിപ്പോയ ജീവിതമെന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നീ പരാതിപ്പെട്ടിരുന്നത് ഞാൻ ഓർക്കുന്നു. ഇന്നത് പറഞ്ഞാൽ നിനക്ക് ചിരി വരും. വീൽ ചെയറിലിരുന്ന് നീ എഴുതിയ കഥകൾ വാട്സാപ്പിൽ ഞാനത് വായിച്ചു. വേദനയില്ലാതാക്കുന്ന പാട്ടുകൾ വെച്ചു തരാൻ നീ പറഞ്ഞു. മഴയിൽ അലിഞ്ഞുപോയ സുഖദമി രാത്രികളെക്കുറിച്ച് നീ പറഞ്ഞു. സുഖമാണോ സുജ എന്ന് ചോദിച്ചപ്പോൾ, അങ്ങനെ ചോദിക്കരുതെന്ന് പറഞ്ഞ നീ എന്തേ സൗഖ്യമാണോ എന്ന് ചോദിക്കാത്തതെന്ന് പറഞ്ഞ് പരിഭവിക്കുന്നു. വേണം എനിക്ക് കറുത്തൊരു താജ്മഹൽ വേദനകൾക്ക് അസ്ഥിമാടമാവാൻ. സുജ, പ്രിയ സുഹൃത്തെ, നിനക്കായി ഒരു പാട്ട്.

കരുണാസായി റേഡിയോയ്ക്ക് കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ എന്ന ടൈറ്റിലിനോടൊപ്പം ട്യൂൺ ചെയ്തു നോക്കൂ, ടേൺ ചെയ്യില്ലെന്നുറപ്പ് എന്നെഴുതി അയച്ചത് നിർമ്മലാമ്മയാണ്. റിട്ടയർഡ് ടീച്ചറാണ്. റിട്ടയർഡ് ബട്ട് നോട്ട് ടയേർഡ് എന്ന് സുഖദമി രാത്രിയിൽ ഞാൻ പറഞ്ഞത് ക്ഷ ഇഷ്ടപ്പെട്ടു അത്രേ. അതിനൊരു കുതിരപ്പവൻ എന്ന രീതിയിലാണ് ട്യൂൺ ചെയ്തു നോക്കൂ, ടേൺ ചെയ്യില്ലെന്നുറപ്പ് എന്ന ക്യാപ്ഷൻ നിർമ്മലാം അയച്ചു തന്നത്. സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നു. കരുണസായി റേഡിയോ, ട്യൂൺ ചെയ്തു നോക്കൂ, ടേൺ ചെയ്യില്ലെന്നുറപ്പ്. പ്രിയപ്പെട്ട നിർമ്മല ടീച്ചർ, സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. സുഖദമേ രാത്രിയിൽ ഈ പാട്ട് സമർപ്പിക്കുന്നു.

സുഖതമീ രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം, കർമ്മനിരതരാകാം, ഈ ലോകത്തിൻ്റെ നന്മയ്ക്കായി ഏറെ കാര്യങ്ങൾ ചെയ്യാം, ജീവിതം ആസ്വദിക്കാം. ശുഭരാത്രി നേരുന്നു. സ്നേഹപൂർവം, മധുജൻ.